0: strongly raised with the international community as symbolic funerals were held by families of locals still missing. Meanwhile, joint rescue teams led by the Nepal Army continued their search, and an Indian tunnel rescue team has established a base in Siabrubesi to speed up treacherous operations at the Chilime powerhouse alongside the Nepali teams. On to sports. In women's cricket, India stormed into the semi-final of 2020 Asia Cup, defeating Hong Kong by 137 runs in their second Group A match in Dubai last night. Chasing 194 for victory, Hong Kong were bundled out for just 56 runs in 16.2 overs. Smriti Mandhana shattered multiple world records with a breathtaking 124 off 64 balls, smashing 14 fours and 7 sixes. Mandhana surpassed Mithali Raj to become the leading run scorer in women's international cricket. And now for a look at today's newspapers, it's over to Nina Arakal.
1: Thank you, Anuja. All the dailies have covered the Indian-Belgium ties getting a boost despite the challenging international environment. The Pioneerites in New Delhi and Brussels seek to convert strong economic links into a broader partnership built on trust. 100% chance of El Nino lasting till February 2027 and intensifying into a very strong event in the coming months, raising the risk of floods, drought and extreme heat across large parts of the world, according to World Meteorological Organization reports Hindustan Times. The Indian Express cites the decision of the apex court on bar councils have no disciplinary power over law students. And finally, the Times of India mentions the passing away of Gloria Steinem, the US activist and feminist, having a great influence on India on her during her trip to the country. The paper adds Steinem even featured in sari ads as a way of supplementing her income in India. And with that, it's back to you, Anuja.
0: Thank you, Nina. And now, before we end the bulletin, the headlines once again. ISRO successfully launches its Earth observation satellite EOS-05 onboard GSLV-F17 rocket from Sriharikota in Andhra Pradesh. Government forms 31-member joint parliamentary committee to examine Foreign Contribution Regulation Amendment Bill 2026. Supreme Court of India to host BRICS Chief Justices Forum in New Delhi beginning today. India sends two more aircraft with relief material to Nepal to support ongoing relief and rescue efforts in flood-affected areas. Festival of Janmashtami, which marks the birth of Lord Krishna, being celebrated across the country today. And in women's cricket, India storm into semi-final of T20 Asia Cup, beating Hong Kong by 137 runs in their second Group A match in Dubai. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഒരു ദിവസം സുലൈമാൻ ഭാര്യയോട് പറഞ്ഞു, കോഴിക്കോട്ട് പുതുതായി ഒരു കമ്പനി തുറക്കുന്നുണ്ടത്രേ. ആര്? തെക്കുന്നു വന്നവരാണ്, വലിയ പണക്കാരാണ്. അറിയോ? പണ്ട് അതിന് അവർക്ക് ധാരാളം വിറക് വേണം, അത് കൊടുക്കാൻ ഏർപ്പാട് ചെയ്താലോ? തരക്കേടില്ല, പക്കെങ്കിൽ നമ്മുടെ കായി തേരുത്. അങ്ങനെ സുലൈമാൻ കമ്പനിക്ക് വിറക് വിൽക്കുന്ന കരാറുകളിൽ ഏർപ്പെട്ടു. അതോടെ കമ്പോളപ്പണി നിർത്തുകയും ചെയ്തു. കാലം വളരെ മെച്ചമുള്ളതായിരുന്നില്ല. സൂക്ഷിച്ച് വ്യാപാരം ചെയ്തില്ലെങ്കിൽ നഷ്ടം പറ്റും. എന്നിട്ടും സുലൈമാൻ ലാഭമുണ്ടാക്കി. ശ്രദ്ധയും ഇടപാടിലുള്ള മര്യാദയുമാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. പതുക്കെ പതുക്കെ 2-3 നല്ല കമ്പനികളെ കൂടി പിടികിട്ടി. അതോടെ ബാങ്കിലെ സംഖ്യ കനം കൂടുകയും ചെയ്തു. 1936-37 കാലത്തേക്ക് അയാൾക്കൊരു സ്ഥിതിയായി കഴിഞ്ഞിരുന്നു. സ്വന്തം പറമ്പും വീടുമായി, മരത്തടി കച്ചവടത്തിൽ ചെറിയൊരു പങ്കാളിത്തവും. വീട്ടിൽ സമൃദ്ധിയുടെ പൊളുപ്പുണ്ടായിരുന്നില്ല. മകൾക്ക് 3 കൂട്ട് ഉടുപ്പ് വരെ ഖദീജ അനുവദിച്ചിരുന്നു. പൊന്നിൻ പണ്ടങ്ങൾ കുറച്ച് തീർപ്പിച്ചു. മൂത്ത മകൻ സ്കൂളിൽ പോകും, അത് സുലൈമാന്റെ ആജ്ഞയായിരുന്നു. രണ്ടാമത്തെ മകൻ ആദ്യത്തേവനെ അനുഗമിച്ചു. അപ്പോഴും ചായപ്പീടിക നിലനിന്നു. ആ കച്ചവടം മതിയാക്കണമെന്നുണ്ടായിരുന്നു സുലൈമാന്. വേലക്കാരെ വെച്ചാണ് ഇന്നത് നടത്തുന്നത്.

0: പക്ഷേ കച്ചവടം തുടരണമെന്നുണ്ടായിരുന്നു ഖദീജയ്ക്ക്. ആ പീടികയുടെ കടിഞ്ഞാൻ മുഴുവൻ കയ്യിലമർത്തി പിടിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, ഈ കുതിരമേൽ കയറിട്ടാ ഞമ്മള് ഇബൈ ഒക്കെ ചുറ്റിയത്. ഇപ്പൊ വെച്ച് ആ കുതിരനെ വിട്ടൂടാ. അവൾ തുടർന്നു, കടപേര് മറന്നൂടാ, മറന്നാല് മരം മുറിഞ്ഞു. ഇത് കേട്ടപ്പോൾ സുലൈമാൻ ഒന്ന് പുഞ്ചിരിക്കൊണ്ടു. അയാൾ ഒന്നും പറഞ്ഞില്ല. നടക്കട്ടെ, അവൾക്കു വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു, കൂട്ടത്തിൽ ഇതും നടക്കട്ടെ. അന്ന് വൈകുന്നേരം കമ്പനി കണക്കൊക്കെ ശരിപ്പെടുത്തിയതിനു ശേഷം സുലൈമാൻ പുറത്തേക്കിറങ്ങി കടുപ്പമുള്ള ഒരു ചായ കുടിച്ചു. തടിയൊന്ന് വിയർത്തപ്പോൾ കടപ്പുറത്തൊന്ന് നടന്നു വരാമെന്ന് കരുതി. അയാൾ നടക്കുമ്പോൾ തലയിൽ കെട്ടിയ കസവുമുണ്ടിന്റെ തലപ്പ് കാറ്റിൽ പാറിക്കളിച്ചു. താളത്തിൽ നടന്നു പോകുന്ന ഒരു പൂവൻ കോഴിയുടെ മട്ടുണ്ട് അയാൾക്ക്. ചുകന്നു വീർത്ത സൂര്യൻ കടലിനടിയിലേക്ക് താഴുകയാണ്. പ്രപഞ്ചത്തിന്റെ മുഖം കരുവാളിക്കുന്നു. ഇരുട്ട് ചുറ്റും പതുക്കെ തഴച്ചുകൂടുന്നു. എന്തെന്നില്ലാത്ത ഒരു വിഷാദം സുലൈമാന്റെ ഹൃദയത്തിലേക്ക് കടന്നുവന്നു. കാരണമൊന്നുമില്ല, ഒരു ദുഃഖം. സുഖത്തിന്റെ ഏത് പിച്ചകക്കാട്ടിലും അടിയിലൊരു വിഷഭണം ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? അയാൾ അതിനെപ്പറ്റി ഏറെ നേരം ആലോചിക്കാതെ കടലോരത്തിലൂടെ വടക്കോട്ട് വെച്ചടിച്ചു. കാലിനടിയിൽ പൂഴി കിടന്ന് കുഴയുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ കടലിനഭിമുഖമായി ഒരിടത്തിരുന്നു. അവിടെ വിജനമാണ്. ദൂരെ വല ശരിപ്പെടുത്തുന്നവരുടെ രൂപങ്ങൾ മങ്ങിയ നിഴൽ പോലെ കാണാം. എന്തിനെ അയാൾ അവിടെ ഇരുന്നതെന്ന് നിശ്ചയമില്ല. കൂടെ കൂടെ ഏകാന്തതയുടെ ഗുഹയ്ക്കുള്ളിൽ പോയി തന്നെ തന്നെ നോക്കിക്കാണാനുള്ള സഹജ അവബോധമെന്നതിലധികം ഒന്നും പറയാനില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം.

പറയുവാനാകാത്ത നേരത്ത് ചിലപ്പോൾ നോക്കിപ്പോകും നമ്മൾ കടക്കണ്ണിട്ട്. ആ ഒരു നോട്ടം മാത്രം മതി മനസ്സിലൊരു പാട്ടുണരാൻ. ഒളികണ്ണാൽ ഒന്ന് നോക്കുന്ന ആ കടക്കണ്ണിൽ പോലും പ്രണയത്തിൻ്റെ 1000 കഥകളുണ്ട്. ആ നോട്ടത്തിൻ്റെ മധുരവുമായ 2 ഗാനങ്ങൾ ഇന്ന് നമുക്ക് സ്മൃതിമധുരത്തിലൂടെ ആസ്വദിക്കാം. ആദ്യം വാണി ജയറാം കായലും കയറും എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ്. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം KV മഹാദേവൻ.

0: കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
0: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി
1: വേണ്ട,
0: ആദ്യം ബജറ്റ് ഉണ്ടാക്കും. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി.
0: എന്നാ വേഗം വിട്ടോ.
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: സ്മൃതി മധുരത്തിൽ ഇനി മോഹൻ സിതാരയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരിയാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്.

0: പ്രിയ ശ്രോതാക്കളെ, പറയുവാനാകാത്ത നേരത്ത് ചിലപ്പോൾ നമ്മൾ നോക്കിപ്പോകും കടക്കണ്ണിട്ട്. ആ ഒരു നോട്ടത്തിൽ മനസ്സിൽ വിരിയുന്ന രണ്ട് പാട്ടുകളാണ് ഇന്ന് സ്മൃതിമധുരത്തിലൂടെ നാം ആസ്വദിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി ഇപ്പോൾ
3: യോഗ സൗഖ്യം.
4: ഇന്നീ പരിപാടിയിൽ യോഗയെ മറ്റ് വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
5: എല്ലാ വ്യായാമങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മറ്റു വ്യായാമങ്ങളിൽ നിന്നും യോഗയ്ക്ക് എന്താണ് വ്യത്യാസം. യോഗ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും ഗുണം ചെയ്യുന്നുണ്ട്. മറ്റു മിക്കതും സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. യോഗ പ്രാണശക്തിയെ സ്വീകരിക്കാനും അവ ശരീരത്തിലെ സൂക്ഷ്മ ചക്രങ്ങളെ ഉത്തേജിപ്പിച്ച് ഉണർവും ഉന്മേഷവും പകരുന്നുണ്ട്. ചില കഠിന വ്യായാമങ്ങൾ ഊർജം നഷ്ടപ്പെടുത്തുന്നു, ചിലപ്പോൾ ഹൃദയസ്തംഭനം വരെ ഉണ്ടായേക്കാം. യോഗ ശരീരത്തിന് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. മറ്റു ചില കഠിന വ്യായാമങ്ങൾ ശരീരത്തിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുത്തുന്നു, സന്ധികളുടെ തേയ്മാനം വർദ്ധിപ്പിക്കുന്നു. യോഗയിലൂടെ ശരീരത്തിന് വഴക്കമുണ്ടാവുന്നു. ചില കഠിന വ്യായാമങ്ങൾ മൂലം ശരീരം അയവില്ലാതെയാവുകയാണ് ചെയ്യുന്നത്. യോഗയിലൂടെ നാഡീവ്യവസ്ഥയും അന്തസ്രായ വ്യവസ്ഥയും ഉത്തേജിപ്പിക്കുന്നുണ്ട്. യോഗ ശരീരത്തിന് ദോഷകരമായ വസ്തുക്കളെ നീക്കം ചെയ്യുന്നു. സൂര്യ നമസ്കാരമൊക്കെ അതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ്. യോഗയിൽ ശ്വസന പ്രക്രിയയിൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസകോശം പരമാവധി വികസിക്കുകയും പ്രാണശക്തി പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റു വ്യായാമങ്ങളിൽ പ്രാണശക്തിക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. യോഗയിലൂടെ ശരീരവും മനസ്സും പുഷ്ടിപ്പെടുന്നു, ശരീരത്തിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്തുന്നു, മനോനിയന്ത്രണം സാധ്യമാകുന്നു. ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാം. രക്തചംക്രമണ വ്യവസ്ഥ മെച്ചപ്പെടുന്നു. ശരീരത്തിലെ പേശികളെ മാത്രമല്ല ആന്തരിക അവയവങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. മാനസിക ശക്തി വർദ്ധിപ്പിക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നു. മനസ്സിനെ സ്വാധീനിക്കുന്ന വ്യായാമ രീതികൾ മറ്റു ഇടങ്ങളിൽ കുറവാണ്. യോഗയിലൂടെ സ്വസ്ഥതയും ഊർജ്ജസ്വലതയും ലാഘവത്വവും അനുഭവപ്പെടുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ ഫലമുണ്ടാകുന്നു. മനോജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. മറ്റു വ്യായാമങ്ങളിൽ അത്തരം പരിശീലനങ്ങൾ കുറവാണ്. മറ്റു വ്യായാമങ്ങളെ അപേക്ഷിച്ച് യോഗ ചെയ്യുവാൻ ധാരാളം ഉപകരണങ്ങൾ ആവശ്യമില്ല. കുറച്ച് സ്ഥലം കൊണ്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. എല്ലാ പ്രായക്കാർക്കും യോഗ ചെയ്യാം. മാനസിക നില മെച്ചപ്പെടുത്തുവാനും നല്ല ഒരു സമൂഹം കെട്ടിപ്പടുത്തുവാനും യോഗ ഉപകരിക്കുന്നുണ്ട്. യോഗ ഏത് കാലാവസ്ഥയിലും ചെയ്യാം. അവനവനിൽ അന്തർലീനമായ സർഗാത്മക കഴിവുകളെയും മനുഷ്യത്വത്തെയും കണ്ടെത്തി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗ സഹായിക്കുന്നു. യോഗയിലൂടെ ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നു, മനുഷ്യനെ മനുഷ്യത്വം ഉള്ളവനാക്കുന്നു. ഒപ്പം എല്ലാ യോഗകൾക്കും എല്ലാ വ്യായാമമുറകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.
4: യോഗയെ മറ്റു വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
0: പ്രേക്ഷോതാക്കൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര, വിശ്വനാഥ്, ശ്രീറാം എന്നിവർ പാടിയത്. ഗാനരചനയായ ശ്രമീഷൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 11:30 കേൾക്കാം. ആകാശവാണി, സമയം ഇപ്പോൾ 9:00.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്യാഗ്രഹം എന്ന അഹിംസാ മാർഗത്തിലുള്ള സമരരീതി എങ്ങനെ രൂപപ്പെട്ട് ശക്തി പ്രാപിച്ചു എന്ന് കാണാം. ദക്ഷിണാഫ്രിക്കയിലെ ഗവൺമെന്റുമായി നിരന്തര സമരത്തിലായിരുന്ന സത്യാഗ്രഹികൾക്ക് താമസിക്കുവാനായി ഒരിടം വേണ്ടി വന്നു. ജോഹന്നാസ്ബർഗിൽ നിന്ന് 300 നാഴിക അകലെ സത്യാഗ്രഹികൾ ഒരു സ്ഥലം കണ്ടെത്തി, ടോൾസ്റ്റോയ് ഫാം. തുടർന്നുള്ള സംഭവങ്ങൾ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. ടോൾസ്റ്റോയ് ഫാമിൽ സത്യാഗ്രഹികൾ വയറു നിറയെ ഭക്ഷിച്ചാലും പിന്നെയും കുറേ ബാക്കി വരത്തക്കവണ്ണം മധുരനാരങ്ങ, ഒരു മാമ്പഴം, കുരുവില്ലാത്ത മുന്തിരി എന്നിവ സമൃദ്ധമായി വിളഞ്ഞിരുന്നു. ഒരരുവി ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 500 വാര അകലെ ആയതിനാൽ വെള്ളം ചുമന്നു കൊണ്ടുവരണം. വീടുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് മാത്രമല്ല, കൃഷി, വീടുണ്ടാക്കൽ എന്നിവയ്ക്ക് കൂടി കഴിയുന്നിടത്തോളം കൂലിക്കാരെ ഒഴിവാക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ വെപ്പുപണി മുതൽ തോട്ടിപ്പണി വരെ സർവവും ഞങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തു. സ്ഥലസൗകര്യത്തെ സംബന്ധിച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും വേറിട്ട് പാർപ്പിക്കണമെന്ന് ഞങ്ങൾ ആദ്യം മുതലേ തീർച്ചപ്പെടുത്തി. അതുകൊണ്ട് വീടുകൾ പരസ്പരം കുറച്ചകന്ന് 2 വരിയായിട്ടാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. തൽക്കാലം 10 സ്ത്രീകൾക്കും 60 പുരുഷന്മാർക്കും മതിയായ സ്ഥലമുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിനു പുറമെ മിസ്റ്റർ കെല്ലൻബാക്കിന് ഒരു വീടുണ്ടാക്കണം. അതിനടുത്തായി ഒരു സ്കൂൾ കെട്ടിടവും ആശാരിപ്പണി, ചെരുപ്പുണ്ടാക്കൽ തുടങ്ങിയ പണികൾക്കായി ഒരു വർക്ക്ഷോപ്പും വേണം. ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്ര, ഉത്തരേന്ത്യ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവരും ഹിന്ദുക്കൾ, മുസൽമാന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവരും ഈ കുടിയേറിപ്പാർപ്പുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ 40 ചെറുപ്പക്കാരും 3 വൃദ്ധന്മാരും 5 സ്ത്രീകളും 4-5 പെൺകുട്ടികളും മറ്റുള്ളവർ 20-30 മധ്യേയുള്ളവരുമായിരുന്നു. ക്രിസ്ത്യാനി സ്ത്രീകളും മറ്റു സ്ത്രീകളും മാംസം കഴിക്കുന്നവരാണ്. ഫോമിൽ നിന്ന് മാംസം ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് മിസ്റ്റർ കെല്ലൻബാക്കും ഞാനും കൂടി തീർച്ചപ്പെടുത്തി. എന്നാൽ ചെറുപ്പം മുതലേ മാംസഭക്ഷണം ശീലിച്ചവരും കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരുമായ ആൾക്കാരോട് ഞങ്ങൾ എങ്ങനെയാണ് തൽക്കാലത്തേക്ക് മാത്രമായിട്ടെങ്കിലും മാംസം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുക? അവർക്ക് മാംസം കൊടുത്താൽ ഞങ്ങളുടെ ചെലവ് വർദ്ധിക്കുകയില്ലേ? അത്രയുമല്ല, ഗോമാംസം ഭക്ഷിച്ച് ശീലിച്ചവർക്ക് അത് കൊടുക്കണോ? അങ്ങനെയാണെങ്കിൽ എത്ര അടുക്കളകൾ വേണം? ഇക്കാര്യത്തിൽ എൻ്റെ ചുമതല എന്താണ്? ഈ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കാരണക്കാരൻ എന്ന നിലയ്ക്ക് മാംസഭക്ഷണത്തിനും ഗോമാംസഭക്ഷണത്തിനു പോലും ഞാൻ ആനുകൂല്യം നൽകിയിരിക്കുന്നു. മാംസഭുക്കുകളെ സഹായിക്കുവാൻ പാടില്ലെന്ന ഒരു നിയമം ഞാൻ വെക്കുകയാണെങ്കിൽ സസ്യഭുക്കുകളെ കൊണ്ട് മാത്രം ഞാൻ സത്യാഗ്രഹ സമരം നടത്തേണ്ടി വരും. പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ഇന്ത്യക്കാർക്കും കൂടി വേണ്ടിയാകയാൽ ഇങ്ങനെ ചെയ്യുന്നത് അസംബന്ധമായിരിക്കും. ഈ സ്ഥിതികളിൽ എന്റെ കടമ എന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ അധികം സമയമെടുത്തില്ല. അവരെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് പ്രവേശിക്കുന്നത് നിഷേധിക്കുന്നതിനെപ്പറ്റി ആലോചിക്കാനേ വയ്യ. പക്ഷേ എവിടെ സ്നേഹമുണ്ടോ അവിടെ ഈശ്വരനുമുണ്ട്. കേവലം സസ്യങ്ങൾ മാത്രം പാചകം ചെയ്യുന്ന ഒരടുക്കളയുണ്ടായാൽ മതി എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. ഇനി എനിക്ക് ഭർത്താക്കന്മാരോ പുത്രന്മാരോ ജയിലിലായിരിക്കുന്ന ക്രിസ്ത്യൻ സഹോദരിമാരെയാണ് സമീപിക്കേണ്ടത്. അന്ന് ജയിലിൽ പാർത്തിരുന്നവരും ഇത്തരം സന്ദർഭങ്ങളിൽ സസ്യഭക്ഷണം മാത്രമാക്കുവാൻ സമ്മതിച്ചിരുന്നവരുമായ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുമായി ഞാൻ വളരെയേറെ അടുത്തു പരിചയപ്പെട്ടിരുന്നു. പക്ഷേ അവരില്ലാത്തപ്പോൾ അവരുടെ കുടുംബങ്ങളുമായി എനിക്കടുത്തിടപെടേണ്ടി വന്നത് ഇതാദ്യമാണ്. പണത്തിനെന്ന പോലെ പാർക്കുവാനുള്ള ബുദ്ധിമുട്ടുകളെയും ഇക്കാര്യത്തിൽ എനിക്കുള്ള ദൃഢ അഭിപ്രായത്തെയും പറ്റി ഞാൻ ആ സഹോദരിമാരോട് പറഞ്ഞു. ആ സഹോദരിമാർ മാംസം വേണ്ടെന്ന് സദയം സമ്മതിച്ചു. വെപ്പുപണി അവർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നെ മറ്റു സഹായികളുടെ കൂടെയോ അല്ലാതെയോ അവരെ സഹായിക്കാനും നിയമിച്ചു. എന്റെ സാന്നിധ്യം നിസ്സാരങ്ങളായ കശപിശകൾക്ക് ഒരു തടങ്ങലായി തീർന്നു. ഭക്ഷണം ഏറ്റവും ലഘുവാകണമെന്നാണ് വെച്ചിരുന്നത്. ഭക്ഷണത്തിൻ്റെ സമയവും എത്ര തവണ ഭക്ഷണം വേണം എന്നതുമൊക്കെ തീർച്ചപ്പെടുത്തി. എല്ലാവരും വരിയായിരുന്ന് ഭക്ഷണം കഴിക്കുകയും വേണം. സ്വന്തം പാത്രങ്ങളും മറ്റും അവരവർ തന്നെ വൃത്തിയാക്കണം. ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ വ്യത്യസ്തമായ സംഘങ്ങൾ ഊഴമിട്ട് തേച്ചു വൃത്തിയാക്കണം. സത്യാഗ്രഹികൾ ടോൾസ്റ്റോയ് ഫാമിൽ ദീർഘകാലം പാർത്തുവെങ്കിലും പുരുഷന്മാരോ സ്ത്രീകളോ മാംസം ആവശ്യപ്പെടുകയേ ഉണ്ടായില്ല. മദ്യപാനം, പുകവലി മുതലായവ അവിടെ നിരോധിക്കപ്പെട്ടിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടി കഴിയുന്നതും മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ കഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ തച്ചൻ മിസ്റ്റർ കെല്ലൻബാക്ക് ആയിരുന്നുവല്ലോ. അദ്ദേഹം ഒരു യൂറോപ്യൻ കൽപ്പണിക്കാരനെ കൊണ്ടുവന്നു. ഒരു ഗുജറാത്തി തച്ചനായ നാരായണദാസ് ദമാനിയ കൂലിയൊന്നും വാങ്ങാതെ പണിയെടുക്കാമെന്ന് ഏൽക്കുകയും ചുരുങ്ങിയ കൂലിക്ക് പണിയെടുക്കാൻ വേറെയും ആശാരിമാരെ കൊണ്ടുവരികയും ചെയ്തു. സാധാരണ ജോലികൾ അവിടെ പാർക്കുന്നവർ സ്വന്തം കൈകൊണ്ട് ചെയ്തു. വിഹാരി എന്നു പേരായ മിടുക്കനായ ഒരു സത്യാഗ്രഹി തന്നെ ആശാരിപ്പണിയിൽ പകുതിയും ചെയ്തു തീർത്തു. ശുചീകരണവും അങ്ങാടി സാധനങ്ങൾ വാങ്ങിക്കലും സിംഹതുല്യനായ തമ്പിനായിഡുവിൻ്റെ പണിയായിരുന്നു. അദ്ദേഹത്തിന് സാധനം വാങ്ങുവാൻ ജോഹന്നാസ്ബർഗിലേക്ക് പോകേണ്ടിയിരുന്നു. ഇവിടെ പാർത്തിരുന്നവരിൽ ഒരാൾ പ്രാഗ്ജി ഖന്ദുഭായ് ദേശായിയാണ്. ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന് ഇവിടത്തെ തണുപ്പും ചുട്ട വെയിലും കുത്തിത്തറയ്ക്കുന്ന മഴയും സഹിക്കേണ്ടി വന്നു. കെട്ടിടങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കെ ആദ്യത്തെ 2 മാസത്തോളം ഞങ്ങൾ തമ്പുകളിലാണ് പാർത്തിരുന്നത്. എടുപ്പുകളെല്ലാം ഇരുമ്പ് പലക കൊണ്ടായിരുന്നു. അതുകൊണ്ട് പണി തീരുവാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല. ഏത് വലിപ്പത്തിൽ വേണ്ട മരങ്ങളും വാങ്ങാൻ കിട്ടും. അവ അളന്നു മുറിക്കുകയേ ഞങ്ങൾ ചെയ്യേണ്ടു. വളരെയധികം ജനലുകളോ വാതിലുകളോ ഉണ്ടാക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയേറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പണികളൊക്കെ പ്രാഗ്ജിയുടെ ദേഹത്തിന് വലിയ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നവയാണ്. ടോൾസ്റ്റോയ് ഫാമിലെ പ്രവൃത്തികൾ തീർച്ചയായും ജയിലിലെ പ്രവൃത്തിയേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ക്ഷീണവും ചൂടും കാരണം ഒരു ദിവസം പ്രാഗ്ജി തളർന്നു വീണു. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ശരീരത്തെ അസലായി പരിശീലിപ്പിച്ച് ഒടുവിൽ ഒരു നല്ല പണിക്കാരൻ എന്ന നിലയ്ക്ക് ഞങ്ങളിൽ അതിവിദഗ്ധരായവരുടെ ഒപ്പമെത്തി. പിന്നെയുള്ളത് ബാരിസ്റ്ററുടെ ഗർവില്ലാത്ത ഒരു ബാരിസ്റ്ററായ ജോസഫ് റോയപ്പനാണ്. അദ്ദേഹത്തിന് വളരെ ഭാരമുള്ള ജോലിയെടുക്കാൻ കഴിയില്ല. തീവണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് മറ്റു വാഹനങ്ങളിൽ വയ്ക്കുവാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. എങ്കിലും കഴിയുന്നതുപോലെ അദ്ദേഹവും അതിലൊപ്പം ചേർന്നു. ടോൾസ്റ്റോയ് ഫോമിൽ വെച്ച് ദുർബലന്മാർ ബലവാന്മാരായി. പ്രയത്നം എല്ലാവർക്കും ഒരുതരം ഔഷധമായി. എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ജോഹന്നാസ്ബർഗിലേക്ക് പോകേണ്ടി വന്നിരുന്നു. കുട്ടികൾ വെറും നേരം പോക്കിനായി അങ്ങോട്ട് പോകും. ജോലി സംബന്ധിച്ച് എനിക്കും അങ്ങോട്ട് പോകേണ്ടിയിരുന്നു. അതിനാൽ ഞങ്ങളുടെ ആ ചെറിയ കൂട്ടായ്മയെ സംബന്ധിച്ച പൊതുകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അങ്ങോട്ട് തീവണ്ടി മാർഗം പോകുവാൻ പാടുള്ളൂ എന്നും അതും 3ാം ക്ലാസ്സിൽ വേണമെന്നും ഞങ്ങൾ തീർച്ചപ്പെടുത്തി. വിനോദത്തിനായി അങ്ങോട്ട് പോകുന്നവർ നടന്നു പോകണം. ഭക്ഷണത്തിന് ടോൾസ്റ്റോയ് ഫോമിൽ നിന്നുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുപോവുകയും വേണം. ഭക്ഷണത്തിന് നഗരത്തിൽ വെച്ച് ആരുമൊന്നും ചെലവാക്കരുത്. ഈ കടുത്ത നിശ്ചയങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ നാട്ടിൻപുറത്ത് താമസിച്ചുകൊണ്ട് മിച്ചമുണ്ടാക്കിയ പണം തീവണ്ടിക്കൂലിക്കും നഗരത്തിലെ തമാശകൾക്കുമായി ദുർവ്യയം ചെയ്യപ്പെട്ടേനെ. കൊണ്ടുപോയിരുന്ന ഭക്ഷണസാധനങ്ങൾ ഏറ്റവും ലഘുവായതാണ്. ടോൾസ്റ്റോയ് ഫോമിൽ വെച്ച് തവിടുകളയാത്ത പൊടിച്ച ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പവും നിലക്കടലയിൽ നിന്നുണ്ടാക്കിയ വെണ്ണയും ഉപ്പിലിട്ടതും ഇതൊക്കെയായിരുന്നു ഭക്ഷണം. ഗോതമ്പ് പൊടിക്കുവാൻ ഒരു കല്ല് വാങ്ങിയിരുന്നു. കടല വറുത്തരച്ചിട്ടാണ് വെണ്ണ ഉണ്ടാക്കി വന്നത്. അതിന് സാധാരണ വെണ്ണയുടെ 1/4 വിലയേ വരൂ. മധുരനാരങ്ങ ധാരാളമായി ടോൾസ്റ്റോയ് ഫാമിൽ ഉണ്ടായിരുന്നു. അസാധാരണമായിട്ടേ ഞങ്ങൾ പശുവിൻ പാൽ ഉപയോഗിച്ചിരുന്നുള്ളൂ. ടോൾസ്റ്റോയ് ഫാമിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപ ഭി ഗൗരവ കേ സാത്ത് ജിതാ സകോ
0: ഇതുവരെ 9,50,000 ൽ അധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി സമയം ഇപ്പോൾ 9:15. സഞ്ചാരി.

0: കഥയുടെ ഈ അധ്യായത്തിൽ നിങ്ങളെ ഏവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരത്തെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരങ്ങളിലൊന്നായ കോയിക്കൽ കൊട്ടാരത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് നമ്മുടെ കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. വഞ്ചിയുടെ ആകൃതിയിലുള്ള മേൽക്കൂര വളരെ ആകർഷകമാണ്. ഈ കൊട്ടാരത്തിന് രണ്ട് നിലകളാണുള്ളത്. നടുമുറ്റത്ത് നോക്കിയാൽ നമുക്ക് കാണാം കരിങ്കൽ പാകിയിട്ടുണ്ട്. അതുകൂടാതെ ചുറ്റുമുള്ള വരാന്തയുടെ നാല് വശങ്ങളിലും മനോഹരമായി കൊത്തിയ കരിങ്കൽ തൂണുകളുണ്ട്. കോയിക്കൽ കൊട്ടാരം പുരാവസ്തുക്കളാൽ സമ്പന്നമാണ്. ഇവിടെ ധാരാളം സന്ദർശകർ പുരാവസ്തുക്കൾ കാണാനും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കാനുമായി എത്തുന്നുണ്ട്. കൊട്ടാരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ക്ലർക്കായ രാജേഷ് കുമാർ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം.
1: 1677 മുതൽ 1684 വരെ ഉമ്മൻമറാണി താമസിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു കൊട്ടാരമാണ്. വേണാട് രാജവംശത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഈ കോയിക്കൽ കൊട്ടാരം. വേണാട് രാജവംശത്തിൽ നാല് താവഴികളുണ്ട്. അതിലൊരു പെട്ട ഒരു താവഴിയാണ് പേരകം. ആ പേരക താവഴിയിലെ റാണിയായിരുന്നു ഉമ്മൻമറാണി. ഉമ്മൻമറാണി ഇവിടെ ഈ കൊട്ടാരത്തിൽ 7 വർഷം ഇവിടെ താമസിച്ച് ഭരണം നടത്തിയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. പക്ഷെ ഉമ്മൻമറാണിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്നുള്ളതിന് ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല. ഈ ശരിക്കും ഒരു നെടുവൻ കാട് എന്ന് പറഞ്ഞ ഒരു കാടായിരുന്ന സ്ഥലമാണ്. ഉമ്മൻമറാണി ഇവിടെ ഭരണം നടത്താൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഈ കൊട്ടാരം നിർമ്മിക്കുകയും ഈ കൊട്ടാരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ടൗൺഷിപ്പ് ഫോം ചെയ്യുകയും ചെയ്തു. പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ ഒക്കെ ഇവിടെ നിർമ്മിച്ച് അവരുടെ സെറ്റിൽമെന്റ് ചുറ്റുവട്ടുണ്ടാക്കി. ശരിക്കും നെടുമങ്ങാട് എന്ന് പറഞ്ഞ പട്ടണം രൂപം കൊണ്ടത് തന്നെ കോയിക്കൽ കൊട്ടാരത്തെ അടിസ്ഥാനമാക്കിയാണ്. അവസാനം താമസിച്ചിരുന്നത് സ്വാതിരുന്നാളിന്റെ അമ്മയായ സേതുലക്ഷ്മി ബായിയാണ്. ഈ കൊട്ടാരം എന്നിട്ട് രാജഭരണമൊക്കെ അവസാനിച്ച് ജനാധിപത്യ ഭരണം വന്ന സമയത്ത് ഇതിന്റെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന്റെ കയ്യിലായിരുന്നു. തൊട്ടടുത്തൊരു മഹാദേവ ക്ഷേത്രം അർത്ഥനാരീശ്വര ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനായിരുന്നു. 1979 ഒരു സർക്കാർ വിജ്ഞാപന പ്രകാരം 1 ഏക്കർ 93 സെന്റ് വരുന്ന ഈ സ്ഥലം കൊട്ടാരവും ചുറ്റും ഉള്ള വസ്തുക്കളും കൂടെ ചേർത്ത് പുരാവസ്തു വകുപ്പിന് നൽകുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കൊട്ടാരത്തിനെ ഒരു ഫോക്ലോർ ആൻഡ് ന്യൂമിസ്മാറ്റിക് മ്യൂസിയം റിസർച്ച് സെന്റർ ഉൾപ്പെടെ ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മ്യൂസിയം പ്രവർത്തിച്ചു വരികയായിരുന്നു. 2014 റിനോവേഷന് വേണ്ടി വീണ്ടും അടച്ചിട്ടു. 2018 May 30 റിനോവേഷന് ശേഷം ഇന്നത്തെ രീതിയിലുള്ള ആധുനിക രീതി ഒരു ഇന്റഗ്രേറ്റഡ് മ്യൂസിയം ആയിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ ഏറ്റവും നല്ല കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയും മനുഷ്യനും എന്ന് തുടങ്ങി ആ സങ്കല്പത്തിലൂടെയാണ് ഓരോ ഗാലറികളിലായിട്ട് പുരാവസ്തുക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പുരാവസ്തുക്കൾ ഒന്നും തന്നെയും ഇവിടെ നിന്ന് കിട്ടിയതല്ല, പുരാവസ്തു വകുപ്പ് കളക്ട് ചെയ്തിട്ടുള്ളതാണ്.
0: ഇതിൽ ഈ സ്പേസ് 1 സ്പേസ് 2 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പർട്ടിക്കുലർ തീമിൽ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറയാം.
1: മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആദിമ മനുഷ്യന്റെ കാലഘട്ടം മുതലുള്ള തുടങ്ങുന്നത്. ഫസ്റ്റ് ഗാലറിയിൽ നമ്മൾ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും അങ്ങനെയുള്ളതൊക്കെയാണ് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒറ്റാല് തെറ്റാലി. അത് കഴിഞ്ഞിട്ട് ഊരാക്കൊടുക്കൊണ്ട് പഴയ കാലത്ത് ഒരു വിനോദ ഉപാധിയാണ്. പിന്നെ മരവുരി, പിന്നെ ആശയവിനിമയത്തിന് വേണ്ടി ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന വിവിധ കെട്ടുകൾ. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പത്തായ കെട്ടും മുക്കം പറക്കെട്ടുക, ശുഭകരമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി പത്തായ കെട്ടും, അശുഭകരമായ കാര്യങ്ങൾ മറ്റൊരു ഗോത്രത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് മുക്കം പറക്കെട്ട്. അത് കഴിഞ്ഞിട്ട് തേൻകുറ്റി, വിത്തുകുറ്റിയോ, പിന്നെ ഒരു ചക്കിമുക്കി എന്നൊരു പ്രത്യേക സാധനമുണ്ട്, തീപ്പെട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ ഒലട്ടി മരത്തിന്റെ ഓലയിൽ ഉണ്ടാകുന്ന ചീകിയെടുത്ത് അതിനെ ഉണക്കി ഇതിനകത്ത് നിറയ്ക്കുക ചെയ്യണം. കല്ലുരസി തീപ്പൊരി ഉണ്ടാക്കി ഇതിൽ പിടിപ്പിച്ചിട്ട് അത് അടച്ചു വെക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് നീറി ഇരിക്കും. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ ഉപയോഗിക്കുന്ന ചക്കിമുക്കി, അതൊക്കെയാണ് ആദ്യത്തെ കലറി.

0: നമ്മൾ നിൽക്കുന്നത് സ്പേസ് ടൂവിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് പറഞ്ഞു തരും.
1: മനുഷ്യൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് മനുഷ്യന്റെ ചില ജീവിതത്തെ കുറിച്ചാണ്. കൂന്നുവടികൾ, വീശറികൾ, പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഇന്നത്തെ ടോർച്ചും സംവിധാനങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് പുറത്ത് വെളിച്ചത്തിന് വേണ്ടി ഒരു പാണി വിളക്ക് ഉപയോഗിച്ചു. പിന്നെ മെതിയടി നേർച്ച തൊട്ടിലാണ്. പിന്നെ ചാട്, ഇപ്പൊ നമ്മൾ വാക്കർ ഉപയോഗിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ചാടാണത്. കുഞ്ഞുങ്ങളെ കിടത്തി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാള, മരത്തിലുള്ള ഇതുപോലെ നിർമ്മിച്ചിട്ട് അതിന് പറയുന്ന പേര് മരപ്പാള എന്ന് തന്നെയാണ്. വെള്ളം കൊരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മരക്കപ്പിയാണ്. ഇത് ആട്ടുകല്ലും കുഴവിയാണ്. ഇത് തിരുവ, പയറ് പോലുള്ള ധാന്യങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവക്കല്ല് ഉപയോഗിക്കുക. തടിയിലുള്ള ധാന്യമുള്ള ഉരലും ഇലക്കയാണിത്. അച്ചാർ ഭരണിയാണ്. പഴയ കൂട്ടുകുടുംബങ്ങളിൽ ഒരുപാട് അംഗങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ അച്ചാർ ഭരണിയൊക്കെ ഉപയോഗിക്കും. ഇത് ഔഷധ ഭരണികളാണ്. അങ്ങാടിക്കടകളിൽ അരിഷ്ടം, ലേഹ്യ അതുപോലുള്ള മരുന്നുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധ ഭരണികൾ. ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കൽച്ചട്ടികളാണ്. ഔഷധങ്ങളായിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആവിച്ചട്ടി. അതുപോലെ തന്നെ കുഴിയമ്മിയാണ്. കുഴിയമ്മി ഔഷധങ്ങൾ അരയ്ക്കാൻ, മരുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കുഴിയമ്മി. അടുത്തത് തൈര് പറയാണ്. തടിയിൽ നിർമ്മിച്ചതാണ്. തൈര് പറയാന്റെ മത്വമാണുള്ളത്. തൈര് കടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സംഭാര തോണികളാണ്. വിശ്രമിക്കുന്ന സ്ഥലത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സംഭാരങ്ങൾ നിർമ്മിച്ചിരിക്കുക. തോണിയുടെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് സംഭാര തോണി എന്ന് പറയുന്നത്. ഇത് എണ്ണക്കുടങ്ങളാണ്. കയറിട്ട് വരിഞ്ഞതാണ്. മണ്ണിൽ നിർമ്മിച്ചതാണ്.
0: സ്പേസ് ടൂവിൽ തന്നെ നടുത്തളത്തില് മനോഹരമായിട്ടുള്ള ഒരു കൽക്കുഴൽ കാണാൻ പറ്റും.
1: കൽക്കുഴലിന്റെ പ്രത്യേകത, നമ്മളെ ഇതുപോലുള്ള കൊട്ടാരങ്ങളുടെയൊക്കെ മുകളിലത്തെ നിലയിൽ താഴേക്കുള്ള ഡ്രൈനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. റിംഗിന്റെ രൂപത്തിലുള്ള കല്ലുകളാണ്. ബേസിലുള്ള കല്ല് അവിടെ വീതി കൂടുതലും, ഇവിടെ മുകളിലോട്ട് വരുന്നവർ വീതി കുറവാണ്. പക്ഷെ അകത്തുള്ള പൈപ്പ് ഹോള് ഒരേ അളവിലുള്ളതാണ്. ഇതിനിടയിൽ സിമെന്റ് കൂട്ടുപോലെ സുർക്കി മിശ്രം വെച്ച് ജോയിൻ ചെയ്യിച്ചിട്ട് ചുവരുകളോട് ചേർന്നോ ചുവരുകൾക്ക് അകത്തോ ആണ് ഇത് സ്ഥാപിക്കുക. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കർണസൂത്രം എന്ന് പറഞ്ഞ വാസ്തുവിദ്യ പ്രകാരമാണ്. ഇപ്പൊ കർണസൂത്ര ജനലാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് എയർ സർക്കുലേഷൻ, എയർ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ചെറിയ പ്രത്യേകതയുണ്ട്. ഇത് കണ്ടത്

0: സ്ട്രൈറ്റാണ്. ഇവിടെ ഈ ചരിഞ്ഞാണ് ചെയ്തേക്കുന്നത് ചോര്. അപ്പൊ ഇതുവഴി ഇങ്ങനെ കാറ്റ് ഇത് വഴി പോയി അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു ജനലുണ്ട്, അതുവഴി കാറ്റ് ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അത് നിർമ്മിച്ചിരിക്കുകയാണ്.
1: ഇവിടെ നമുക്കൊരു തുരങ്ക പാത കാണാൻ സാധിക്കും. അത് നമ്മള് കേട്ടറിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്, കണ്ടറിയുമ്പോൾ നമുക്ക് വളരെ ഒരു അത്ഭുതമാണ്.
0: പഴയ രാജകൊട്ടാരങ്ങളിലൊക്കെ അന്തപുരത്തെ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുരങ്കപാതകൾ ഉണ്ടാവും. അത്തരം തുരങ്കപാതയാണ് ഇത്. സങ്കല്പമാണ്, തൊട്ടടുത്തൊരു കരിപ്പൂര് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അവിടത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് പഴമൊക്കെ പറയുന്നത്. എക്സ്കവേഷൻ നടത്തി നോക്കിയിട്ടൊന്നും എന്റെ എൻട്രൻസ് ഒന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല.
2: ഇപ്പോൾ നമ്മൾ സ്പേസ് 3 പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജീവിതവും പരിസ്ഥിതിയും. മനുഷ്യൻ പണ്ട് എത്രമാത്രം പ്രകൃതിയോടും പരിസ്ഥിതിയോടും ഇണങ്ങി ചേർന്നാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് സ്പേസ് 3 വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് വെച്ചിരിക്കുന്ന ഉറി മുതൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചോദിക്കാം.
0: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള അവർ ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളാണ്. ഇതിൽ ആദ്യമായിട്ട് ഉറിയാണ്. ഉറി നമുക്ക് സാധാരണ വീടുകളിലൊക്കെ ഓലയിലുള്ള ഉറിയുണ്ട്. നമ്മളിപ്പോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചൂരലിലും ഇരുമ്പിലും ഉള്ള ഉറിയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് കറി മരവികളാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ തൂക്കിലും ഒക്കെ കറി വിളമ്പാൻ ഉപയോഗിക്കുന്ന പോലെ ഒറ്റത്തടിയിൽ തീർത്ത കറി മരവികളാണ്. ഈ കറി ഇതിനകത്തെടുത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് വിളമ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കറി മരവികളാണ് ഇത്.
2: ഈ കറി മരവി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മൾ സാധാരണ ചെറിയ പാത്രത്തിലും തൂക്കുപാത്രത്തിലും എല്ലാം കറികൾ കഴിക്കുമ്പോൾ മേശപ്പുറത്ത് വെക്കുന്നത് പോലെ തടിയിൽ തീർത്ത ഒരു പാത്രം കാണാൻ നല്ല ഭംഗിയാണ്. കൊത്തുപണികളൊക്കെ ചെയ്ത് തടിയിൽ ഉണ്ടാക്കിയ ഒരു പാത്രം.
0: അതായിട്ട് ഉപ്പ് മരവിയാണ്. കല്ലുപ്പ് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആ ഉപ്പ് വെള്ളമാണ് കറികളിൽ ചേർത്ത് രുചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. തടിയിൽ നിർമ്മിച്ച എണ്ണ കൂജകളാണ് ഇതെല്ലാം. ഇത് മരത്തിലുള്ള തന്നെയുള്ള ഭരണിയാണ്. ഇത് പൂണി എന്ന് പൂച്ചയെന്ന് എടുക്കാതെ ഉണക്കമീന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പൂണി. ഈറ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് മരച്ചട്ടിയാണ്. അതുപോലെ തന്നെ വ്യഞ്ജന പെട്ടിയുണ്ട്. വ്യഞ്ജന പെട്ടി പല അറകളുള്ളതാണ്. കുറച്ച് കുറച്ച് വീതം അളവ് മല്ലി അങ്ങനെയുള്ള വ്യഞ്ജനങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് ആവശ്യത്തിനെടുത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത് വ്യഞ്ജന പെട്ടി.
2: ഇവിടെ വളരെ ആകർഷണമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടു നെയ്ക്കുടം. എന്താണ് ആ നെയ്ക്കുടം?
0: നെയ്ക്കുടം യാത്രയൊക്കെ പോകുന്ന സമയത്ത് നെയ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത് തവിപ്പലകയാണ്. തവികൾ സൂക്ഷിക്കുന്ന സ്റ്റാൻഡിന് പകരമായിട്ട് തടിയിൽ തന്നെയുള്ള തവിപ്പലകയാണ്. പിന്നെ വട്ട അല്ലെങ്കിൽ അടപ്പലക എന്ന് പറയുന്നത് ചോറ് വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വട്ട അല്ലെങ്കിൽ അടപ്പലക എന്ന് പറയുന്നത്. അടുത്ത് ഇതെല്ലാം മരച്ചട്ടികളാണ്. മരച്ചട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്ത ആഹാരം പകർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് പുട്ടുകുടമാണ്. മുളയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ചുറ്റും അതിന്റെ പുറത്ത് കയറ് വിരിഞ്ഞിട്ടുണ്ട്. കയറ് ചുറ്റിയിരിക്കുന്നത് ചൂടേൽക്കാതിരിക്കാനും മുള പൊട്ടിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ചിരട്ട കൊണ്ടുള്ള അടപ്പാണ് ഇതിനുള്ളത്.
2: ഇപ്പോൾ നമ്മൾ എന്തുമാത്രം ടെക്നോളജി യൂസ് ചെയ്ത് ഒരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് ഈ മുറിയിൽ കണ്ടപ്പോൾ മനസ്സിലായത്.
3: അപ്പോ നമ്മൾ സ്പേസ് 3 നിന്ന് നേരെ അറിവ് എഴുത്തിലൂടെ അല്ലെങ്കിൽ ഇടം 4 എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം പുരാവൃത്തങ്ങളിലും വായ്പാട്ടുകളിലും നാടൻ വാമൊഴി വഴക്കങ്ങളിലും വായ്ത്താരികളിലും എല്ലാം തന്നെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാൻ വേണ്ടി കല്ലുകളിൽ കോറിയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ റൂമിൽ കൂടുതലായിട്ട് പറയുന്നത്.
0: ഇതിലെ താളിയോലകളാണ്. താളിയോലകൾ എഴുതിയിരിക്കുന്നത് പഴയകാലത്തെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാൻമ എന്നിങ്ങനെയുള്ള 3 ലിപികളിലും പിന്നെ സംസ്കൃതത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന താളിയോലകളിൽ മലയാൻമ എന്ന് പറയുന്ന ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാരായണമാണ് അടുത്ത് കാണുന്നത്. താളിയോലകൾ സൂക്ഷിക്കുന്ന ഗ്രന്ഥപ്പെട്ടിയാണിത്. സൂക്ഷിക്കുന്ന ഇത് ഈറയിൽ നിർമ്മിച്ച ഗ്രന്ഥപ്പെട്ടിയാണിത്. അടുത്ത് വിവിധ തരത്തിലുള്ള ഗെയിമുകൾ. പഴയകാലത്തെ സ്ത്രീകളോ ഒക്കെ പുരുഷന്മാരായാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ ആധുനിക മൊബൈലോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ. പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഗെയിമുകളാണ്. ഒന്ന് കഴഞ്ചിപ്പല, ഒരു കുറ്റിച്ചെടിയിൽ നിന്ന് കിട്ടുന്ന കായാണ്. അതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. വിനോദത്തിന് പോലും അതാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുവേണ്ടി ഒരു പലകയുണ്ട്. ആ പലകയിൽ വെച്ച് കഴിഞ്ചിക്ക വെച്ചാണ് കളിക്കുക. അത് കഴിഞ്ചിപ്പലക. അതുപോലെ തന്നെ കൊട്ടുകളി പലക. നമ്മൾ റോഡിന്റെ വശങ്ങളിൽ വരച്ച് കല്ല് വെച്ച് കളിക്കാറുണ്ട്. അതിനു വേണ്ടി അതുപോലെ ഉപയോഗിക്കുന്ന പലകയാണ് ഇത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ് കാണുന്നത്. അതുപോലെ തന്നെ പഴയകാലത്തെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദ മാർഗമായിരുന്നു ഒഴിവ് സമയങ്ങളിൽ ഒരു പല്ലാങ്കുഴി കളിക്കുക. പല്ലാങ്കുഴി പലകയുണ്ട്. അതിനുപയോഗിക്കുന്ന മഞ്ചാടി കുരുവാണ് അത് കാണുന്നത്. അടുത്ത് നമുക്കറിയാം വിശ്രമവേളകളിൽ സാധാരണ മുറുക്കാറുണ്ട്. പഴയ ആൾക്കാർ പ്രത്യേകിച്ച് ആ സമയത്ത് വെറ്റിലകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറ്റില ചെല്ലുമാണ് ഈ കാണുന്നത്. അതുപോലെ പാക്ക് വെട്ട മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാക്ക് വെട്ടി, ചുണ്ണാമ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് കരണ്ടാവും, ഇതൊക്കെയാണ്. ഇത് മൂന്നും കൂട്ടി മുറുക്കി കഴിഞ്ഞിട്ട് ഒരു തുപ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറ്റില പഠിക്കുവാണ് ആ കാണുന്നത്. പുകവലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മഹൂക്കയെ പോലെ പുകവലിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചിരട്ട കൊണ്ടാണ് നിർമ്മിച്ചത്.
3: എനിക്ക് തോന്നുന്നു പുതിയ ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഈ പലകൾ വെച്ചിട്ടുള്ള ഈ കളികളൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ നേരിട്ട് ഒന്നും കൂടി കാണണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കാം നേരിട്ട്, അല്ലെ? എങ്ങനെയാണ് ഇതൊക്കെ കളികൾ, അല്ലെങ്കിൽ എന്താണ് മഞ്ചാടിക്കുരു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ നേരിട്ട് വന്ന് കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നു.
1: സ്പേസ് 4 നിന്ന് ഒരു കോണിപ്പടി കയറി മുകളിലേക്ക് പോകുമ്പോൾ 5 മുതൽ 10 മുറികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ മുറി എന്ന് പറയുന്നത് ആചാര അനുഷ്ഠാനങ്ങളും ആരാധനയും. ക്ഷേത്രങ്ങളിലും മറ്റും പണ്ട് മുതലേ

0: ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കത് എന്താണെന്ന് ചോദിച്ചറിയാം.
1: ആദ്യം കാണുന്നത് നാല് തിരിയിട്ട വിളക്ക്, നാല് ദിശകളെ സൂചിപ്പിക്കുന്ന വിളക്കാണ് ദിശാകാവൽ വിളക്ക് എന്ന് പറയും. സാധാരണ കർമ്മങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറില്ല, ആഭിചാര കർമ്മങ്ങൾക്കാണ് ഇത്തരം വിളക്കുകൾ ഉപയോഗിക്കുക. അടുത്തത് മാടമ്പി വിളക്ക്. മാടമ്പി വിളക്ക് എന്ന് വെച്ചാൽ ഈ രാജകൊട്ടാരങ്ങളുടെ കൂട്ടുപുരകളിലും ഒക്കെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചിരിക്കുന്ന വിളക്കാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വിളക്കാണ് കുത്തുവിളക്ക്. തീവെട്ടികളുണ്ട്, നമ്മൾ സാധാരണ ഘോഷയാത്ര എഴുന്നള്ളിപ്പൊക്കെ പോകുന്ന സമയത്ത് കമ്പികളിൽ തുണിയിട്ട് പന്തം ഉണ്ടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. ഇന്ന് അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഘോഷയാത്രകളുടെ സ്ഥിരം തീവട്ടികൾ ഉണ്ടാവും. ഇത് ഗജലക്ഷ്മി വിളക്കാണ്, വീടുകളിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കത്തിച്ചു വയ്ക്കുന്ന വിളക്ക്. തൂക്കുവിളക്ക് ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇത് ദേവി പീഠമാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മുടിപ്പുരകളുണ്ട്. അവിടുത്തെ ദേവിയുടെ വിഗ്രഹങ്ങൾ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് അവ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പീഠമാണ്. തൃശൂലങ്ങളാണ്. അതുപോലെ പൂജാരി പൂജാ സമയത്ത് ഇരുന്ന് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആവണിപ്പലക. നേർച്ച തൊട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് നെഞ്ചാരങ്ങൾ എന്ന് പറയും. ഈ വെളിച്ചപ്പാട്, പിന്നെ ഈ ദേവിയുടെ വിഗ്രഹം തലയിൽ ചുമ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അപ്പൊ അവിടെ ദേവിയുടെ സങ്കല്പമാണ്. അവർ നെഞ്ചിലണിയുന്ന ആഭരണമാണ് നെഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് തട്ടുവിളക്കാണ്, പൂജാ സമയത്ത് പൂജാരി ഉപയോഗിക്കുന്നതാണ്. ഇത് ചിലമ്പുകളാണ്. വെളിച്ചപ്പാടും ദേവി സങ്കല്പമാണല്ലോ, ആ സമയത്ത് അവർ കാലിലണിയുന്ന ആഭരണമാണ് ചിലമ്പ് എന്ന് പറയുന്നത്. അഗ്നിമാടൻ ചങ്ങലയുണ്ട്, ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് തീയിലിട്ട് ചുട്ടുപൊഴിപ്പിച്ചിട്ട് കഴുത്തിലൂടെ എടുത്ത് അണിയുമെന്നാണ് പറയുന്നത്. പൂജാ സമയത്ത് പൂജാരി ഉപയോഗിക്കുന്ന കയ്യിൽ പിടിച്ച് മടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മണിയാണിത്, പൂജാമണി. ഇത് നാന്തകം എന്ന് പറയുന്ന വാളാണ്. വെളിച്ചപ്പാട് തുള്ളുന്ന സമയത്ത് അവർ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളാണിത്. ഇത് ശംഖാണ്, പൂജാ സമയത്ത് തീർത്ഥം ഒഴിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശംഖാണിത്. ഇത് അമ്മാനക്കായ. വെളിച്ചപ്പാട് ഗ്രാമങ്ങളിൽ തോറ സഞ്ചരിക്കുമ്പോൾ അമ്മാനമാടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഭസ്മം നിറച്ചിരിക്കും. ഇത് ഹോളുകൾ വഴി അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: പണ്ടുകാലത്ത് ഒരു ചൊല്ലുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന്. അതുപോലെ ഇപ്പോൾ നമ്മൾ സ്പേസ് ആറിൽ നിൽക്കുന്നത് പണ്ടുകാലത്ത് അളവ് തൂക്കങ്ങൾ, നമ്മളിപ്പോൾ കിലോ എന്നും ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള അളവ് തൂക്ക പട്ടിക തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് ഈ അളവ് തൂക്ക പട്ടികയിൽ ഉള്ളതെന്ന് നമുക്ക് ചോദിക്കാം.
1: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് ഇവിടെയും പണ്ട് അളക്കുന്നതിന് വേണ്ടിട്ട് അളക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന കുന്നിക്കുരു, അത് കാണുന്ന മഞ്ചാടി, കഴഞ്ചെന്ന എന്നിവയാണ്. നാലിൽ നെന്മണി ചേരുമ്പോൾ ഒരു കുന്നിക്കുരു, രണ്ട് കുന്നിക്കുരു ചേരുമ്പോൾ ഒരു മഞ്ചാടി, അതുപോലെ രണ്ട് മഞ്ചാടി ചേരുമ്പോൾ ഒരു പണമിട. പണമിട എന്ന് പറഞ്ഞാൽ സങ്കല്പം മാത്രമാണ്, വസ്തുവായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പത്ത് പണമിട ചേരുമ്പോൾ ഒരു കഴഞ്ച്, ആ കാണുന്ന കഴഞ്ച്. ഇങ്ങനെയുള്ള അളവുകളാണ് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. 21 പണമിട ചേരുമ്പോൾ ഒരു പവൻ തൂക്കം ആവും, 31 പണമിട ആകുമ്പോൾ ഒരു രൂപ തൂക്കം വരും, 8 ഗ്രാം ഒരു പവൻ, അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. 11.66 ഗ്രാം ആകുമ്പോൾ ഒരു തോലയാവും, പൗണ്ട് ഇതാ കാണുന്ന തോലയാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തൂക്കി തിട്ടപ്പെടുത്തുന്ന ഉപയോഗിച്ചിരുന്നതാണ് കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് മഞ്ഞെന്ന് പറയും.
0: എന്താണ് ഈ മഞ്ഞ്?
1: മഞ്ഞ് കല്ലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിശീനി, ചേന അതുപോലുള്ളതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവാണ് മഞ്ഞെന്ന് പറയുന്നത്. അതുപോലെ ദ്രവരൂപത്തിലുള്ള ഇപ്പൊ എണ്ണ പോലുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് എണ്ണ തുടങ്ങുക. ഇത് പെട്ടിത്രാസാണ്. അതുപോലെ ധാന്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഉഴക്ക്. അത് കഴിഞ്ഞിട്ട് ഉരിയ, നാഴിയുണ്ട്, പിന്നെ മൂഴക്കുണ്ട്. മൂന്ന് ഉഴക്ക് ചേരുമ്പോഴാണ് ഒരു മൂഴക്കാവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാല് നാഴി ചേരുമ്പോൾ ഒരു ഇടങ്ങഴിയാവും, നാല് ഇടങ്ങഴിയാവുമ്പോൾ ഒരു പറയാവും. ഈ പറ ഉപയോഗിക്കുന്നത് വിവാഹം പോലുള്ള ചടങ്ങുകൾക്കൊക്കെ പറ ഉപയോഗിക്കുന്നുണ്ട്, തടിയിൽ നിർമ്മിച്ച പറയാണ്. ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കന്യാകുമാരി ജില്ലയിൽ ഉപയോഗിക്കുന്നതാണ് മരക്കാരെന്ന് പറയുന്നത്. മരയ്ക്ക് പകരമായിട്ട് അവിടെ ഉപയോഗിക്കും.

0: ഇപ്പോ നമ്മൾ നിൽക്കുന്നത് സ്പേസ് 7 പ്രതിരോധിക്കാൻ ആയുധങ്ങൾ. സിനിമകളിലും മറ്റും കേട്ട് പരിചയമുള്ള ഉറുമിയും കഠാരയും വാളും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
1: ഇദ്ദേഹം കാണുന്നത് ഗരളയാണ്, സാധാരണഗതിയിൽ എക്സസൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത് ഇരുതര ഖടാരയാണ്, ഉറുമിയ. ഇതെല്ലാം ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള സൂക്ഷ്മതയോടെ കൃത്യതയോടെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം സാധാരണ കളരിത്തറകളിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വിവിധ തരത്തിലുള്ള ദണ്ടുകളുണ്ട്, അതുപോലെ തന്നെ കണ്ടമണിയുണ്ട്. ഈ ശത്രു പിടിക്കപ്പെടുമെന്നാവുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കഴുത്തിൽ മാലയായിട്ട് അണിഞ്ഞിരിക്കും, ലോക്കറ്റിൽ വിഷം ഉണ്ടായിരിക്കും, കടിച്ചു പൊട്ടിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് നാഗമുഷ്ടിയാണ്. നാഗമുഷ്ടിയുടെ ആ എൻഡിൽ കൈക്കകത്ത് കയറ്റി വെച്ചതിന് ശേഷം എൻഡിൽ കത്തി ഉണ്ടാവും, അത് ഉപയോഗിച്ച് ഫൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാണ്. ഇത് ചങ്ങലദണ്ഡാണ്. ഇത് ചാട്ടവാറാണ്. ചാട്ടവാറെന്ന് വെച്ചാൽ പഴയകാലത്തെ ശിക്ഷാ മാർഗങ്ങളിലെ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ചാട്ടയടി. ഇത് വടിവാളാണ്. പൂന്ന് വടിക്ക് അകത്താണ് വാളുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കസർത്ത് കട്ടയാണ്. വിവിധ തരത്തിലുള്ള വാളുകളും പിന്നെ പരിചയമാണ്. യുദ്ധത്തിനൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറുവടി നടുവടിയാണ്. അതും കടാരയാണ്.
0: നമ്മൾ പടി കയറി മുകളിലേക്ക് വരുമ്പോ സ്പേസ് 8 കല തന്നെ ജീവനും ജീവാത്മാവും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു ഗോവണി കാണാം. ഈ ഗോവണി കയറുന്ന സമയത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ ഗോവണിയുടെ നിർമ്മാണ രീതി. ഈ ഗോവണിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കോയിക്കൽ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഉമയമ്മ റാണിക്കും ബന്ധുജനങ്ങൾക്കും താങ്ങും തണലുമായി നിന്നിരുന്നത് പേരക താവഴിയിലെ സേനാനായകനായിരുന്ന ആനാട് പുല്ലേക്കോണത്ത് മല്ലൻപിള്ള എന്ന ഒരു യുവാവായിരുന്നു. അദ്ദേഹം റാണിയുടെ വിശ്വസ്തനായ അംഗരക്ഷകനായിരുന്നു. റാണി അദ്ദേഹത്തോട് പ്രത്യേകം വാത്സല്യം കാണിക്കുന്നതിൽ വളരെയധികം അമർഷം പൂണ്ടിരുന്ന കൊട്ടാരം കാര്യക്കാരും മറ്റുള്ളവരും ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനകൾ നടത്തുകയും ഉമയമ്മ റാണിക്ക് മുറപ്രകാരം അനുജത്തിയായിട്ടുള്ള ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിയും മല്ലനും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത കൊട്ടാരത്തിലും നാട്ടിലും പ്രചരിപ്പിക്കുകയും ചെയ്തു. രാജകുമാരിയും മല്ലനും തമ്മിലുള്ള ഈ പ്രണയബന്ധം അവസാനിപ്പിക്കാനായിട്ട് റാണി കോട്ടയം കേരളവർമ്മയുടെ സഹായം തേടി എന്നതാണ് കഥ. അങ്ങനെ ചിങ്ങമാസത്തിലെ ഒരു ഉത്രാട രാത്രിയിൽ റാണി മല്ലനോട് കൊട്ടാരത്തിലെത്താൻ ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം ഈ ഗോവണിയിലൂടെ കയറി വരുമ്പോ മുകളിൽ ഒളിഞ്ഞു നിന്നിരുന്ന കേരളവർമ്മ വാളിനാൽ അദ്ദേഹത്തിന്റെ ശിരസ് അറുത്തു എന്നതുമാണ് ഐതിഹ്യം. ഇതറിഞ്ഞ രാജകുമാരി അറയുടെ ഭിത്തിയിൽ തല തല്ലി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഉമയമ്മ റാണിക്ക് കാണാൻ സാധിച്ചത്. മല്ലൻപിള്ളയെ മറവ് ചെയ്തതിനടുത്ത് തന്നെ രാജകുമാരിയുടെ മൃതദേഹവും സംസ്കരിച്ചു. ഈ മരണത്തിന് പ്രായച്ചിത്തം ചെയ്യാനായിട്ട് ഉമയമ്മ റാണി ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയും അങ്ങനെ ജ്യോതിഷ പ്രകാരമാണ് കൊട്ടാരത്തിന്റെ ഒരു ഭാഗം മല്ലന്റെ ക്ഷേത്രമാക്കി മാറ്റിയത്. അങ്ങനെ മുറ്റത്ത് കൽവിളക്ക് സ്ഥാപിക്കുകയും മല്ലന്റെ പ്രതീകമായിട്ട് പീഠം വെക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. അതായത് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് മല്ലൻപിള്ളയും രാജകുമാരിയും ആവാഹിച്ച് ഇരുത്തിയിട്ടുണ്ട്. വിശ്വാസയോഗ്യമായ കഥയാണോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഐതിഹ്യം ഈ ഗോവണിക്ക് പിന്നിലുണ്ട്. ഈ സ്പേസ് 8 ഒരു തിയേറ്റർ ഗാലറിയാണ്. ഇവിടെ 30 ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.
1: കല തന്നെ ജീവനും ജീവാത്മാവും എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗാലറി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനാദ്യമായിട്ട് കാണുന്ന പടയണിയാണ്. പടയണി എന്ന് പറയുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കളിക്ഷേത്രങ്ങളുടെ ഒരു അനുഷ്ഠാന കലയാണ് പടയണി. അത് കഴിഞ്ഞിട്ട് കാണുന്നത് കുമ്മാട്ടിക്കളി, ഒരു നാടൻ കലാരൂപമാണ്. പിന്നെ അടുത്ത് കാണുന്നത് തെയ്യം. വടക്കൻ കേരളത്തിലെ കാവുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് തെയ്യം ഉള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിലൊട്ടാകെ എല്ലാ ഭാഗങ്ങളിലും തെയ്യമുണ്ട്. അടുത്ത് സർപ്പന്തുള്ള അല്ലെ നാഗാരാധന നടത്തുന്ന സ്ഥലങ്ങളിൽ അവിടെ പ്രധാനപ്പെട്ട രാജാ സർപ്പദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണ് സർപ്പന്തുള്ളൽ എന്ന് പറയുന്നത്. കളമെഴുത്താണ്. ആരാധനകളുടെ ഒക്കെ അനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളും അല്ലാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നതാണ്. സാധാരണ ദേവീക്ഷേത്രങ്ങളിലാണ് ഇത്തരം കളമെഴുത്ത് ചെയ്യുക. ഒരു അനുഷ്ഠാന കലാരൂപം പോലെ തന്നെയാണ്. കൊടുങ്ങല്ലൂർ ഭരണി ദൈവത്തിന്റെ പ്രതിപുരുഷനെ വെളിച്ചപ്പാടിന് ഭൂമിയിലെ ദൈവമായിട്ട് ഭക്തജനങ്ങൾ കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് വെളിച്ചപ്പാടുള്ളത്. സാധാരണ കൊടുങ്ങല്ലൂർ ഭരണി അവിടുത്തെ വെളിച്ചപ്പാടിന്റെ രൂപമാണ് നമ്മുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. കായിൽ കാണുന്നതാണ് നാന്തകോ എന്ന് പറയുന്ന വാള്. അടുത്ത വേലകളിയാണ് തെക്കൻ കേരളത്തിലെ അമ്പലം, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു അനുഷ്ഠാന കലയാണ്, ആയോധന കലയാണ്. ഈ കാണുന്ന ചവിട്ടുകളിയും മരമടിയും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് പുലികളിയാണ്. ഇത് തൃശൂർ പൂരത്തിന്റെ ചിത്രമാണ്.
0: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്പേസ് 9. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് പണക്കിലുക്കം. നാണയങ്ങളാണ് മൃഗങ്ങളുടെ പല്ലുകൾ, തോലുകൾ, ലോഹങ്ങൾ, ജന്തുക്കളുടെ പുറന്തോടുകൾ എന്ന എന്നിവയെല്ലാം ആദ്യകാലത്ത് പണമായിട്ട് ഉപയോഗിച്ചിരുന്നു.
1: പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ സാധനങ്ങൾ കൈമാറുന്നതിന് പണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ മനുഷ്യൻ ക്രമേണ അത് ഈട് നിൽക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റി. ഇപ്പൊ ലോഹയുഗം മെറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ ആ തരത്തിൽ അന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ലോഹ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പണം എന്ന് വെച്ചാൽ ഒരു വസ്തു വാങ്ങുന്നതിന് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളായിട്ട് നാണയങ്ങൾ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇത് വിവിധ കാലഘട്ടങ്ങളിലുള്ള നാണയങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള നാണയങ്ങൾ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
0: പണക്കിലക്കത്തിൽ നിന്നും നമ്മൾ പോകുന്നത് സംഗീതാത്മകമായ ഒരു മുറിയിലോട്ടാണ്, സ്പേസ് 10 നമ്മൾ പോകുന്നത്. പണ്ടും ഇപ്പോഴും സംഗീതത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ടെന്ന് വിളിച്ചോതുന്ന ഒരു മുറിയാണിത്. ഇതില് ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
1: ചർമ്മവാദ്യങ്ങളാണ് ആദ്യം കാണുന്നതെല്ലാം. ചർമ്മവാദ്യങ്ങൾ അങ്ങറ്റം കാണുന്നത് തകിലാണ്, പറയാണ്, അതുപോലെ ഉടുക്ക്, ചെണ്ട. ചെണ്ട എന്ന് വെച്ചാൽ ചർമ്മവാദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യമാണ് ചെണ്ട എന്ന് പറഞ്ഞാൽ. അസുരവാദ്യം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളിൽ ഒന്നാണ്, ചർമ്മവാദ്യങ്ങളിൽ ഒന്നാണ് ചെണ്ട. അത് കഴിഞ്ഞിട്ട് മദ്ദളം, പിന്നെ മുരശ്, വീക്ക് ചെണ്ട എന്നിവയാണ് ചർമ്മവാദ്യങ്ങളിൽ പെടുന്നത്. ചർമ്മവാദ്യങ്ങളിൽ തന്നെ പെടുന്നതാണ് അന്ന് തപ്പും ഗഞ്ചിറയും, പിന്നെ മുഖർശംഖ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന വാ കൊണ്ട് സംഗീതം ഉണ്ടാക്കുന്ന ഉപകരണമാണ് മുഖർശംഖ്. കൊക്കറ എന്ന് പറയും, കൊക്കറ എന്ന് പറഞ്ഞാൽ ആദിവാസികൾ ഉപയോഗിക്കുന്നതാണ്, കാണിക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു ചാറ്റുപാട്ടിന്റെ അകമ്പടിയായിട്ട് ഉപയോഗിക്കുന്നത്, വീടുകളിൽ വന്ന് ചാറ്റുപാട് പാടുന്ന, അവിടെയുള്ളവർക്ക് ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റുപാട്ട് പാടുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് കൊക്കറ എന്ന് പറയുന്നത്. അടുത്ത് കൈമണി, ചെങ്കലയുടെ രൂപം പോലെ ചെറിയ രൂപമാണ് കൈമണി എന്ന് പറയുന്നത്. ശബ്ദ സംഗീത ഉപകരണമാണ് ഒടക്കവലും നാദസ്വരവും. തന്ത്രവാദ്യങ്ങളാണ് നന്ദുണി, ഈ കാണുന്ന നന്ദുണി വീണ, ഒറ്റക്കമ്പി വീണ, പിന്നെ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഏകതാരി. അതുപോലെ സർപ്പാരാധനയായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പുള്ളുവ കുടവും പുള്ളുവ വീണയും. അതുപോലെ തന്നെയാണ് മകുടി. അടുത്ത് ഈ കാണുന്നത് ചന്ദ്രവളയം. ഇത് ഈ നെടുമങ്ങാട് കൊയ്ക്കൽ കൊട്ടാരത്തിൽ മാത്രമേ ചന്ദ്രവളയം ഉള്ളൂ. രാമകഥാപാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ചന്ദ്രവളയം ഉപയോഗിക്കുന്നത്. രാമകഥാപാട്ട് എന്ന് വെച്ചാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോവളം കവികളെ ഉപയോഗിച്ചിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാവിലെയും എഴുന്നേരവും ദേവനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ഈ രാമകഥാപാട്ട് പാടുകയും അതിനകമ്പടി വാദ്യമായിട്ട് ചന്ദ്രവളയം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ചന്ദ്രവളയം നിർമ്മിച്ചിരിക്കുന്നത് റിങ് ലോഹം കൊണ്ടാണെങ്കിലും അതിൽ ചുറ്റിയിരിക്കുന്ന ഉടുമ്പിന്റെ തോലാണ്. ഇടത് കൈയിൽ ഈ ചന്ദ്രവളയം പിടിച്ച് വലത് കൈ കൊണ്ട് തട്ടിയാണ് സംഗീതം അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിരുന്നത്.

0: കഥാപാട്ടുകളിൽ ഉപയോഗിച്ചിരുന്നതാണ് ഈ ചന്ദ്രവളയം. പക്ഷേ ഇപ്പോൾ ഇതില്ല. ഈ കൊട്ടാരത്തിൽ മാത്രമേ ഈ ചന്ദ്രവളയം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉള്ളൂ. ഇവിടെ വെച്ചിരിക്കുന്ന മറ്റുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ചന്ദ്രവളയം. അത് കാണണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ചന്ദ്രവളയം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാണാൻ ഒരു ആകാംക്ഷയുണ്ടാകും. ഈ ചന്ദ്രവളയം കാണണമെങ്കിൽ കോയിക്കൽ കൊട്ടാരത്തിൽ തന്നെ വന്ന് കാണണം. ഈ കൊട്ടാരത്തിൽ മാത്രമേ ഈ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പേസ് 11-ലാണ്. കുലത്തൊഴിലുകളുടെ കല എന്നതാണ് ഈ സ്പേസിന്റെ പേര്. ഇതിൽ തന്നെ നമുക്കറിയാം, വ്യത്യസ്ത കുലത്തൊഴിലുകൾ ചെയ്യുന്ന നിരവധി സമുദായങ്ങൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും മറ്റുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം.
1: കുലത്തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുടെ രൂപങ്ങൾ, സിമന്റ് രൂപങ്ങൾ ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുക. പഞ്ചകർമാളന്മാരെന്ന് പറയാം, 5 തരം കുലത്തൊഴിലുകളുണ്ട്. ഇതിൽ ആശാരിയുടേത്, അത് കഴിഞ്ഞിട്ട് വിളക്ക് വെങ്കലപാത്രമൊക്കെ നിർമ്മിക്കുന്ന മൂശാരി, ആയുധങ്ങൾ നിർമ്മിക്കുന്ന കൊല്ലൻ, കല്ല് പണി ചെയ്യുന്ന പണിക്കൻ, സ്വർണ്ണ പണി ചെയ്യുന്ന തട്ടാന്മാർ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ രൂപങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കള്ളു ചെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. നമുക്ക് പനയിൽ നിന്നും തെങ്ങിൽ നിന്നും നമ്മൾ കള്ളെടുക്കാറുണ്ട്. അപ്പൊ പനയുടെ ചൂട് ഭാഗങ്ങളുടെ വണ്ണം കൂടുതലാ ഭാഗത്ത്, അവിടെ ചവിട്ടി കയറാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ മെരുക്ക് തടി എന്ന് പറയുന്നത് മെരുക്ക് തടി, കൂമ്പ് ചെത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അരുവയാണ്. ചെത്തി കഴിഞ്ഞ പനയിൽ നിന്ന് കള്ള് എടുക്കുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കൊട്ടുപടി എന്ന് പറയും. ചുണ്ണാമ്പ് തുടുപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചുണ്ണാമ്പ് അരച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കാനിക്കുടി വയ്ക്കത്തുള്ള കലത്തിനകത്ത് ചുണ്ണാമ്പ് പുരട്ടിയിട്ടാണ് അക്കാനിയിലേക്ക് ഒഴിക്കുന്നത്, അപ്പോഴാണ് അത് കള്ളായിട്ട് മാറുന്നത്. അടുത്തത് കൊട്ടുപടിയാണ്, ആശാരിമാർ ഉപയോഗിക്കുന്നതാണ്, തടിയിൽ തന്നെയുള്ള കൊട്ടുപടിയാണത്. അത് കഴിഞ്ഞിട്ട് ഉള്ളികളാണ്, ഉള്ളി മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന അരവാണ് കാണുന്നത്. മൺകട്ടകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് അച്ച്. അത് ആ കാണുന്ന തുരപ്പണമാണ്, തടിയിൽ ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ പ്രത്യേക രീതിയിൽ കറക്കുമ്പോൾ ആ ചരടുണ്ടല്ലോ അതനുസരിച്ച് ഇങ്ങനെ കറക്കുന്ന സമയത്ത് അവിടെ ഹോൾ ഉണ്ടാവും. അതെ അതെ, ഹോൾ ഉണ്ടാവും. അത് ആണിയൊക്കെ തറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. ഇത് കുശവന്റെ ചക്രമാണ്. അത് ഈ കാണുന്ന അറപ്പയാണ്. അറപ്പ എന്ന് പറയുന്നത് കന്നുകാലികളുടെ കഴുത്തിൽ നമ്മുടെ മണിക്ക് പകരം കൗബല്ലെന്ന് പറയുന്ന പകരമായിട്ട് ഉപയോഗിച്ചതാണ്. ഇത് എവിടെ ഇരിക്കുന്നു ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മണി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നതാണ് അറപ്പ. അതുപോലൊക്കെ പാതാളക്കരണ്ടി, അതുപോലൊക്കെ ഉളുക്കി എന്ന് പറയുന്ന കന്നുകാലികളുടെ കഴുത്ത് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കുത്തിയൊരുക്കി വെച്ചാൽ കന്നുകാലികളുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാതിരിക്കാൻ വേണ്ടി കഴുത്തിലിട്ട് കൊടുക്കുന്നതാണ്
2: ഉളുക്കി.
1: ഉളുക്കി, അതെ. അടുത്ത് കന്നക്കോലാണ്. ഈ മണ്ണ് കൊണ്ടുള്ള വീടുകളാണല്ലോ പഴയ വീടുകൾ, ആ അത്തരം വീടുകളുടെ ചുവരുകൾ തുരക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർ ഉപയോഗിച്ചിരുന്നതാണ് കന്നക്കോൽ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുലത്തൊഴിൽപ്പെട്ട ഒരാളാണ് തട്ടാന്മാർ, സ്വർണ്ണ പണിക്കാർ. അവരുപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പണിയായുധങ്ങളാണ് ഈ അവിലിടി യന്ത്രമാണ്. ഇത് വറുത്ത അരിയോ നെല്ലോ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ സീസോ പ്രവർത്തിക്കുന്ന പോലെ മുകളിൽ നിന്ന് കയർ കയർ ഇട്ട് കയറിൽ പിടിച്ച് ചവിട്ടിയോ എന്തെങ്കിലും ചെയ്ത് ഇതിനിടിക്കാം.
0: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എടം 12-ലാണ്. കഥ പറയും കൃഷിക്കാലം, കൃഷി പറയും കഥകാലം. കൃഷി എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. കേരളത്തെ വിളിക്കുന്നത് തന്നെ കാർഷിക കേരളം എന്ന് തന്നെയാണ്. അപ്പൊ മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുക്കളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
1: നമ്മൾ കാണുന്ന കുട്ടിയറ, പത്തായം, കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.
2: പത്തായം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക
1: വീടുകളിൽ, പഴയ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നിട്ടാണ്. അതെ, ഇത് കാളയുടെ കഴുത്തിൽ വെച്ച് കിട്ടുന്ന നുഖമാണിത്. കട്ടമരം എന്ന് പറയുന്നത് ഉണക്കാനിടുന്ന കൊപ്ര വലിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടമരം ഉപയോഗിക്കുക. ഇത് കലപ്പ. ഈ കലപ്പ ഉപയോഗിച്ച് ഉഴുത നിലത്ത് ഞാറ് നടന്നതിന് വേണ്ടി നിരപ്പാക്കി എടുക്കണം. അതിനുവേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് മരം എന്ന് പറയുന്നത്. ഈ മരത്തിന്റെ മുകളിൽ ഒരാൾ നിന്ന് കാളയുടെ കഴുത്തി കിട്ടിയിരുന്ന ഇങ്ങോട്ട് ഇത് ബന്ധിപ്പിച്ചിരിക്കും. അത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഇവിടെ മണ്ണ് നിരന്ന് നിരപ്പായി വരികയാണ് ചെയ്യുന്നത്. ഇത് റാവട്ടി എന്ന് പറയും. കൃഷിക്ക് വെള്ളം തേവി വിടാൻ വേണ്ടിട്ട് ഉപയോഗിക്കണം. രണ്ട് വശത്ത് രണ്ടുപേര് നിന്നാണ് ചെയ്യുന്നത്. ഇത് ഈറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിവിധ കറിക്കത്തികളാണ്, നെല്ല് കൊയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അരിവാള്. ഇത് ജലചക്രമാണ്. കർഷകർ പാട്ടൊക്കെ പാടി കണ്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളം പാസ് ചെയ്ത് വിടാൻ വേണ്ടിട്ട് ഉപയോഗിച്ചതാണ് ഇത്. ചവിട്ടി കറക്കുക ചക്രമാണ്.
0: നമ്മളിപ്പോൾ കോഴിക്കൽ കൊട്ടാരം മൊത്തം ചുറ്റിക്കറങ്ങി കണ്ട് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത് സ്പേസ് 13-ലാണ്. ശില്പചാരുത വിളിച്ചോതുന്നതാണ് പണ്ടുകാലത്തെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും എല്ലാം. കൊട്ടാരങ്ങൾ എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിലെ ശില്പ ഭംഗിയും വാസ്തു ഭംഗിയും അതാണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത്. ഈ സ്പേസിലും അത് തന്നെയാണ് കാണുന്നത്. ശില്പചാരുതകൾ കൊണ്ട് നിറഞ്ഞ ഒരു മുറിയാണിത്. മതിലുകളിലും എല്ലാം കൊത്തിവെക്കുന്ന ദാരുശില്പങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഈ ഓരോ ശില്പങ്ങളുടെയും പ്രത്യേകതകളും അവയുടെ പേരുകളും നമുക്ക് ചോദിക്കാം.
1: ആദ്യം കാണുന്നത് അഷ്ടനാഗങ്ങളാണ്. അഷ്ടനാഗങ്ങളുടെ രൂപങ്ങൾ സാധാരണ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കത്തിക്കും. നമ്മുടെ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദാരുശില്പങ്ങളെല്ലാം ഇവിടുത്തെ മുത്താരമ്മ ക്ഷേത്രം, ക്ഷേത്രങ്ങളെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അവിടെ നയിച്ചു മാറ്റുന്നതാണിത്. അപ്പൊ ഇത് നാഗബന്ധമാണിത്. കുതിരയുടെ രൂപ പുറത്ത് ആളിരിക്കുന്ന രീതിയിൽ കാണുന്നത് ദോരപാലകന്മാരുടെ ശില്പങ്ങൾ. ഇതെല്ലാം ഈ ജോയിന്റ് ആപ്പുകളായിട്ടുള്ള രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റത്തടി നിർമ്മിച്ചതാണ്. സൂക്ഷ്മതയായിട്ടുള്ള കൊത്തുപണികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൈകൊണ്ടാണ്. അഷ്ടനാഗങ്ങളുടെ രൂപങ്ങളാണ് ആ കാണുന്നത്. കുതിരയുടെ മുഖം, അതുപോലെ മുഖപ്പുകളാണ്. ഇത് ചെറിയ മുഖപ്പാണ്. ഇതുപോലെ വലിയ മുഖപ്പുകളും ഇതേ രീതിയിൽ ശില്പ ഭംഗിയോട് കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്.
0: അമ്പലങ്ങളിലാണല്ലേ ഇത്തരം ദാരുശില്പങ്ങൾ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്.
1: പ്രണയത്തിന്റെ സിമ്പലായിട്ട്

0: ഉപയോഗിക്കുന്ന രതി മന്മഥന്മാരുടെ ദേവന്മാരുടെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അവരുടെ ശില്പങ്ങളാണിത്. ഇത് താമരശില്പമാണ്, ഇത് മയൂരശില്പമാണ്, ഇത് ഗജലക്ഷ്മി ശില്പമാണ്.
1: എന്താണ് ഈ ഗജലക്ഷ്മി ശില്പത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ?
0: ഈ ശില്പം ചെയ്തു വെച്ചേക്കുന്നത് ഈ രണ്ടു വശത്തും ഒരേ രീതിയിലാണ്. മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ അതേപോലെ തന്നെയാണ് ഈ വശവും. രണ്ടു വശവും ഒരേ രീതിയിൽ തന്നെയാണ് ഗജലക്ഷ്മി ശില്പം ചെയ്തു വെച്ചത്.
1: ഈ ശില്പത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, സാധാരണ നമ്മൾ കണ്ണാടിയിലൊക്കെ കാണുമ്പോൾ നേരെ തിരിച്ചാണ് കാണാൻ പറ്റുന്നത്, പക്ഷെ ഇത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നതാണ് ഗജലക്ഷ്മി ശില്പത്തിന്റെ പ്രത്യേകത.
0: ഇത് പ്രകടമാണ്. രാജകൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ കഴുക്കോലുകൾ ഇങ്ങനെ അവസാനിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ പ്രകട. ഈ രൂപമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഈ രൂപം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന കമ്പിയുടെ രൂപം, കമ്പി പോലെ കാണുന്ന കൊഴുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തടിയിൽ തന്നെ നിർമ്മിച്ചതാണ്.
1: ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് കമ്പിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ തടിയില് വളരെ മനോഹരമായി കമ്പി പോലെ തോന്നുന്ന രീതിയിൽ കൊത്തുപണികളോട് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ജോയിൻ ചെയ്യാനായിട്ട് വെക്കുന്നതാണ്,
0: കണക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓരോ കഴുക്കോലും നെഞ്ചിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തൂടെയുള്ള ആ കമ്പി പോലുള്ള ഭാഗങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്. അത് തടിയിലാണ്.

കേരള സർക്കാർ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള നമ്മുടെ ഈ കോയിൽക്കൽ കൊട്ടാരത്തില് സന്ദർശകർക്കായിട്ട് ഒരുപാട് കാഴ്ചകളാണ് ഈ കൊട്ടാരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ ടിക്കറ്റ് നിരക്കുകള് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. അതുപോലെ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 20 രൂപ ഫീസ് അടയ്ക്കണം. വീഡിയോ നിരക്ക് 550 രൂപയും, ടെലിഫിലിമിന് 10,500 രൂപയും, ഫീച്ചർ ഫിലിമാണ് എടുക്കുന്നതെങ്കിൽ 26,500 രൂപയാണ് ടിക്കറ്റ് നിരക്കുകൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ്. തിങ്കളും മറ്റ് ദേശീയ അവധികളുമാണ് നമ്മുടെ മ്യൂസിയം അവധിയായിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണ്. നെടുമങ്ങാട് പട്ടണത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഈ കൊട്ടാരം നിങ്ങൾക്കറിയാം പുരാവസ്തുക്കളാൽ സമ്പന്നമാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം മറക്കാതിരിക്കാനും പുരാവസ്തുക്കളെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ കോയിക്കൽ കൊട്ടാരം വന്ന് കണ്ട് ഓരോ വസ്തുക്കളും അനുഭവിച്ചറിയണം. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവിടുത്തെ ഓരോ സ്പേസ് അല്ലെങ്കിൽ ഇടങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ വാക്കുകളിലും ഇവിടുത്തെ വിശദാംശങ്ങൾ ചുവരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൊട്ടാരം വന്ന് സന്ദർശിക്കണം. തിരുവനന്തപുരം ജില്ല സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും കണ്ടിരിക്കേണ്ട ഒരിടമാണ് നമ്മുടെ ഈ കോയിക്കൽ കൊട്ടാരം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കാരണം
3: ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.

0: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
1: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി നാം ആചരിക്കുകയാണ്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ശരിയായ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഭക്ഷണശീലങ്ങൾ നാം മറന്നുപോവുകയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും നാടൻ പഴങ്ങളുമൊക്കെ മാറ്റി നിർത്തി നാം കൃത്രിമ നിറങ്ങളും കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ആരോഗ്യകരമായ നല്ലൊരു ജീവിതത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നാം ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇത്തരത്തിൽ ഒരു വാരാചരണത്തിന്റെ പ്രസക്തി?
3: ദേശീയ പോഷകാഹാര വാരാചരണം ജനങ്ങളിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്നതിനാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ പോഷകക്കുറവ് തടയുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുതിർന്നവർ എന്നിവരുടെ പോഷക ആവശ്യങ്ങളെ കുറിച്ച് അവബോധനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെ കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ഭക്ഷണം, നല്ല ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതാണ് നമ്മൾ ഈ പോഷകാഹാര വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: മാഡം, ഇന്ന് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഓരോ വ്യക്തിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
3: അതായത് തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം മാത്രമല്ല അളവ്, നമ്മൾ ഒറ്റ നമ്മളിപ്പം എന്താ 10 മണിക്ക് ലേറ്റ് ആയിട്ട് കഴിക്കുക, 10 മണിക്ക് കഴിച്ച് ഒരു 4 എണ്ണം കഴിക്കുക അങ്ങനെ അല്ലാതെ നമ്മൾ സമയത്ത് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മൾ അതിന്റെ അളവ്, ഭക്ഷണത്തിന്റെ അളവും വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുട്ട തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അമിതമായ എണ്ണ, ഉപ്പ്, പഞ്ചസാര, ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുന്നതും വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വെള്ളം കുടിക്കുകയും നമ്മൾ വേണം. ഇത് മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പാക്കുന്നതിനോടെ തന്നെ ഒരു വ്യായാമം, അത് വളരെ അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അത് സമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരു സമീകൃത ആഹാരത്തിലോട്ട് എങ്ങനെ എത്താം, ഈ ധാന്യങ്ങൾ എല്ലാം നമ്മൾ അളവിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഈ മോഡൽ പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ്, അതിൽ നമ്മൾ കാൽഭാഗം നമ്മുടെ എന്താണ് അന്നജം, കാൽഭാഗം മാംസ്യവും അരഭാഗവും നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണ രീതി അതൊരു പൂർണ്ണമാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
2: മാഡം, ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭക്ഷണം കുറയ്ക്കുക എന്നതാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഡയറ്റ് എന്താണ്?
3: അതായത് ഡയറ്റ് എന്നത് ഭക്ഷണം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ എന്ന് അത് അങ്ങനെയല്ല, അത് ചെയ്യുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീൻ, കൊഴുപ്പ്, ഈ വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ശരിയായ അളവിൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സമീകൃത ഭക്ഷണ രീതി എന്നാണ് ആരോഗ്യകരമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെയിലേർഡ് ആണ്. ഒരാളുടെ ഷർട്ട് അടുത്ത ആൾക്ക് സ്യൂട്ട് ചെയ്യാത്തത് പോലെയും നമ്മൾ ഈ ആരോഗ്യകരമായ ഡയറ്റ് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് ഭക്ഷണക്രമം നമുക്ക് വ്യത്യാസം.

0: ഇപ്പം ഈ പറഞ്ഞത് കണക്ക് കോമോർബിഡിറ്റീസ്, ഈ അസുഖങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, ഷുഗർ, ബി പി, ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. നമ്മൾ യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, ഈ ഈ പറഞ്ഞ കണക്ക് ഷുഗർ കൂടിയവർ, ബി പി കൂടിയവർ, കൊളസ്ട്രോൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. അതാണ് ഈ ഡയറ്റ് എന്നുകൊണ്ട് ഉൾപ്പെടുന്നത്. നമ്മൾ കുറയ്ക്കാൻ ഒരിക്കലും പട്ടിണി കിടന്ന് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സമീകൃതമായി ഭക്ഷണം, ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അവരുടെ ഒരു ശരിക്കും ഒരു പേഷ്യൻ്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ 24-hour റീകോൾ ചോദിക്കുകയാണ്. ഒരു ദിവസം 24-hour റീകോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഭയങ്കര എന്താ ഈ പറഞ്ഞ കണക്ക് വലിയ എക്സോട്ടിക് ഫുഡ്സ് നമ്മൾ അവരുടെ അടുത്ത് കഴിക്കാനോ അങ്ങനെയൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ അവരുടെ അവരുടെ അവർ വരികയും അവരുടെ നിന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ വാങ്ങി അതിൽ തന്നെയാണ് നമ്മളൊരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായും അവരെ ഓരോരുത്തരുടെയും രോഗ അനുസരിച്ചും പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഡയറ്റ് എന്നും ഈ മെഡിക്കൽ ന്യൂട്രിഷൻ തെറാപ്പി എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: അതായത് ഈ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നതായിട്ട് കുറയ്ക്കുന്നത് പറഞ്ഞാൽ ഒഴിവാക്കുകയല്ല, അവർ ശരിക്കും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ അളവ് കൂടുന്നതും പച്ചക്കറികളുടെ അളവ് കുറഞ്ഞു വരുന്നതും പിള്ളേരുടെ അടുക്കലായാലും അവർ ഈ പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ഭയങ്കര ഒരു ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നു. അപ്പം അതിൽ നിന്ന് മാറി നമ്മൾ ഈ പച്ചക്കറികൾ, പഴങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ് പോലവ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, കൂടുതലായി ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് പറയാം. ഒരു പരിധിവരെ പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞത് കണക്ക് ഒരു അളവുണ്ട്. അപ്പൊ ആ അളവനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. വറുത്തതും അമിതമായ എണ്ണയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുണ്ട്, പാക്കറ്റ് ഫുഡ്. അപ്പൊ അത് അങ്ങനത്തെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ അവ നിയന്ത്രിക്കുക. പിന്നെ മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജോലി അനുസരിച്ചും എല്ലാം നമുക്കൊരു 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. അതിൽ ഏറ്റവും ഉത്തമം അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ മൂത്രത്തിൻ്റെ അളവാണ്. നമ്മൾ മൂത്രത്തിൻ്റെ അളവ് മഞ്ഞ നിറത്തിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ബോഡി തരുന്ന ഒരു അലാറം ആണത്. അപ്പം അതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. അതനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാമല്ലോ, ഒരു സംശയം വരാതെ. അപ്പം അങ്ങനെയും കൃത്യമായ ഭക്ഷണ സമയവും ഈ നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനവും പാലിക്കുകയും നമ്മൾ ചെയ്യുക.
1: മാഡം, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നാം പിന്തുടരുന്നത് ഒരു ശരിയായ പ്രവണതയാണ്?
0: അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും അനുയോജ്യമാകണം എന്നില്ല. അതായത് ഓരോ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി തന്നെ നമ്മൾ സാധാരണ നമ്മൾ നമുക്കൊരു അസുഖം വന്ന് നമ്മൾ ഡോക്ടറിനെ കാണുന്നു. അതുപോലെ ഒരു ഡയറ്റ് ചോദിക്കാൻ എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് തന്നെ പോവുക. അപ്പോൾ ഒരു പ്രൊഫഷണൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഓരോ വ്യക്തിയുടെ നമ്മുടെ റിസൾട്ട് നോക്കുന്നു, നമ്മുടെ എല്ലാം എന്താണ് അവരൊരു സബ്ജക്റ്റീവ് ഡേറ്റ എടുക്കുകയാണ്. നമ്മുടെ നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളൊരു സെഡൻറി ആണോ, മോഡറേറ്റ് ആണോ, ഹെവി വർക്കർ ആണോ, ആ ഒരു ഡേറ്റ എല്ലാം അവർ കളക്ട് ചെയ്യുകയാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ വിശപ്പ് എങ്ങനെയാണ്, മോഷൻ പോകുന്നുണ്ടോ, അപ്പം ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്കനുയോജ്യം നമ്മുടെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നമുക്ക് അനുയോജ്യമായൊരു ഡയറ്റാണ് നമുക്ക് ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്ത് തരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും പ്രായം, അതായത് കുറച്ചൊരു ഏജ് അഡ്വാൻസ്ഡ് ആകും തോറും അവരുടെ കാലറിയുടെ കൺസംഷൻ കുറയും. അതായത് അവരുടെ പ്രായം അതുപോലെ അവരുടെ പോഷക ആവശ്യങ്ങൾ എന്നിവ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അപ്പം അതനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയയിലെ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നല്ല യോഗ്യയായ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോടോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. ഈ പറയുന്ന കണക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമ്മളെ BMI കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണ് എന്ന് നോക്കി ആദ്യം നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്താണ് അവർക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റ് നമ്മൾ കുറയ്ക്കണം എന്ന്. അപ്പോൾ ഒരു വെയിറ്റ് റിഡക്ഷന് പോവുകയാണെങ്കിലും ഒരു വെയിറ്റ് കൂട്ടാൻ നമ്മൾ ഡയറ്റീഷ്യനെ സമീപിക്കാം. അതുപോലെ ബാക്കി ഈ ബുദ്ധിമുട്ടുകൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, അതായത് ഈ ഷുഗർ, BP, കൊളസ്ട്രോള്, പിന്നെന്താണ് ഈ പറയുന്ന കണക്ക് യൂറിക് ആസിഡ് കൂടിയൊരു അവസ്ഥ, അയൺ കുറയുന്നവർക്ക് അയൺ കൂട്ടാനുള്ള ഒരു ഡയറ്റ്, ഇതെല്ലാം ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്

0: പോകാതെ എപ്പോഴും നമ്മൾ ഒരു ഡയറ്റീഷ്യന്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് നമുക്ക് പല തെറ്റുകളും സംഭവിക്കും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ നമ്മളൊരു അബദ്ധങ്ങളിലോട്ട് ചാടാതിരിക്കുക എപ്പോഴും. അങ്ങനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
1: മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പുറകിലാണല്ലോ. അതിനാൽ തന്നെ ആവശ്യത്തിന് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് താനും. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികം പേരും ചിന്തിക്കാറില്ല. ഇതിനോട് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: അതായത് ഇപ്പോഴത്തെ അഡോളസന്റ് ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അവർക്ക് ഒരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ, ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ ഈ എന്താണ് ഒരു ബർഗർ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർ ഈ ബർഗറിന്റെ കാര്യം പറയുന്നു. എന്താ അതെന്താ മാഡം, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്താ അത് ബാലൻസ് ആവാതെ ഞങ്ങൾ അതല്ലേ കഴിക്കുന്നത്, നല്ലതല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഈ ബർഗറിലെ ബണ്ണ് അവരാണ്, അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ അത് എന്ന് പറഞ്ഞാൽ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള, അത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈദ. അതുപോലെ അതിൻ്റെ ആ ഒരു എന്താ ഫ്രൈഡ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈഡ് പോലത്തെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു ചീസ് ഉണ്ട്, അപ്പൊ അതും അളവിൽ കൂടുതൽ ഫാറ്റാണ്. അതിൽ പച്ചക്കറികൾ എന്ന് പറയാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ ബാലൻസ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇത് ഈ പറയുന്ന കണക്ക് ഷവർമയുടെ ശീലവും, റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ കയ്യിൽ എല്ലാം ഒരു ചെറിയൊരു മധുരപാനീയത്തിന്റെ പാക്കറ്റ് കോമൺ ആണ് അവർ പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു പാക്കറ്റ് ഫുഡിനകത്തും നമുക്ക് പുറകെ തിരിച്ച് നോക്കിയാൽ അതിനകത്ത് ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ അത് പഠിപ്പിക്കുക, അത് ശീലമാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ പിള്ളേർക്കത് പിള്ളേരത് നോക്കും. നമ്മളിപ്പോൾ എന്തായിരുന്നാലും, അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ പാക്കറ്റ് ഫുഡ് ആയിരുന്നാലും പുറകെ തിരിക്കുമ്പോൾ 5% എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ എന്താണോ അതിൽ സോഡിയം ആണെങ്കിലും ഷുഗർ ആണെങ്കിലും 20% എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അത് മാത്രമല്ല ആ പഞ്ചസാരയുടെ അളവും നമുക്കറിയാൻ പറ്റും, ഇത്ര ഗ്രാം പെർ സെർവിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര, കുറച്ചൊന്ന് ഇരുന്ന് പിള്ളേരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരു ഒരു ഇത്ര ഗ്രാം എന്ന് പറയാം, അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അപ്പം നമുക്ക് അതിൻ്റെ സെർവിങ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോൾ ഒരു 60 ഗ്രാം ഒക്കെ വരും അതിൻ്റെ ആ പാക്കറ്റിലെ സെർവിങ് സൈസ്. അപ്പോൾ 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണെങ്കിൽ അപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് കൂടുതലാണ്, അപ്പൊ ഇതുപോലെ അപ്പൊ പിള്ളേരെ അപ്പൊ നമുക്ക് കഴിച്ചുകൂടേ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴും പിള്ളേർക്ക് ഒരു ചീറ്റ് ഡേ എന്നാവാം, നമ്മളിപ്പോൾ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അവർക്ക് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ബർത്ത്ഡേ വരുമ്പോൾ, അല്ല ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഒരു സ്ഥിരമാക്കാതിരിക്കുക. എന്നും ചായയുടെ കൂടെ പിള്ളേർക്ക് വട കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് സ്നാക്സ് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ട്. അതായത് കടല വേവിക്കുന്നത് പോലെ, അവല് നനയ്ക്കുന്നത് പോലെ, അതുപോലെ പൊരി കടല, പുട്ടുകടല, അങ്ങനത്തെ ഒക്കെ, അതൊക്കെ ആകുമ്പോൾ ഒരു പിടി കൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, നല്ലതായിരിക്കും, ഹെൽത്തി ആയിരിക്കും. കപ്പലണ്ടി കൊടുക്കാം, പിന്നെ എന്താ അവല്, ഈ പറഞ്ഞ കണക്ക് അവല്, പൊരി, ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്, അയണും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പം ഇത് പിള്ളേർക്ക് സാലഡ്സ് പോലെ, പിന്നെ ഈ കടല ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഈ മോര് വെള്ളം കുടിക്കുന്നത് ശീലമാക്കാം. ഈ സോഡ ഉള്ള അടങ്ങിയിരിക്കുന്ന കാർബണേറ്റഡ് അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരയ്ക്കും ഈ ഫാസ്റ്റ് ഫുഡ് മാറ്റി. പിന്നെ പിള്ളേരതിൽ പ്രോണാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും സ്കൂളിൻ്റെ അടുത്തെല്ലാം ബേക്കറിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരെ മിക്ക ഒരു ഒരു പരിധി വരെ നമുക്ക് അവർ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് സാലഡ് ഡ്രസ്സിംഗ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഒരു ഗ്രിൽഡ് പോലെ വറുത്തതല്ലാതെ ഗ്രിൽഡ് പോലെ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതിൽ രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ

0: പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക് ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്. എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ടു പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ വൈക്കം ടി വി ജയചന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ഇരയിമ്മൻ തമ്പി രചിച്ച അടിമലരിണ തന്നെ എന്ന് തുടങ്ങുന്ന കൃതി, രാഗം മുഖാരി, ആദിതാളം.

ഇതുവരെ കേട്ടത് വൈക്കം ടി വി ജയചന്ദ്രൻ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിറ്റാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ. കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിറ്റാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
3: ഫിറ്റാപ്പള്ളിയിൽ ഏജൻസീസ്.
4: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
5: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ ലാൽജി ജോർജാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിന്റെ സാമൂഹ്യ സാംസ്കാരിക ഭൂപടത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഗ്രാമമാണ് എന്റെ ഗ്രാമമായ വെണ്ണിക്കുളം. മണിമലയാറിന്റെ തീരത്തോട് ചേർന്ന് കോഴഞ്ചേരി, മല്ലപ്പള്ളി, റാന്നി, തിരുവല്ല എന്നിവയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് വെണ്ണിക്കുളം. ഗ്രാമത്തിലേക്ക് എന്റെ ഓർമ്മകൾ നീളുന്നത് പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ്. മഴ നനഞ്ഞ എന്റെ ഗ്രാമത്തിലെ നാട്ടുവഴികൾ, കാറ്റിലാടുന്ന തെങ്ങിൻ തലപ്പുകൾ, പാടങ്ങളിലെ കൃഷി നെല്ലും കരിമ്പുമായിരുന്നു. മണിമലയാറിന്റെ ശാന്ത സംഗീതം, പ്രകൃതിയും മനുഷ്യരും ചേർന്നെഴുതിയ കവിതയായിരുന്നു എന്റെ ഗ്രാമം. ആറിന്റെ ഒഴുക്ക് കവിതയുടെ സംഗീതവും. ഈ മണ്ണിൽ ജനിച്ച ഒരു മഹാകവി ഉണ്ടായിരുന്നു, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. ജീവിതത്തിൽ നാം പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. അങ്ങനെ ഞാനും ആഫ്രിക്ക, പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്തു. അപ്പോഴും എന്റെ ജന്മനാടൊന്നേയുള്ളൂ. അത് മാറ്റിവെക്കാൻ കഴിയുകയില്ല, മറക്കാൻ കഴിയുകയില്ല. കാലം കടന്നു പോകുമ്പോഴും ഗ്രാമത്തിൽ ജീവിച്ച ബാല്യ കൗമാര യൗവന നാളുകളുടെ ഓർമ്മകൾ ഉള്ളിൽ നിറഞ്ഞങ്ങനെ. ജന്മനാടിന്റെ പ്രകൃതി ഭംഗിയും മനുഷ്യരും സംസ്കാരവും ഒരാളുടെ അനുഭവ ലോകത്തിന്റെ ഭാഗമായി തീരും എന്ന് കാണാം. എന്റെ കഥകളിലും സിനിമയിലും എന്റെ ഗ്രാമത്തിലെ മനുഷ്യരുടെ സാന്നിധ്യമുണ്ട്. കഗാവ എന്ന കഥ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന പ്രത്യേക സ്വഭാവമുള്ള കഥാപാത്രമായിരുന്നു. ചിതറിയവർ എന്ന എന്റെ സിനിമയുടെ സന്ദേശം വേരുകളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം എന്ന് പറയുന്ന പോലെ വെണ്ണിക്കുളത്തെ ചിരപുരാതനമായ കുടിപ്പള്ളിക്കൂടം ഇന്നുമുണ്ട്. 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് റബർമുങ്കാല എന്ന അപരനാമത്താൽ അറിയപ്പെട്ടിരുന്ന MDLP സ്കൂളിലായിരുന്നു. ഇന്നലെ നടന്ന സംഭവങ്ങൾ ചിലപ്പോൾ മറന്നുപോയേക്കാം. എന്നാൽ 1ാം ക്ലാസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ, പഠിപ്പിച്ച അധ്യാപകർ, കൂടെ പഠിച്ചവർ എന്നിവരെ മറക്കാതിരിക്കുക എന്നത് ഗ്രാമത്തിലെ നൈർമല്യ സുരഭല ജീവിത സ്മരണകളുടെ ബാക്കി പത്രമാണ്. MDLP സ്കൂളിലെ പഠനകാലത്ത് ഹെഡ്മാഷ് ജോർജ് സാറിന്റെ കയ്യിൽ ഒരു ചൂരൽവടി ഉണ്ടാകും. കുട്ടികളെ പേടിപ്പിക്കാൻ മാത്രമുള്ളതാണ്. തലങ്ങും വിലങ്ങും സ്കൂൾ പരിസരത്ത് നിശബ്ദനായി കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാനാധ്യാപകൻ. മിക്കവാറും ഗ്രാമത്തിൽ ഇങ്ങനെ അർപ്പണബോധമുള്ള ഗുരുശ്രേഷ്ഠന്മാർ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ച അധ്യാപകനോട് എനിക്ക് നല്ല മനുഷ്യനാകണമെന്ന് പറഞ്ഞ കൂട്ടുകാരനും ഓട്ടോ ഡ്രൈവറാണ്. ഡോക്ടറാകണമെന്ന് ഉത്തരം പറഞ്ഞയാൾ ഡോക്ടറല്ലാതെ വിദേശത്താണ്. പ്രണയാക്ഷരങ്ങൾ എന്തെന്നറിയാതെ നിഷ്കളങ്ക ബാല്യത്തിലെ കൗതുക കാഴ്ചയായി കുറിമാനം തന്ന കൂട്ടുകാരി ഭൂമിയിൽ നിന്ന് കടന്നുപോയി. കൂട്ടുകാരന് പ്രണയക്കുറിമാനം നൽകിയ ബാല്യകാല സഖി ഇന്നെവിടെ? ശുദ്ധമായ നിരുപദ്രവകരമായ ഗ്രാമസ്നേഹത്തിന്റെ അടയാളങ്ങൾ. എന്റെ അമ്മ വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു, അമ്മണി ടീച്ചർ. 100-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള സ്കൂൾ, വെണ്ണിക്കുളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വിദ്യാലയം, എന്റെ സാഹിത്യ ജീവിതത്തിന് തിരികൊളുത്തിയ ഇടം. അമ്മ അധ്യാപിക എന്നതിലുപരി സ്കൂൾ ലൈബ്രറിയനുമായിരുന്നു. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുവാനും വീട്ടിൽ കൊണ്ടുപോകാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ വായന അടിസ്ഥാന സുഖമുള്ള അനുഭൂതിയായി അങ്ങനെ പരിണമിച്ചു. വെണ്ണിക്കുളം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന 2 നിലയിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിലെ വിശാലമായ തെക്കേ മുറി വലിയ പുസ്തകശേഖരമുള്ള ലൈബ്രറിയായിരുന്നു. ഇന്നും തലയുയർത്തി പഴയ കെട്ടിടമായി അതുണ്ട്. വെണ്ണിക്കുളം ഗ്രാമത്തിന്റെ കേന്ദ്രബിന്ദു നാൽക്കവലയാണ്. കോട്ടയം, കോഴഞ്ചേരി, റാന്നി, തിരുവല്ല എന്നിവിടങ്ങളിലേക്ക് തിരിയാനാകും. മണിമലയാർ ഇരച്ചു പൊങ്ങുമ്പോൾ ജംഗ്ഷനിലും വെള്ളം കയറും. വെള്ളം പൊങ്ങുമ്പോൾ ജംഗ്ഷനിലൂടെയും പാടത്തുകൂടിയും കൊച്ചുവള്ളത്തിലൂടെ കൂട്ടുകാരുമൊത്തുള്ള യാത്ര സുഖമുള്ള അനുഭൂതിയാണിന്നും. 1918 കണ്ടത്തിൽ വർഗീസ് മാപ്പിള വെണ്ണിക്കുളത്ത് സ്കൂൾ ആരംഭിച്ചു. അത് സാധാരണ ഒരു കാർഷിക ഗ്രാമം മാത്രമായിരുന്നില്ല എന്നും വിദ്യാഭ്യാസവും സാഹിത്യവും വളരുന്ന സാംസ്കാരിക കേന്ദ്രമായിരുന്നുവെന്നും കാണാം. വിവിധ ക്രൈസ്തവ സഭകളുടെയും മറ്റു മതസമൂഹങ്ങളുടെയും സാന്നിധ്യം പണ്ടുമുതലേ എന്റെ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഗ്രാമത്തിലെ വഴികൾ ഇന്നത്തെ ടാറിട്ട റോഡുകളായിരുന്നില്ല. മഴക്കാലത്ത് ചെളിയും വേനലിൽ പൊടിയും നിറഞ്ഞ ഇടവഴികൾ. എന്റെ ഗ്രാമത്തിന് പണ്ടുമുതലേ ഒരു ഭാഷയുണ്ടായിരുന്നു.

0: അത് നദിയുടെ ഭാഷയായിരുന്നു. കാറ്റിലിളകുന്ന തെങ്ങിൻ തലപ്പുകളുടെ ഭാഷ, വയലിലൂടെ നടക്കുന്ന കർഷകന്റെ ഭാഷ, സന്ധ്യയ്ക്ക് പള്ളിമണിയിലും ക്ഷേത്രമണിയിലും വേർതിരിയാതെ മുഴങ്ങുന്ന ഗ്രാമത്തിൻ്റെ ഭാഷ. ഒരു സന്ധ്യയിൽ എൻ്റെ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഈ നദിയെ മറക്കരുത്, ഗ്രാമത്തിൻ്റെ ചരിത്രം മനുഷ്യർ മാത്രമല്ല നദിയും എഴുതുന്നുണ്ട്. മണിമലയാറിലേക്ക് നോക്കി ഞാൻ. വെള്ളത്തിന് മുകളിൽ അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് പടർന്നിരുന്നു. നദി എങ്ങനെയാ വല്യപ്പച്ച ചരിത്രം എഴുതുന്നത്? അത് നീ വലുതാകുമ്പോൾ മനസ്സിലാവും. വർഷങ്ങൾക്ക് ശേഷം മണിമലയാറിൻ്റെ തീരത്ത് പാലം വന്നു. വലിയ വെള്ളപ്പൊക്കത്തിൽ കോമളം പാലം വെള്ളത്തിലായി. അത് വീണ്ടും ഉറപ്പോടെ പണിതുയർന്നു. പഴയ വീടുകൾ ഗ്രാമത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. എൻ്റെ ജന്മവീട് ഗ്രാമത്തിൽ പുതുതായി ഉയർന്നു. വഴികൾക്ക് വീതി കൂടി. പല മുഖങ്ങളും ഓർമ്മയായി. എനിക്ക് മനസ്സിലായി നദിയും ചരിത്രം എഴുതുന്നുണ്ട്. നദീതീരത്ത് നക്ഷത്രങ്ങളുള്ള ആകാശം നോക്കി മണൽത്തട്ടിൽ കിടക്കുമ്പോൾ തോണ്ടൻ വിൽഡറുടെ വാചകം ഞാൻ ഓർമ്മിച്ചു. ദ ലൈഫ് ഓഫ് എ വില്ലേജ് ഈസ് എഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് ദ സ്റ്റാർസ്. നക്ഷത്രങ്ങളുടെ വിശാലമായ ജീവിത വീക്ഷണത്തിന് മുന്നിൽ ഒരു ഗ്രാമജീവിതം. എത്രയൊക്കെ മാറിയാലും എൻ്റെ ഗ്രാമത്തിൻ്റെ ശബളിമ ഇപ്പോഴുമുണ്ട്. തലമുറകളായി പകർന്നു കിട്ടിയ സുഹൃതം പോലെ ഗ്രാമീണർ പരസ്പര സ്നേഹവും സഹകരണവും പുലർത്തുന്നു. അന്യോന്യം ദയയും കാരുണ്യവും കാട്ടുന്നു. അത് ഗ്രാമങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ വെണ്ണിക്കുളത്തൊരു തിയേറ്റർ വന്നു. വെണ്ണിക്കുളം ജവഹർ തിയേറ്റർ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ സിനിമയും സാഹിത്യവും തലയ്ക്ക് പിടിച്ചിരുന്ന കാലമാണ്. ആദ്യ സിനിമ മുതൽ അവിടെ ഇങ്ങനെ സിനിമ കാണുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. ആദ്യത്തെ പടം മൂലധനം, പിന്നെ തുലാഭാരം, അമ്മയെന്ന സ്ത്രീ, അങ്ങനെ തുടങ്ങുന്ന തിയേറ്ററിലെ എല്ലാ സിനിമകളുടെ കാര്യങ്ങൾ ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതാണ് വെണ്ണിക്കുളത്തിൻ്റെ ഗ്രാമത്തിലെ ചെറുപ്രായത്തിലെ എൻ്റെ ഓർമ്മകൾ നികളുന്നത്. വെണ്ണിക്കുളം സെൻറ്റ് ബഹലാൻസ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പം അതിൻ്റെ മൈതാനത്തിനടുത്ത് തന്നെയായിരുന്നു തിയേറ്റർ. അപ്പം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ചെറുപ്രായത്തിൽ തന്നെ ഏതാണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ തിയേറ്റർ വന്നിരുന്നു. മുടങ്ങാതെ സിനിമ കാണും. അങ്ങനെയാണ് സിനിമ എന്നിലേക്ക് വലിയ ഒരു ലഹരിയായിട്ട് അഭിനിവേശിച്ചത്. അന്ന് തിയേറ്ററിൽ 2nd ക്ലാസ് 1st ക്ലാസ് ഒന്നുമില്ല. ആദ്യത്തെ മുൻവശത്ത് വെറും തറയിലിരുന്നാണ് കാണുന്നത്. ബാക്ക് സൈഡിൽ കുറെ കസേരകൾ ഇടും. പിന്നെ പുസ്തകങ്ങൾ, അമ്മ അധ്യാപികയും ലൈബ്രറിയനുമായിരുന്നു പറഞ്ഞു. വെണ്ണിക്കുളം ജംഗ്ഷനിൽ ഒരു വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ വായനയുടെ കൂടുതൽ ഭാഗവും ചെലവഴിച്ചത്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ കൂടാതെ ലൈബ്രറിയിൽ പോയി എല്ലാ ദിവസവും വർത്തമാന പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് അവിടെ ചെലവഴിക്കും. അങ്ങനെ പഠിത്തത്തിൽ ശ്രദ്ധയോടൊപ്പം തന്നെ സാഹിത്യരംഗത്തും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി. അങ്ങനെ സുഗതകുമാരി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ കവയിത്രിയുണ്ടല്ലോ, ആ കവയിത്രി എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യ കഥ തളിരെന്ന് പറയുന്ന മാഗസിനിൽ പ്രസിദ്ധീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കവയിത്രിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ഒരുപാട് ഉപദേശങ്ങൾ തരികയൊക്കെ ചെയ്ത കടപ്പാടുകൾ എനിക്ക് സുഗതകുമാരി ടീച്ചറിനോടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു. ഗ്രാമത്തിൽ നിന്നും കയറിപ്പോകുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിലാണ് രാവിലെ എന്നും യാത്ര. ആ യാത്രയിലൂടെ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ചാണ് രാവിലെ എന്നും കോഴഞ്ചേരി എന്ന് പറയുന്ന സെൻറ് തോമസ്. അവിടുന്ന് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, പുല്ലാടെ കോഴഞ്ചേരി. അവിടെയുള്ള കോളേജിലാണ് ഞാൻ എൻ്റെ കോളേജ് ജീവിതം തുടങ്ങിയത്. അതിനിടയ്ക്ക് എനിക്ക് സ്കൂളിൽ വെച്ച് 10-ാം ക്ലാസ് വരെ ഞാൻ സ്കൗട്ട്സിലുണ്ടായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ, മഹാപ്രസ്ഥാനമാണ്, സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അതിൻ്റെ പ്രസിഡന്റ് സ്കൗട്ട്സ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എനിക്ക് എത്താനായിട്ട് കഴിഞ്ഞു. പ്രസിഡന്റ് സ്കൗട്ട് എന്ന നിലയിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സമീപത്ത് പ്രസിഡന്റിന്റെ ഡൽഹിയിലുള്ള ഭവനത്തിൽ പോയി ആ അവാർഡ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കഴിഞ്ഞു. അതൊക്കെ എനിക്ക് വെണ്ണിക്കുളം ഗ്രാമം തന്ന വലിയ ഒരു പദവിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മണിമലയാറിന്റെ തീരത്ത് അന്ന് വെള്ളമാണ്, അക്കരയ്ക്കര പാലമില്ലായിരുന്നു. പാലം കുറേ കഴിഞ്ഞാണ് വന്നത്, കോമളം പാലം. ആ പാലത്തിന്റെ കടന്നു പോകുന്നത് കടത്തുവള്ളമാണ്. കല്ലുപ്പാറ എന്ന് പറയുന്ന ഒരു ഹിന്ദു ക്ഷേത്രമൊക്കെയുള്ള വലിയ പ്രശസ്തമായ പാരമ്പര്യമുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് കല്ലുപ്പാറ എന്ന് പറയുന്നത്. കല്ലുപ്പാറ ക്ഷേത്രത്തിലേക്കും പോലിട്ടിക്കാവ് ക്ഷേത്രമൊക്കെ അക്കരെ മണിമലയാറ് കടന്നാണ് പോകേണ്ടത്. അപ്പോൾ കടത്തുവള്ളമാണ്, അത് ഫ്രീ ആയിട്ടാണ്. ഗവൺമെന്റ് കടത്ത് വഞ്ചിക്കാരനെ കടത്തുകാരനെ വെച്ചേക്കും. മണിമലയാറിന്റെ ആ ഒരു ഭാഗത്ത് മുഴുവൻ മുളയാണ് ഉണ്ടായിരുന്നത്. അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. അപ്പം ആ ഗ്രാമ വഞ്ചിയെ കയറി അക്കരയ്ക്ക് പോകും. അതിൻ്റെ തീരത്ത് തന്നെയായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ജന്മസ്ഥലം. ഈ ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ പച്ചപ്പ് കണ്ട് കവിതകളിങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു ഒരു രീതിയാണ് ഈ ഉണ്ടായിരുന്നത്. നമ്മൾ വർണ്ണിക്കാനാവാത്ത പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമമായിരുന്നു വെണ്ണിക്കുളം. അപ്പം അതിൻ്റെ തീരത്ത് തന്നെയാണ് മഹാകവിയെ അടക്കിയിരിക്കുന്നതും. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗം ഒരുപാട് പേരുണ്ടായിരുന്നു ഓർമ്മിക്കത്തക്കവണ്ണം. പ്രൊഫസർ ടോണി മാത്യു റാന്നി സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹവും ഒരു കൂട്ടായ്മയായിട്ട് നമ്മളെ കൊണ്ടുപോവുകയും സാഹിത്യ തൽപരരായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ചാക്കുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും കഥ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യത്തെ കഥ തടയിൽ വന്നതോടുകൂടി നമുക്കൊരു ആകാംക്ഷമായി ആവേശമായി. പിന്നീട് ഒരുപാട് കഥകൾ എഴുതുമായിരുന്നു. ആദ്യകാലത്ത് ബാലയുഗം, ബാലരമ, തളിരു മുതലായ ബാലപ്രസിദ്ധീകരണങ്ങളിലായിരുന്നു കഥകൾ എഴുതിയിരുന്നത്. കാക്കനാടൻ മുകുന്ദൻ, ഒ വി വിജയൻ ചക്രിയ മുതലായ വലിയ പ്രശസ്തരുടെ നവീന കഥകൾ വായിച്ച് ആധുനിക കഥാപ്രസ്ഥാനവുമായിട്ട് പരിചയപ്പെട്ട് നല്ല കഥകൾ എങ്ങനെ എഴുതാമെന്ന് കണ്ടതിന് ശേഷമാണ് സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള കഥകൾ എഴുതുവാൻ തുടങ്ങിയത്. ഞാൻ കോളേജ് പഠനമൊക്കെ കാലത്ത് കഴിഞ്ഞ് ഗ്രാമത്തെ വിട്ടുപോകുന്ന ഒരു ഒരു രംഗമുണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ വരണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ജോലിക്ക് പോകുമ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ, ബോംബെയിൽ നിന്ന് ഉറാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ആദ്യം ഞാൻ ജോലിക്ക് പോയത്. കടലിന്റെ തീരപ്രദേശമുള്ള സ്ഥലമാണ്. അപ്പോഴും ഗ്രാമത്തെ മാത്രം ഞാൻ ഓർത്തുങ്ങിരിക്കും. അവിടെ ഇരുന്നാണ് എന്റെ ആദ്യത്തെ കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ഊർജം എനിക്കുണ്ടായത്. വളരെ വിഷാദാർദ്രമായി എഴുതിയ ഒരു കഥയായിരുന്നു ദുരന്ത ഗീതത്തിന്റെ ശീലികൾ എന്ന് പറയുന്ന കഥ. ഗ്രാമത്തെ ഓർത്തുള്ള ഒരു കഥയായിരുന്നു. ആ കഥയാണ് എന്റെ ആദ്യ കഥാസമാഹാരത്തിലെ ആദ്യ കഥയായിട്ട് വന്നത്. സമാഹാരത്തിന്റെ പേര് തന്നെ ഒരു ദുരന്ത ഗീതത്തിന്റെ ശീലുകൾ എന്നതായിരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1980 കാലഘട്ടമാണ്. പുരോഗമനം വരാത്ത ഗ്രാമമായിരുന്നു. ഇന്നും വലിയ പുരോഗമനമൊന്നും വന്നിട്ടില്ലാത്ത കുറെ കെട്ടിടങ്ങൾ വരികയും നഗരവൽക്കൃത ഗ്രാമമായിട്ടൊന്നും പറയാനാകാത്ത ഒരു ഗ്രാമം തന്നെയാണ് ഇന്നും വെണ്ണിക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗി അതേപോലെ തന്നെയുണ്ട്. പ്രധാനമായിട്ട് മണിമലയാറിന്റെ തീരമായിരുന്നു. മണിമലയാറിന്റെ തീരത്തെ ആ മണൽത്തട്ടിൽ കിടക്കുന്ന ഒരു സുഖം രാത്രിയാകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ മണൽത്തട്ടിൽ കിടക്കുകയാണെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാം, അതുപോലെ ഈ മിന്നാമിനുങ്ങുകള് ഒരു വലിയ വെളിച്ചമായിട്ട്, മുളങ്കാടുകളാണ് അവിടെ കൂടുതലുണ്ടായത്. ഈ മുളങ്കാടുകളിൽ മിന്നാവിനുകൾ അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതിയാണ്. സ്വർഗമാണെന്ന് തോന്നുന്ന വെളിച്ചമാണ് അവിടെ ഉണ്ടാകുന്നത്. ഗ്രാമജീവിതത്തിലാണ് ഹൃദയത്തിന്റെ താളം കണ്ടെത്തുന്നത്, ആത്മാവ് അതിന്റെ സ്വന്തം വീട് കണ്ടെത്തുന്നത്. വില്ലേജ് ലൈഫ് ഈസ് വേർ ദ ഹാർട്ട് ഫൈൻഡ് ഇറ്റ്സ് റിതം ആൻഡ് ദ സോൾ ഫൈൻഡ് ഇറ്റ്സ് ഹോം.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനിച്ചേച്ചി, നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങ് സൂപ്പർ ഹിറ്റായി കേട്ടോ. നാട് മുഴുവൻ ഇപ്പോഴും ഇതിനെക്കുറിച്ചാണ് സംസാരം.
1: ആ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒരുപാട് വന്നതാണ്. പക്ഷേ അനാമികയുടെയും അഭിരാമിയുടെയും നേതൃത്വത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ അതൊക്കെ വന്ന പോലെ പോയി. സ്ത്രീകൾക്ക് സംഘടനാശേഷി പോരെന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ച ആഘോഷം.
2: അത് മാത്രമല്ല ബേബി, പള്ളിമേടിലെ അരിയെടുത്ത് ഓണസദ്യ ഒരുക്കാൻ പറഞ്ഞ ഫാദറിന്റെ മനസ്സുണ്ടല്ലോ. ജാതിയും മതവും ലിംഗഭേദവും ഇല്ലാതെ നാടൊന്നാകെ ഒന്നിച്ചിരുന്നുണ്ടെന്നത് കണ്ടപ്പോഴാ ശരിക്കും ഓണത്തിന്റെ നിറവ് അനുഭവപ്പെട്ടത്.
3: ഞാനൊരു വലിയ കാര്യവും ചെയ്തില്ല ഗംഗാധര. പൂക്കളത്തിലെ പൂക്കൾ വാടിപ്പോയാലും ഈ ആഘോഷത്തിലൂടെ നമ്മൾ ആളുകളുടെ മനസ്സിൽ നട്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിത്തുകൾ എന്നും ഇവിടെ പൂത്തു നിൽക്കും. നിൽക്കണം, അതുമാത്രമാണ് ഈ ഫാദർ ആഗ്രഹിച്ചത്.
4: വിത്തുകളൊക്കെ മുളച്ചാൽ സന്തോഷം തന്നെ ഫാദർ. പക്ഷേ ചില വിത്തുകൾ പുറമേക്ക് എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഉള്ളിൽ വിഷം പേർന്നുണ്ടാകും.
5: നീ ആരെ ഉദ്ദേശിച്ച അനാമിക അങ്ങനെ പറയുന്നേ? ആഘോഷമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലെ ആ ദേഷ്യം ഒന്ന് മാറ്റിക്കൂടെ?
4: ദേഷ്യോ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല അഭിരാമി. പക്ഷേ ഫാദറും ബേബി ചേച്ചിയും പറയും പോലെ എല്ലാം അത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. സംഘടന നന്നായി എന്ന് എല്ലാവരും പുകഴ്ത്തുമ്പോഴും ചിലരെടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം മാറ്റി നിർത്തപ്പെട്ടവരുടെ വിഷമം ആരും കാണുന്നില്ലല്ലോ.
5: മാറ്റി നിർത്തപ്പെട്ടു എന്നോ? ദൈവത്തെ ഓർത്തന്നെ തെറ്റിദ്ധരിക്കരുത് അനാമിക. ഗ്രൗണ്ടിന്റെ പെർമിഷൻ വൈകിയപ്പോ അവസാന നിമിഷം ആകെ പാനിക്കായതുകൊണ്ടാ ഞാൻ തനിയെ ഇറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. നിന്നോട് പറയാൻ ശ്രമിച്ചതാ, പക്ഷെ നീ ആ കലവറയിലെ തിരക്കിലായിരുന്നു. കൂടുതൽ ടെൻഷൻ തരണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ.
1: കാര്യങ്ങൾ നടക്കുക എന്നതല്ലേ അനാമികേ പ്രധാനം. നീ തന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആ സമയം അഭിരാമി ചെയ്തത് തന്നെയാണ് ശരി.
4: കണ്ടോ, ഇത് തന്നെ അവൾക്കും വേണ്ടിയിരുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾക്ക് കിട്ടണം മുൻഗണന. നേരിട്ട് വന്ന് പറയാനുള്ള സമയം നിനക്കുണ്ടായിരുന്നു അഭിരാമി. അതിന് മുതിരാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു തീർത്തത് ഇതിന് തന്നെയല്ലേ?
0: അയ്യോ,

0: ജാനിച്ചി ജി, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നതുകൊണ്ടല്ലേ നമ്മൾ ഓണം അടിപൊളിയാക്കിയത്.
1: കുട്ടമ്പായി പറഞ്ഞതാണ് ശരി. അനാമിക, നിനക്കെന്തോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നേരെ ചൊവ്വേ സംസാരിക്കാതെ മനസ്സിൽ ഓരോന്ന് വച്ചുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ പോലും ഭിന്നത വരും. അഭിരാമി ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കാൻ നീ തയ്യാറാകണ്ടേ?
2: അതെ, നമ്മൾ തുറന്ന് സംസാരിക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അനാമികയുടെ മനസ്സിൽ കയറിയ സംശയം മാറ്റിക്കൊടുക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ ഈശ്വര.
3: ആഹാ, എല്ലാരും ഉണ്ടല്ലോ.
4: അല്ല, എന്നിട്ടെന്താ കുട്ടപ്പായി ഇവിടെ ഒരു ശോകമൂകത? ഓണം ഗംഭീരമായിരുന്നു എന്നാണല്ലോ കേട്ടത്.
0: അതൊക്കെ ആയിരുന്നേ, പക്ഷെ ദാ ആഘോഷം കഴിഞ്ഞപ്പോ അനുചേച്ചിയും അഭിരാമി ചേച്ചിയും തമ്മിൽ പ്രശ്നമായി. ഇവർ തമ്മിൽ എല്ലാം ശരിയായല്ലോ എന്ന് ആശ്വസിക്കുകയായിരുന്നു ഞങ്ങള്. അപ്പോഴെങ്ങനെയൊക്കെ.
4: അല്ല, എന്താ ഈ സംഘാടകരുടെ പിണക്കത്തിന് കാരണം?
5: മാർഗരറ്റ്, ഇതില് തലയിടണ്ട. ഇത് വെറും ഒരു ഓണാഘോഷത്തിന് മാത്രം കാര്യമല്ല. വർഷങ്ങളായി എന്നെ കൊച്ചാക്കി കാണിക്കുന്നത് അഭിരാമിയുടെ ഒരു സ്വഭാവമാണ്.
4: അനാമിക, ഞാൻ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് കവലയിലെ ചായക്കടയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അവരെന്താ പറയുന്നതെന്ന് നിനക്കറിയാമോ?
5: എന്തു പറയാൻ?
4: പെർമിഷൻ കിട്ടാതെ പരിപാടി മുടങ്ങുമെന്ന് വന്നപ്പോൾ അഭിരാമി വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരെ ഓടിച്ചെന്ന് കാര്യം ശരിയാക്കിയതിനെ കുറിച്ചാ ആളുകളൊക്കെ വാതോരാതെ പറയുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ നിനക്കെന്താ തോന്നിയത് അനാമിക?
5: അവൾ നിന്നെ തഴഞ്ഞ് പേരെടുത്തു എന്ന് അല്ലേ? അത് സത്യമല്ലേ മാർഗരറ്റ്? പഞ്ചായത്തിലും വില്ലേജിലും കയറി ഇറങ്ങാൻ അവൾക്ക് മാത്രമാണോ അറിയാവുന്നത്? എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാനായിരുന്നില്ലേ കൺവീനർ. എന്നെ മാറ്റി നിർത്തി അവൾ തനിയെ തീരുമാനമെടുത്തത് എന്തിനാ? എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞതേ വെറും കണ്ണി പൊടിയിടാനാ.
4: അഭിരാമി, അനാമിക പറയുന്നത് സത്യമാണോ? നീ എന്തിനാ അവളോട് ചോദിക്കാതെ ഒറ്റയ്ക്ക് പോയത്?
6: മാർഗരറ്റ്, നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കണം. അവസാന നിമിഷം വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. സദ്യയുടെ കാര്യത്തിൽ ആദ്യമേ നമ്മൾ ടെൻഷനിലായിരുന്നല്ലോ. കലവറയൊരുക്കാൻ അവള് കുട്ടപ്പായും ഫാദറിനും ഒപ്പം ഓടി നടക്കുന്നത് കണ്ടപ്പോ പിന്നെ ഇതും കൂടെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി.
4: അഭിരാമിയുടെ ഉദ്ദേശം ശരിയായിരുന്നെങ്കിലും അനാമികയുടെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ?
6: ഞാൻ കരുതിയത് പക്ഷേ.
1: ഓ, ഞങ്ങളോടെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു അഭിരാമി. തെറ്റിദ്ധാരണ വരാൻ എളുപ്പമാണ് ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും.
2: അതെ, പത്ത് ആളുണ്ടെങ്കിൽ പത്ത് തരക്കാരാകും. അത് കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി.
6: ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നാണോ? പക്ഷെ ആ സമയം
7: സദുദ്ദേശത്തോടെ ചെയ്യുന്നത് തെറ്റാവുന്നത് എങ്ങനെ അഭിരാമി? പക്ഷെ ഏതൊരു കാര്യത്തിലും തുറന്ന സംസാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളതെന്നേ മാർഗരറ്റ് പറഞ്ഞുള്ളൂ.
4: അതെ. ഇനി അനാമികയുടെ കാര്യം, നിനക്ക് നിന്റെ ഉള്ളിലെ വലുപ്പം കേടുവരും എന്ന് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ പ്രവൃത്തികൾ നിനക്കെതിരെയാണ് എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടാകുന്നത്. തന്നേക്കാൾ മുകളിലേക്ക് മറ്റൊരാൾ പോകരുത് എന്ന ചിന്ത വരുമ്പോഴാ മനുഷ്യൻ അന്ധനാകുന്നത് എന്ന് നീയും മറക്കരുത്.
0: എന്റെ അനുചേച്ചി, താൻ മാത്രമാണ് ശരി എന്നാ നിൽപ്പില്ലേ? അതൊന്ന് മാറ്റിവെച്ച് കാര്യങ്ങൾ വിശദമായി ഒന്ന് ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഈ ബഹളമൊക്കെ ഒഴിവാകുമായിരുന്നില്ലേ?
7: അനാമിക, മനസ്സിൽ ചെറിയ സംശയങ്ങളും വമ്പത്തരത്തിന്റെ മതിലുകളും വെച്ചുകൊണ്ട് നമുക്കൊരു സൗഹൃദവും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നാം അതുകാരണം സമൂഹത്തിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നമ്മളെല്ലാം അനാമിക എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ?
6: അത്
7: ഒരാളെ തള്ളിക്കളയാൻ എളുപ്പമാണ്, പക്ഷെ അവരെ തിരുത്തി ഒപ്പം കൂട്ടാനാണ് പാട്. ശ്രമങ്ങൾക്കും ഒരതിരുണ്ട്. അത് കഴിഞ്ഞാൽ അനാമിക വിചാരിച്ചാൽ പോലും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല.
5: ശരി, എന്റെ തെറ്റ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
6: വേണ്ട അനാമിക, ബുദ്ധിമുട്ടിനി ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയാൽ തോന്നുന്നതിന് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. എന്താണ് ശരിയും തെറ്റുമെന്ന് നീ സ്വയം മനസ്സിലാക്കണം. അതിന് നിനക്ക് കഴിയുമെന്ന് നോക്കട്ടെ.
5: ഓഹോ, ഞാൻ തെറ്റ് സമ്മതിച്ചാലും പോരാ എന്നാണല്ലേ? ആയിക്കോട്ടെ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ പോകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്.
6: ഞാനും.
0: ഇവരുടെ വഴക്കിനി ഒരിക്കലും തീരില്ലേ? നമ്മൾ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയ എണ്ണപ്പലഹാരം കാക്ക കൊത്തിക്കൊണ്ടുപോയ അവസ്ഥയായല്ലോ.
4: താൻ അടിച്ച ആണിയല്ലേ താൻ തന്നെ ഊരണം കുട്ടപ്പായി.

0: എന്തായാലും നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നോക്കാം.
1: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
2: രചന റൂബി ബാബു, ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
3: അടുക്കളയിൽ നിന്ന്
2: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് റിട്ടയേർഡ് ടീച്ചർ ബീന കുമാരി, തമ്പാനൂർ സ്വദേശിനിയാണ്.
4: പഴയകാല അടുക്കളയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ ചിത്രം എന്തെന്നാല് അച്ഛന്റെ അമ്മയുടെ വീട്ടിലെ അടുക്കളയാണ്. പഴയകാലത്തെ ഒരു ഓലമേഞ്ഞ വീടാണത്. അവിടെ അമ്മമ്മയും മാമിയും മക്കളും ഒക്കെയാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിലെ എല്ലാ പേരും അവിടെ ഒത്തുകൂടും. ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അവിടുത്തെ അടുക്കള ശരിക്കും പറഞ്ഞാല് അതൊരു ഇരുളടഞ്ഞ മുറിയാണ്. ഒരു മണ്ണെണ്ണ വിളക്കിൽ നിന്നാണ് അവിടെ കുറച്ച് വെളിച്ചമെങ്കിലും വരുന്നത്. അടുപ്പ് കൂട്ടിയിരുന്നത് തറയിലാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയ രണ്ട് അടുപ്പ് ഉണ്ട്. ആ അടുപ്പിൽ തന്നെ രണ്ട് കൊടി അടുപ്പുകളും ഉണ്ടാവും. ചൂട്ടും കൊടുമ്പും വിറകും കൂടി കത്തിച്ചാണ് അടുപ്പ് കത്തിക്കുന്നത്. ഇതെല്ലാം കൂടെ ഉണ്ടാകുന്ന ആ ഒരു പുക കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് കുട്ടികളൊക്കെ കണ്ണും പൊത്തി മുറ്റത്തെ കൊത്ത ചാട്ടമായിരുന്നു. ആ ഒരു കുട്ടിക്കാലം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പൊ ചിരി പോത്തുകയാണ്. പിന്നെ വലിയ ആള് കളിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഞാനും ആ ഇരുട്ടില് ചെന്ന് കൂടുമായിരുന്നു. പിന്നെ ചായ കുടിക്കുമ്പോഴുള്ള ചൂട്ടിന്റെ മണം അന്ന് ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ഇന്ന് നമുക്കത് അന്യമായിട്ടിരിക്കുകയാണ്. പിന്നെ ആ പഴയ അമ്മിക്കല്ലും ആട്ടുകല്ലും ഊരലും തിരുവക്കല്ലും ഇന്നത്തെ തലമുറയ്ക്ക് ഇതെല്ലാം അന്യമാണ്. അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയുടെയും മറ്റു കറികളുടെയും നാവിലൂറുന്ന സ്വാദ് ഇന്നത്തെ യന്ത്രങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെയുള്ള മറ്റൊരു ഓർമ്മ ഞങ്ങളുടെ ചേച്ചിമാരെല്ലാവരും കൂടി അരിയും ഉഴുന്നും ആട്ടുന്നതാണ്. എന്റെ കസിൻ ചേച്ചിമാരെല്ലാം പ്രായത്തിൽ എന്നേക്കാൾ ഒരുപാട് മൂത്തവരാണ്. അവരോടൊപ്പം ഞാനും കൂടാറുണ്ട്. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്ന് ആട്ടുകല്ലിൽ ഗോതമ്പ് ആട്ടുന്നതായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗോതമ്പ് പൊടിക്കുകയായിരുന്നു പതിവ്. പുട്ടിനും അപ്പത്തിനും ഒക്കെ അരി ഉരലിൽ പൊടിച്ചാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഉണ്ടാക്കാൻ വലിയ ചരുവത്തിൽ കത്തി കാച്ചുന്നതൊക്കെ അന്നൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ പയർ പൊടിക്കാനുള്ള തിരുവക്കല്ല് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കെന്നോണം ഞാൻ ഇന്നും ഒരെണ്ണം എന്റെ പക്കം സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കാറില്ല. ശരിക്കും യന്ത്ര സഹായമില്ലാതെ പാകം ചെയ്തിരുന്ന ആ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഏറെ സ്വാദിഷ്ടവുമായിരുന്നു. ഇന്ന് സ്വാദില്ല എന്നല്ല അർത്ഥമാക്കുന്നത്, ഇന്ന് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ. ജീവിതചര്യകളൊക്കെ പുതിയ കാലത്തിനനുസൃതമായി നാം മാറ്റിയെടുത്തു. സമയവും അധ്വാനവും നമ്മുടെ വരുതിയിലാക്കുകയും ചെയ്തു. പിന്നെ വെള്ളത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കിണറുകളിൽ നിന്ന് വെള്ളം കോരി പാത്രങ്ങൾ നിറയ്ക്കുന്നതും അന്നത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ശുദ്ധമായ വെള്ളം അന്നത്തെ തലമുറ അനുഭവിച്ചു വരുന്നു. ഇന്ന് ടാപ്പ് തുറന്നാൽ അടുക്കളയിലും കുളിമുറിയിലും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വെള്ളം തിളപ്പിച്ചേ കുടിക്കാറുള്ളൂ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകും. ഇന്ന് വിപണിയിൽ ഇഷ്ടംപോലെ കറി പൗഡറുകളും മറ്റും ഭക്ഷ്യവസ്തുക്കളും കിട്ടും. പക്ഷെ എന്റെ കുട്ടിക്കാലത്തൊക്കെ മല്ലിയും മുളകും കുരുമുളകും ഒക്കെ വെയിലത്തിട്ടുണക്കി ഉരലിൽ പൊടിച്ചെടുത്ത് കറികളിൽ ഉപയോഗിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടില് തക്കാളിയും വെണ്ടയ്ക്കയും കത്തിരിക്കയും കീരയും പടവലവും വെള്ളരിയും ചുണ്ടക്കയും കറിവേപ്പും ഒക്കെ നട്ടു വളർത്തിയിരുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ എന്റെ കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. എന്റെ വീട് തിരുവനന്തപുരത്ത് ശ്രീവരാഹത്താണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇഞ്ചിക്കറിക്ക് വേണ്ടി അമ്മയും സഹായിയും കൂടി ഇഞ്ചി വറുക്കുന്ന മൂക്ക് തുളച്ചു കയറുന്ന ആമണം ഇന്ന് എന്നെ ഭ്രമിപ്പിക്കുകയാണ്. ഓണസദ്യക്കുള്ള വിവിധ തരത്തിലുള്ള അച്ചാറുകളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി അമ്മ ഭരണിയിലാക്കുന്നതും പിന്നീട് അതുപോലെ തന്നെ ഞാനും വളരെക്കാലം അനുകരിച്ചിരുന്നു. ഓണസദ്യക്കാകട്ടെ ഒരു 5 ദിവസത്തേക്കുള്ള അളവിൽ കറികളും മറ്റും അമ്മ സഹായിയെ കൊണ്ടുണ്ടാക്കിക്കുമായിരുന്നു. മലക്കറിക്കാരിയും മീൻകാരിയും മറ്റു പാവപ്പെട്ട പലരും അന്ന് വീട്ടിലെത്തും, അവർക്കും ഭക്ഷണം കൊടുക്കും. ഓണം കഴിഞ്ഞാലും ഈ കറികളെല്ലാം കൂടി ഒരുമിച്ചാക്കി ഒരു പഴം കൂട്ടാൻ തയ്യാറാക്കും. കൊടിയടുപ്പിൽ ദിവസങ്ങളോളം ആ ഒരു മൺകലത്തിൽ ഈ കൂട്ടാൻ ഞങ്ങൾക്കായി തിളച്ചു മാറിയും. അതിന്റെ സ്വാദ് ഇന്നത്തെ കറികൾ കൊണ്ടോന്ന് സംശയം.

0: മാണ്. എന്തായാലും കാലം മാറി, നമ്മളും ആ കുത്തൊഴുക്കൽ മാറിയല്ലേ തീരും. പുതിയ ജീവിതചര്യകൾ, ഭക്ഷണ രീതികൾ, നമ്മുടെ ദിനചര്യകളൊക്കെ മാറ്റിമറിച്ചെങ്കിലും അധ്വാനത്തിന്റെ പരിശുദ്ധിയുടെ മധുരമുള്ള ആ ഓർമ്മകൾ ഇന്നും എന്റെ തലമുറയിലുള്ളവർ മറക്കുകയില്ലെന്നും ഉറപ്പാണ്.
1: വായനശാലകളിലൂടെ
2: നെയ്യാറ്റിൻകര വിശ്വഭാരതി വായനശാലയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എസ് ഷാജി സംസാരിക്കുന്നു.
3: വിശ്വഭാരതി ഗ്രന്ഥശാല 50th വാർഷികം ആഘോഷിച്ച ഈ നാടിനെല്ലാം പ്രചോദനം വരുന്ന ഒരു ഗ്രന്ഥശാലയാണ്. 1967 ഒരു കൂട്ടം യുവാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് വിശ്വഭാരതി ഗ്രന്ഥശാല രൂപം കൊണ്ടത്. തുടക്കകാലത്ത് ഒത്തിരി ബാധാരസ്ഥകൾ നേരിടുന്നുവെങ്കിലും യുവാക്കളുടെ വൈഷമ്യങ്ങൾ കണ്ട് അന്നത്തെ മുതിർന്ന അംഗമായിരുന്ന സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശ്രീ മാധവ സാർ ഗ്രന്ഥശാലയ്ക്ക് സൗജന്യമായി സ്ഥലം തരികയും 1974 ഇന്ന് കാണുന്ന ഗ്രന്ഥശാല മന്ദിരം പണിയുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഒരു ഗ്രാമപ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലയ്ക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഗ്രന്ഥശാല പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമ്പത്ത് കണ്ടെത്തുന്നതിന് വളരെ വൈമുഖ്യം നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എന്നിരുന്നാലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് അന്നത്തെ നേതൃത്വം നൽകിയിരുന്ന അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന സംഘം 1974 കേരള ഗ്രന്ഥശാല സംഘത്തിൽ നിന്നും ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയുള്ള അംഗീകാരം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. 1974 മുതൽ നാളിതുവരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഗ്രന്ഥശാലയാണ് വിശ്വഭാരതി ഗ്രന്ഥശാല. നെയ്യാറ്റിൻകര താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കീഴിൽ വരുന്ന വിശ്വഭാരതി ഗ്രന്ഥശാല എല്ലാ മാസവും പ്രതിമാസ പരിപാടികൾ നടത്തി വരുന്നു. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി സമൂഹത്തിലെ അതോടൊപ്പം തന്നെ മറ്റു ഇതര സംഘടനകളുടെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പരിപാടികൾ നടത്തി വരുന്നത്. അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നല്ലതായ രീതിയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ചാരിതാർത്ഥ്യം കൂടി ഓർമ്മിക്കുകയാണ്. ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വൈമുഖ്യം നേരിടുന്നത് പുസ്തകം വായിക്കുവാൻ വരുന്ന യുവാക്കളുടെ കുറവ് തന്നെയാണ്. അത്തരത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രന്ഥശാല യുവാക്കളെ വായനയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിശ്വഭാരതി ഷട്ടിൽ ക്ലബും വിശ്വഭാരതി സൈക്കിൾ ക്ലബും രൂപീകരിക്കുകയും അതുവഴി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലേക്ക് യുവാക്കളെ കടത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞതിൽ ഈ അവസരത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. സമീപ ഭാവിയിലും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഈ നാടിന് തന്നെ ഒരു മാർഗദീപമാകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ നിന്നും നിരവധി ആൾക്കാർ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ചന്ദ്രബാബു, അധ്യാപകന്മാരായ ശ്രീ എൻ എസ് സുമേഷകൃഷ്ണൻ, ഡോക്ടർ സിദ്ദിഖ് എന്നിവർ ഞങ്ങളുടെ ഗ്രന്ഥശാലയുടെ അംഗങ്ങളാണ് എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഓർമ്മിക്കുന്നു. കൂടാതെ ഗ്രന്ഥശാലയുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ വനിതാ സംഘത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിന്റെ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ബാലവേദിയും കൂടാതെ മറ്റു ഇതര ഗ്രന്ഥശാല സംഘം നിഷ്കർഷിച്ചിട്ടുള്ള സംഘടനകളും ഞങ്ങളുടെ വായനശാലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഗ്രന്ഥശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 7000-ത്തിലധികം പുസ്തകങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ മുതൽക്കൂട്ടായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക മൂല്യമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
4: കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട,
4: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി
5: വേണ്ട.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി.
4: എന്നാ വേഗം വിട്ടോ.
6: ആർബിഐ പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: ആകാശവാണി. സമയമ്പോൾ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അർച്ചന ആരാധന.

അടുത്ത ഗാനം വെള്ളിയാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ.

യേശുദാസും സുശീലയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം മകൻ പിറന്ന മങ്ക.

എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണിത്. അഷ്ടമി രോഹിണി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനത്തിന് രചന നിർവഹിച്ചിട്ടുള്ളത്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. ഇപ്പോൾ
2: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് ആർ റാഫി.

0: മാപ്പിള പാട്ടുകൾ അവതരിപ്പിച്ചത് ആർ റാഫി. പങ്കെടുത്തവർ ജിജോ സച്ചിൻ, സിനു ശശിധരൻ. രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ലളിതഗാനങ്ങൾ, ലാലി ആർ പിള്ള പാടിയത്. സംഗീതം ലോയിഡ് ജോൺ. നിലാവേ നിലാവേ നീവിരിക്കും നീലവിരിയിൽ എന്നാരംഭിക്കുന്ന ഗാനമാദ്യം, രചന സുഭാഷ് മാധവൻ.

0: ലാലിയാർ പിള്ള പാടിയ ലളിത ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന സുഭാഷ് മാധവൻ, തങ്കൻ തിരുവട്ടാർ. സംഗീതം ലോയിഡ് ജോൺ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ എമാജിൻ കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വഹിച്ചുകൊണ്ടുള്ള GSLV-F-17 റോക്കറ്റ് ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം

0: ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യമിട്ട സബ് ജിയോ സിംഗ്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഈ ഉപഗ്രഹം ജിയോ സിംഗ്രണൈസ്ഡ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമെന്ന് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള സംവാദവേദിയായ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ദ്വിദിന നേതൃത്വ ശില്പശാലയ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്ന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIM ആരംഭിച്ച രണ്ടു ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജനാരോഗ്യ രംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും ഭാരതീയ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും പുതുജീവൻ പകരുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, കർത്തവ്യബോധം എന്നിവയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും മാനവരാശിയെ പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മാനവരാശിയെ നിരന്തരം നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ ഈ ആഘോഷം പ്രേരണയാകട്ടെ എന്നും ഗവർണർ ആശംസിച്ചു. മുഖ്യമന്ത്രി VD സതീശനും ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. പുലർച്ചെ ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് 52 പള്ളിയോടക്കരക്കാർക്കും ഭക്തജനങ്ങൾക്കും ഉൾപ്പെടെ 500,000+ പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. 52 കരക്കാർക്കും ക്ഷേത്രമുറ്റത്താണ് സദ്യ വിളമ്പുന്നത്. 501 പറ അരിയുടെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളസദ്യയുടേതിന് തുല്യമായ വിഭവങ്ങൾ ഇതിനുണ്ടാവില്ല. മറ്റുള്ള ദിനങ്ങളിൽ ഭക്തർ വഴിപാടായി വള്ളസദ്യ നടത്തുമ്പോൾ ആറന്മുളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മാഷ്ടമി നാളിൽ ഭക്തർക്കായി സദ്യ നൽകുന്നു എന്നതാണ് അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ പ്രത്യേകത.
0: ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണിക്ക് നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
4: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. സെമി മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണമടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMA രണ്ടുപേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടാണ് MDMA എത്തിച്ചത്. വസ്ത്രങ്ങളുടെ റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ജമ്പും ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മുംബൈയിൽ നടന്ന ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയുടെ 62-ാമത് സ്ഥാപക ദിനാഘോഷ വേളയിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലൂടെയാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി. ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
6: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണവിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ്

പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിലുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ, പ്രത്യേകിച്ചും കൂർത്ത പല്ലുകൾ അഥവാ കൃത്രിമ പല്ലുകൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, അതേപോലെ ആഹാരത്തിൽ ചില പോഷകങ്ങളുടെ കുറവ്, ദന്ത ശുചിത്വമില്ലായ്മ, ചിലതരം അണുബാധകൾ എന്നിവയും ക്യാൻസറിന് കാരണമാകാം. വായിൽ ക്യാൻസർ ബാധിക്കുന്നതിന് മുൻപ് തന്നെ മുന്നോടികളായ ലക്ഷണങ്ങൾ അഥവാ പ്രീ ക്യാൻസറുകൾ വായിൽ പ്രത്യക്ഷപ്പെടുന്നു. വായിലുണ്ടാകുന്ന വെളുത്തപാട, ചുവന്നപാട, തടിപ്പുകൾ, വ്രണങ്ങൾ, എരിവ് കൂട്ടുവാനുള്ള പ്രയാസം, വായ തുറക്കുവാനുള്ള പ്രയാസം എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി എങ്ങനെ വായിലെ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കാം. പുകയില, മദ്യപാനം എന്നിവയുടെ ഉപയോഗം ഉപേക്ഷിക്കുക. സ്വയം വായ പരിശോധന നടത്തുക. ദിവസവും ഭക്ഷണത്തിൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക. വായ്ക്കുള്ളിൽ എന്ത് മാറ്റം കണ്ടാലും ഡോക്ടറെ സമീപിക്കുക. വർഷത്തിൽ ഒരിക്കൽ ദന്തഡോക്ടറെ കൊണ്ട് വായ പരിശോധിക്കുക. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ കാരണങ്ങൾ? ഏതാണ്ട് 70% രോഗികളിലും ഇതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ രക്തബന്ധുക്കൾക്ക് സ്തനാർബുദം വന്നിട്ടുള്ളത്, അതേപോലെ അവിവാഹിതർ, ജീനുകളിലെ തകരാറുകൾ, കൂടി വരുന്ന പ്രായം, ജീവിതശൈലി ഘടകങ്ങൾ, പ്രത്യേകിച്ചും അമിതഭാരം, വ്യായാമമില്ലായ്മ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ആദ്യ പ്രസവം വളരെ വൈകുന്നത്, ഹോർമോൺ സംബന്ധമായ ഘടകങ്ങൾ എന്നിവയും സ്തനാർബുദത്തിന് കാരണമായേക്കാം. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ? മാറിലോ കക്ഷത്തിലോ കാണുന്ന വേദനയുള്ളതോ ഇല്ലാത്തതോ ആയ മുഴകൾ അഥവാ തടിപ്പുകൾ, സ്തനഞ്ഞട്ടിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള സ്രവം, സ്തനാഗ്രം ഉള്ളിലേക്ക് വലിയുക, അടുത്ത കാലത്തായി കാണപ്പെട്ട സ്തനത്തിലെ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വ്യത്യാസം, ഈ ലക്ഷണമുള്ളവർ വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഇനി സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. മാസത്തിലൊരിക്കൽ സ്വയം സ്തനപരിശോധന ചെയ്യുക. 20 മുതൽ സ്വയം സ്തന പരിശോധനയിലൂടെ സ്തനത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും വേണം. ആർത്തവമുള്ള സ്ത്രീകളിൽ ആർത്തവത്തിന് 10 ശേഷം സ്വയം സ്തനപരിശോധന ചെയ്യാവുന്നതാണ്. ആർത്തവം നിലച്ച സ്ത്രീകളിൽ എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസത്തിൽ സ്വയം സ്തനപരിശോധന നടത്തേണ്ടതാണ്. സ്തനത്തിൽ അസാധാരണമായ മാറ്റങ്ങളോ മുഴയോ കണ്ടെത്തുകയാണെങ്കിൽ വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിൽ ക്ലിനിക്കൽ സ്തന പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായാൽ മാമോഗ്രഫി പരിശോധന, സൂചി ഉപയോഗിച്ചുള്ള FNAC അഥവാ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി പരിശോധന, ബയോപ്സി പരിശോധന എന്നിവയും നടത്തേണ്ടി വരും. രോഗനിർണയം കൃത്യമായി ഉറപ്പാക്കുന്നതിനും ചികിത്സ തീരുമാനിക്കുന്നതിനും ഈ പരിശോധനകൾ സഹായകരമാണ്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സ്തനാർബുദം സുഖമാക്കുവാൻ സാധിക്കും. സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള രീതികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1, ക്ലിനിക്കൽ സ്തനപരിശോധന, അതായത് ഡോക്ടർ നടത്തുന്ന പരിശോധന. 25 മുതൽ 40 വരെ 3 ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്തനപരിശോധന നടത്തേണ്ടതാണ്. 40 മുകളിലുള്ളവർ വർഷത്തിലൊരിക്കലും പരിശോധിക്കുക. 2, മാമോഗ്രാം, വളരെ ചെലവ് കുറഞ്ഞതും ലളിതവുമായ സ്തനത്തിന്റെ എക്സ്റേ പരിശോധന. 3, സൂചി ഉപയോഗിച്ചുള്ള കുത്തി പരിശോധന അഥവാ FNAC, അതേപോലെ തന്നെ ബയോപ്സി പരിശോധന. ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടതാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ നിർദ്ദേശമനുസരിച്ച് 40 വയസ്സിനും 49 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാമോഗ്രഫി പരിശോധന നടത്തുക. 50 അതിലധികമോ പ്രായമുള്ള സ്ത്രീകൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാമോഗ്രഫി പരിശോധന നടത്തേണ്ടതാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസറിന്റെ കാരണങ്ങൾ? ഹ്യൂമൻ പാപ്പിലോമ വൈറസിലൂടെയുള്ള അണുബാധ, പ്രത്യേകിച്ചും HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്പർ 16-18 ഗണത്തിൽപ്പെട്ടവയുടെ അണുബാധ മൂലമാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. ഇവ കൂടാതെ മറ്റു കാരണങ്ങൾ നേരത്തെയുള്ള വിവാഹം, തുടർച്ചയായുള്ള പ്രസവം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ, ലൈംഗിക ശുചിത്വമില്ലായ്മ എന്നിവയെല്ലാം

0: ലൈംഗിക ബന്ധത്തിലൂടെ ഇത് പകരാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് ഇത്തരം അണുബാധയെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഈ അണുബാധയെ അതിജീവിക്കാൻ ശരീരത്തിന് കഴിയാതെ വരികയും അണുബാധ ഗർഭാശയഗള കോശങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ക്യാൻസറിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. ഇനി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമിത രക്തസ്രാവം, ആർത്തവ നിലച്ച സ്ത്രീകളിൽ രക്തം പോക്ക്, സംഭോഗത്തിന് ശേഷം രക്തസ്രാവം, രക്തം കലർന്ന വെള്ളപ്പോക്ക്, ആർത്തവ സമയത്തല്ലാതെയുള്ള രക്തപോക്ക് എന്നിവ രോഗലക്ഷണം ആയേക്കാം. ഇതെങ്ങനെ മുൻകൂട്ടി കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കാം. 30 വയസ്സ് കഴിഞ്ഞ് പ്രസവിച്ചിട്ടുള്ള എല്ലാ അമ്മമാരും ഗർഭാശയകള സ്ക്രീനിംഗ് പരിശോധനയ്ക്ക് വിധേയരാകണം. ഗർഭാശയകള ക്യാൻസർ സ്ക്രീനിംഗ് 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. HPV DNA പരിശോധനയാണ് ഏറ്റവും മികച്ച സ്ക്രീനിംഗ് രീതി. ഇതുകൂടാതെ പാപ്സ്മിയർ, കോൾപോസ്കോപ്പി, ഗർഭാശയകള ദൃശ്യ പരിശോധന അഥവാ വിഷ്വൽ ഇൻസ്പെക്ഷൻ യൂസിംഗ് അസറ്റിക് ആസിഡ് എന്നിവ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതാണ്. ഇവ എങ്ങനെ തടയുവാൻ സാധിക്കും? വാക്സിനേഷൻ വഴി ഗർഭാശയകള ക്യാൻസറിനും പ്രീ ക്യാൻസറിനും കാരണമാകുന്ന HPV അണുബാധ തടയാവുന്നതാണ്. സാധാരണയായി 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാക്സിനേഷൻ നൽകാനാണ് മാർഗനിർദ്ദേശങ്ങൾ. നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇപ്പോൾ 14 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിനേഷൻ സൗകര്യം സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഗർഭാശയകള ക്യാൻസർ സുഖമാക്കുവാൻ സാധിക്കും. ഇനി ക്യാൻസറിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ക്യാൻസറിന് മാത്രമായി ലക്ഷണങ്ങളില്ല. ഇതിൽ പറയുന്ന ലക്ഷണങ്ങളിൽ പലതും മറ്റ് പല ശാരീരിക അസ്വസ്ഥതകൾക്കും വരാം. അതിനാൽ ഇതിന് മാത്രമുള്ള ലക്ഷണങ്ങളായി ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഉണങ്ങാത്ത മുറിവുകൾ, ഉദാഹരണത്തിന് വായിലുണ്ടാകുന്ന 2 ആഴ്ചയായിട്ടും ഉണങ്ങാത്ത വ്രണങ്ങൾ, അതേപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള മുഴകൾ, അസാധാരണമായ രക്തസ്രാവം, പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം, മൂത്രത്തിൽ കൂടെയോ മലത്തിൽ കൂടെയോ രക്തമോ രക്തം കലർന്ന പഴുപ്പോ പോകുക, തുടർച്ചയായ ശബ്ദമടപ്പും ചുമയും, അകാരണമായി ശരീരഭാരം കുറയുന്ന അവസ്ഥ, അരിമ്പാറ, കാക്കപ്പുള്ളി തുടങ്ങിയവയിലുള്ള മാറ്റങ്ങൾ, മാറി മാറി വരുന്ന മലബന്ധവും വയറിളക്കവും, ഇവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 55 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
2: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൗമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൗമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർത്തൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
4: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു.

0: രോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാലക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടന്താളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500-ൽ പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100-കണക്കിന് ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമി രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രി 7 മണിക്കും നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഗാനസല്ലാപം.

0: പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേട്ടുകൊണ്ട് ഗാനശലാപം ആരംഭിക്കാം. ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്ന് ഗാനശലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് നോക്കാം. ഹലോ,
1: നമസ്കാരം ജോത്സാൽ സാറേ.
0: ആ നമസ്കാരം. ആ സ്നേഹവന്ദനം. ഉദയഭാനു പള്ളിപ്പാട് അല്ലേ?
1: പള്ളിപ്പാട്. അതായത് പച്ച ഉദയലേക്കാത്ത നാളെ നാളെ എന്നായിട്ടും ആ പാട്ട് കേട്ടോ.
0: ഓ, നല്ല പാട്ടാണ്. പക്ഷെ നമ്മൾ അവിടുത്തെ പള്ളിപ്പാടുള്ള വിശേഷങ്ങളൊക്കെ പറയൂ. ഉദയഭാനു എന്ന് കേട്ടാൽ തന്നെ നമുക്ക് തൊട്ടടുത്ത് വരുന്ന പള്ളിപ്പാടാണ് കേട്ടോ. പിന്നെ പിന്നെ പേര് നമുക്ക് വളരെ പരിചയമുള്ള പേരല്ലേ, ഉദയഭാനു പള്ളിപ്പാട്. പിന്നെ
1: ഒരുപാട് നല്ല പാട്ടുകൾ ചോദിച്ച് നമ്മുടെ നേരത്തെ ഇരുന്ന സാറന്മാരൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എന്നെ ഒരുപാട് അറിയുന്നവരാ കേട്ടോ.
0: പിന്നെ നമ്മൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ. സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: അപ്പോഴോ വിശേഷങ്ങളൊന്നും ഇല്ല. ഓ, ഓണമൊക്കെ എങ്ങനെ പറയുന്നെങ്കിലേ, ഇപ്പൊ ഞങ്ങൾ ഓണുണ്ടായിരുന്നോണെന്നൊക്കെ പറയാ, പഴയ കാലത്ത് ഒരു വർഷം നോക്കിയിരുന്ന വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷെ ഇന്നിപ്പോ അതല്ല, അന്നൊക്കെ നല്ല ഭയങ്കരമായിട്ട് നല്ല വെടിപ്പായിട്ട് തേച്ചി നിൽക്കി നമ്മളെ വരകളും പ്രദേശങ്ങളും എല്ലാം വൃത്തിയാക്കിയാണ് അന്ന് ഒരു വർഷത്തെ
0: രാവിലെ
1: നോക്കിയിരുന്നു.
0: അതെ അതെ അതെ.
1: ഇന്നിപ്പോ തിരിച്ചാ സാറേ,
0: ഓണം കഴിഞ്ഞാൽ ഇന്ന് എന്ന് ഓണമാണ്. എങ്കിലും നമുക്ക് ആ ഒരു ദിവസം വരുമ്പോ ആ ദിവസം നമുക്ക് ആഘോഷിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ. പഴയതുപോലെ നമുക്ക് അത്ര എന്താണ് ഈ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലെങ്കിൽ കൂടിയും, എങ്കിലും കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. ഒരു ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതെ. ആ ശരി ശരി. അപ്പൊ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയൂ, ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: അതായത് പച്ച ഉദയലക്കകത്തെ നാളെ നാളെ എന്നായിട്ട്.
0: അല്ല, ഇത് പകുതി പാടി നിർത്തിയതിലാ എനിക്ക് സങ്കടം കേട്ടോ.

0: പിന്നെ
1: അയ്യോ ഇപ്പോഴും പാട്ടുകാരൻ തന്നെ കേട്ടോ. ഈ
0: പാട്ടുകാരൻ
1: നമ്മള് പഴയ കാലത്തല്ല നമ്മള്, പിന്നെ നമ്മള് എന്താണ് ഈ പഴയ നമ്മുടെ ആ സ്വഭാവം ഒന്നും നമ്മളങ്ങനെ വിട്ടുകളയരുത്.
0: അല്ല പ്രായമായപ്പോഴത്തേക്ക് മത്ത് മാറി.
1: ഓ നമ്മള് വയസ്സെന്നൊക്കെ പറയുന്ന വെറുതെ ഒരു എന്ത് സംഖ്യയല്ലേ.
0: അതൊരു
1: ആ
0: നമ്പറാണ്,
1: പിന്നെ
0: പക്ഷെ
1: വേറൊരു
0: ഉപകാരമില്ല.
1: നമ്പർ മാത്രമാണ്, നമുക്ക് നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കുകയും അങ്ങനെ വയസ്സായി അങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ലല്ലോ അല്ലേ.
0: പരിപാടി എനിക്കില്ല, തോക്കുന്ന
1: പിന്നെ
0: ഒരു പരിപാടിയില്ല.
1: ആ തന്നെ തിരുനേനെ കുറിച്ച് മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി, കമുകർ പുരുഷോത്തമൻ പാടിയ, വളരെ നല്ല. ഇന്ന് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടെയാണ് അല്ലേ.
0: ഏറ്റവും നല്ല പാട്ടാണ്.
1: ഏറ്റവും നല്ല പാട്ട്. ശരി നമുക്ക് കേട്ടാലോ. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, പാട്ട് കേൾക്കാം.
0: എല്ലാവർക്കും, അതായത് നിലയത്തിൽ എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന സർവ്വപേർക്കും.
1: ശരി ശരി, ഓക്കെ കേൾക്കാം.

0: 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ,
1: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: സ്വാഗതം സാറേ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ നിന്നും വിളിക്കുന്നു. എന്റെ പേര് രാധാകൃഷ്ണൻ നായർ.
1: രാധാകൃഷ്ണൻ നായർ,
2: അതെ
1: പറഞ്ഞോളൂ.
2: ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയുണ്ട് സാറേ.
1: ഓ പറഞ്ഞോളൂ.
2: ഒന്ന്, ശ്രീകൃഷ്ണന്റെ ജന്മദിനവും എന്റെ

0: കൊച്ചുമകന്റെ ജന്മദിനവും കൂടെ.
1: ആ നല്ല കാര്യം. കൊച്ചുമകന്റെ പേരെന്താ?
0: അതെ, മോന്റെ പേര് ഋത്വിക്.
1: ഋത്വിക്?
0: ഋത്വിക്
1: അവിടെ ഉണ്ടോ? ആളുണ്ടോ അവിടെ?
0: ഇല്ല ഇല്ല, ആള് ഗൾഫിലാ.
1: ആ വലിയ ആളാണല്ലേ.
0: ഇല്ല, കൊച്ചു കുഞ്ഞാ,
1: കൊച്ചു കുഞ്ഞാണോ? ഓ അത് ശരി.
0: മൂന്ന് വയസ്സായുള്ളൂ.
1: ഓ 3 വയസ്സാണ്.
0: കുടുംബമായിട്ട് അവര്?
1: ആ കുടുംബമായിട്ട് ഗൾഫിലാണല്ലേ.
0: അതെ അതെ,
1: 3 വയസ്സ്. ഋത്വിക്
0: മൂന്ന് വയസ്സ്.
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടായിരിക്കുമോ ഗാന സലാപം?
0: ആ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
1: ആ കേൾക്കട്ടെ. ഋത്വിക്കിന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു.
0: ഓ
1: ആ
0: ശരി സാറേ,
1: അതും
0: താങ്ക് യു,
1: ഈ ദിവസം തന്നെ വന്നതല്ലോ. എന്ത് എന്ത് ഭാഗ്യമാണ് അല്ലേ.
0: അതെ അതെ അതെ
1: അതെ. പിന്നെ വേറെ വിശേഷങ്ങൾ? വലിയ വിശേഷം കഴിഞ്ഞു, ഇനി എന്തെങ്കിലും കുഞ്ഞു വിശേഷങ്ങൾ? അങ്ങനെയൊക്കെ പോകുന്നു. ഓണമെല്ലാം നമ്മൾ ആഘോഷിച്ച് ഓണം പടിയിറങ്ങിയെങ്കിലും അങ്ങനെ.
0: അതെ, ഓണം എല്ലാ വർഷത്തെ പോലെ ഭംഗിയായി നടന്ന് അടുത്ത വർഷം അങ്ങനെ ആയിട്ട്.
1: അങ്ങനെ തന്നെ ആകട്ടെ, തീർച്ചയായിട്ടും. നമുക്ക് എല്ലാ വർഷവും അതാണല്ലോ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്.
0: അതെ അതെ,
1: ഒരു ഓണം കഴിഞ്ഞ് അടുത്ത ഓണം വരെയുള്ള ഒരു കാത്തിരിപ്പാണ് മലയാളിയുടെ ജീവിതം എന്ന് സാധാരണ പറയാറുണ്ട്.
0: അതെ, ഒരു വർഷത്തെ കാത്തിരിപ്പാണ്.
1: അതെ അതെ അതെ, ശരി. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: അപ്പോൾ എനിക്ക് അദ്വൈതത്തിലെ അമ്പലപ്പുഴ ഉണ്ണി തന്നനോടിനി.
1: ആ കൈതപ്പുറം എഴുതി, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം അല്ലേ. ഗാനം ഋത്വിക്കിന് വേണ്ടി മാത്രമാണോ അതോ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ?
0: അതല്ല സാറേ, എല്ലാ കൃഷ്ണഭക്തർക്കും വേണ്ടി.
1: ആ എല്ലാവരും കേൾക്കട്ടെ, മനോഹരമായ ഗാനം. അതെ അതെ അതെ, ശരി. അപ്പോ ഇനിയും വിളിക്കണം.
0: ഗോകുലത്തിൽ പങ്കെടുക്കുന്ന കണ്ണന്മാർക്കും ഗോപികമാർക്കും എല്ലാവർക്കും കൂടെ.
1: അതെ, കുചേലന്മാർക്കും കൂടി.
0: അതെ അതെ,
1: എല്ലാവർക്കും. നമുക്ക് പാട്ട് കേട്ടാലോ?
0: ഓ ശരി സാറേ, ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ,
0: ആ ഗാനശലാപത്തിലേക്ക്
1: നമസ്കാരം.
0: സ്വാഗതം. നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ സജിത്ത്, പാറക്കാടി, കണ്ണൂർ ജില്ല പാറക്കാടി.
0: പാറക്കാടി. പാറക്കാടിയിൽ നമുക്ക് വേറൊരു സുഹൃത്തുണ്ട് കേട്ടോ, ഒരു അഭിലാഷ് പാറക്കാടി, കണ്ണൂർ ജില്ലയിൽ.
1: അഭിലാഷ് പാറക്കാടിയല്ലേ?
0: ആ അറിയാമോ?
1: ആ അറിയില്ല, ഫോണിൽ ഇങ്ങനെ
0: ആ
1: ഇങ്ങനത്തെ പരിപാടിയെല്ലാം കേട്ടിട്ട് അറിയാം.
0: പാറക്കാടിയിൽ
1: നമ്മളെടി പുറത്തു പോകുന്നേ നമ്മളെടി പുറത്തു പോകുന്നില്ല, നമ്മൾ കാഴ്ചയില്ല അതിലേ.
0: ഓ അത് ശരി.
1: അതുകൊണ്ട് ഫോണിൽ വിട്ട് എല്ലാവരെയും അറിയാം.
0: ആ ഇപ്പോൾ വീട്ടിലാണോ?
1: അവനെ നമ്മളെ അറിയായിരിക്കും,
0: ആ
1: നമുക്കറിയില്ല.
0: ശരി, ഇപ്പോൾ വീട്ടിലാണോ?

0: പിന്നെ ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ഇന്ന് നന്ദനത്തിലെ മൗലിയിൽ മലിപ്പിയിൽ ചാർത്തി ചിത്രവാടി.
0: ആ, വളരെ മനോഹരമായ ഒരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി.
1: രവീന്ദ്രന്റെ സംഗീതം.
0: അതെ, ചിത്രപാടി ഗാനം, നന്ദനം എന്ന ചിത്രത്തിലെ വളരെ നല്ല മനോഹരമായ ഒരു ഗാനം. ഏത് ഗാനമാ മോശമായിട്ടുള്ളത്? അല്ലെ, ഏത് ഗാനമാണ് മോശമായിട്ടുള്ളതെന്ന് നമ്മൾ കേൾക്കുന്ന ആളുടെ മനസ്സുപോലെയൊക്കെയാണ് ഓരോ ഗാനവും. അല്ലേ, പിന്നെ എല്ലാം നല്ല പാട്ടിലുണ്ട്. നമുക്ക് ഒന്നിനെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. അത് എന്താണ്? അതെ, പറഞ്ഞോളൂ, വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: സിനിമയും നല്ലതന്നെ, പാട്ടും നല്ലതന്നെ.
0: ആ, അത് തന്നെ. ഞാൻ ഈ ഒരു പാട്ടിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഇതുപോലെ മനോഹരമായ ധാരാളം ഗാനങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. ആ,
1: എല്ലാ പാട്ടും നല്ലതന്നെ,
0: പിന്നെ
1: ഏത് മോശം പറയാനൊന്നുമില്ല.
0: മോശം പറയാനൊന്നുമില്ല. ശരി, വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ സജിത്ത്.
1: വേറെ വിശേഷം നേടുക.
0: എന്ത് വിശേഷം? എന്ത് വിശേഷം? ഇതൊക്കെ തന്നെയാണ് വിശേഷം അല്ലേ? മഴ പെയ്യുന്നു,
1: അടുത്തടുത്ത് മഴ വരും, ഓണം കഴിഞ്ഞു.
0: ഓണം കഴിഞ്ഞു, മഴ പെയ്യുന്നു, വെയിൽ വരുന്നു. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് അല്ലേ? അങ്ങനെ പോട്ടെ, വളരെ സുഖകരമായിട്ട് ജീവിതം മുമ്പോട്ട് പോട്ടെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആ,
1: പിന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം,
0: എല്ലാവർക്കും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടെ അല്ലേ, അതിൻ്റെ ഒരു ആശംസയും കൂടെ അറിയിക്കട്ടെ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടെ അല്ലേ.
1: അതെ, അങ്ങോട്ട് എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും നേരം.
0: ശരി ശരി, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ.
1: സാറിന്റെ പേരെന്നാ? സജീവനല്ലേ?
0: അല്ല, ഞാൻ എൻ ജെ ജോഷിലാൽ.
1: ജോഷിലാൽ.
0: ആ, എന്താ, നമുക്ക് സാമ്യമുണ്ടോ? നമ്മള്
1: സംസാരിച്ചിട്ടുണ്ട്.
0: നമ്മൾ നേരത്തെ അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാലോ. ആ, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസമോ കഴിഞ്ഞ്, 3-4 മാസമോ കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം കേട്ടോ. ശരി, അപ്പൊ ഈ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, ചിത്രപാടി ഗാനം, ചിത്രം നന്ദനം.

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പേര് പറയൂ.
2: ഞാൻ ഹമീദ്, തിരുനാവായാണ്. മലപ്പുറം ജില്ലയിൽ.
1: ആ ഹമീദ് തിരുനാവായ, മുമ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ടോ?
2: ആ മാസങ്ങളായല്ലോ.
1: ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ.
2: നമ്മൾ തന്നെ ആയിരിക്കും.
1: ഒരുപാട്ടൊക്കെയോ സംസാരിച്ചു അല്ലേ?
2: സംസാരിച്ചിട്ടുണ്ട്. ഒരു തവണ ആകെ കിട്ടിയത് ഒരു തവണ, എത്രയോ മാസങ്ങൾ പരിശ്രമിച്ചിട്ട്.
1: അതെങ്ങനെ കാര്യം പറഞ്ഞാൽ, നമുക്ക് ധാരാളം ശ്രോതാക്കൾ വിളിച്ചോണ്ടിരിക്കില്ലേ, കണ്ടമാന ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്.
2: നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ 30 വർഷത്തോളം ഞാൻ യു എയിലായിരുന്നു. അവിടെ ഇരുന്നിട്ടും നിങ്ങളുടെ പ്രോഗ്രാം ഓൺലൈൻ വഴി കേൾക്കാറുണ്ടായിരുന്നു.
1: പിന്നെ
2: കാരണം ഞാന് 1970 തൊട്ട് ആകാശവാണിയുടെ കൂടെ ഉണ്ട്, നാട്ടില് ആകാശവാണിയുടെ കൂടെ ഉണ്ടായിരുന്നു.
1: ഇപ്പോഴും ഉണ്ട് കൂടെ അല്ലേ?
2: ഇപ്പോഴുണ്ട്.
1: ആകാശവാണി ആകാശവാണി താങ്കളോടൊപ്പം ഉണ്ട്. അതാണ് വേണ്ടത്. നമ്മൾ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ?
2: തീർച്ചയായിട്ടും. പിന്നെ യു എയിൽ ഉണ്ടായിരുന്ന കുറെ മലയാള പിന്നെ സ്റ്റേഷനുകളുണ്ടൊക്കെ, അവരെ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: അതെ, നല്ല കാര്യം.
2: പിന്നെ
1: പ്രോഗ്രാം കേൾക്കുക മാത്രമേ ഉള്ളൂ, അതോ പ്രോഗ്രാമുകളെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യണം കേട്ടോ.
2: നമ്മള്
1: റേഡിയോ കേൾക്കുക മാത്രമല്ല, ഞാൻ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാറുണ്ട്, നമ്മൾ റേഡിയോ കേൾക്കുക മാത്രമല്ല, റേഡിയോ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളും

0: ഉപദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കണം. വിമർശനങ്ങൾ ഉൾപ്പെടെ എഴുതി അറിയിക്കണം കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. കാര്യം നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് വിമർശിക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റ് തെറ്റ് തെറ്റെന്ന് പറയാനല്ല, നല്ലതിനെ നല്ലതിനെ നല്ലതെന്ന് പറയുകയും നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുന്ന ആളാണ് നല്ല സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആകാശവാണി താങ്കൾ പറഞ്ഞ പോലെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് അല്ലേ?
1: തീർച്ചയായിട്ടും
0: ചെയ്യേണ്ടതാണ്. ശരി, ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് വേണ്ടത് ഒരു പഴയ ഗാനമാണ്,
0: ഓ
1: അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ പി സുശീല പാടിയ കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു
0: കസ്തൂരി മറുകുള്ള
1: വർണ്ണക്കിളി. നല്ല പാട്ടാ ഈ ഗാനം. ഞാന് എന്റെ കൂട്ടുകാരുണ്ട് നിങ്ങളെ തിരുവനന്തപുരം നെടുമങ്ങാട് തോളിക്കോട് പഞ്ചായത്തില്, പിന്നെ ഒരു അല്ലാമ ഇക്ബാല്, അദ്ദേഹവുമായിട്ട് ഞാൻ പ്രവാസ ജീവിതത്തിൽ 5-6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും വേണ്ടി സമർപ്പിക്കുക.
0: ശരി, എങ്ങനെ ഉണ്ടായിരുന്നു പ്രവാസ ജീവിതമൊക്കെ?
1: പ്രവാസ ജീവിതം തള്ളി തള്ളി വിട്ട് ഒരു 30 കൊല്ലം കാര്യമായിട്ടൊന്നും ഒന്നും ഇല്ലാന്നെ പറയാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു.
0: കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ നിന്ന് പോയതല്ലേ അല്ലേ? ഇപ്പോഴത്തെ ഒരു ആഡംബരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മണലാരണ്യത്തിലേക്ക് ചെന്ന് വിട്ടതല്ലേ അല്ലേ? തീർച്ചയായിട്ടും മണലാരണ്യം എന്ന് നമ്മളെ മുമ്പ് പറയുന്നത് വളരെ ശരിയായിരുന്നു. മണൽക്കാട് അല്ലേ?
1: മണൽക്കാട് തന്നെയാണ്
0: അന്നം തന്ന നാട്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ ജീവിതത്തിനെ കരുപ്പിടിപ്പിക്കാൻ നമുക്ക് അതെ നമുക്ക് അന്നവും അർത്ഥവും എല്ലാം തന്ന അതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ഈ ഗാനം അദ്ദേഹത്തിന് മാത്രം സമർപ്പിക്കുന്നു അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരും
1: എല്ലാവർക്കും.
0: ശരി ശരി, അപ്പോ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഇതേപോലെ നമ്മൾ കുറെ നാൾ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, എഴുതുക കൂടി ചെയ്യണം. അത് അങ്ങയോട് മാത്രമല്ല പറയുന്നത്, നമ്മൾ ആകാശവാണി കേൾക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും പറയുന്ന കാര്യമാണ്. നമ്മൾ ആകാശവാണിയിലേക്ക് കത്തുകൾ എഴുതുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുക കേട്ടോ. ശരി, എന്നാൽ അപ്പോൾ പാട്ട് കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, പി സുശീല പാടിയ ഗാനം, ചിത്രം അച്ഛനും ബാപ്പയും.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
4: സാറേ, നമസ്കാരം. സാറേ,
3: ഓ നമസ്കാരം. ഓ ഓ ഓ നമസ്കാരം. എന്തോ ഞാൻ കേട്ടു, വിളി കേട്ടു, വിളി കേട്ടു. ഓ പറഞ്ഞു, പേര് പറഞ്ഞു. ആ അയ്യോ, പേരെന്താ? അങ്ങനെ പേരെന്താണ്?
4: ദേവദാസ്.
3: ദേവദാസ് എവിടെയായിരുന്നു സർ?
4: ആലപ്പുഴ.
3: എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു?
4: 31 കൊല്ലം, ഒരു മാസം.
3: ആ പല സ്റ്റേഷനിലായിട്ട് അല്ലേ?
4: ലാസ്റ്റ് DCRB, ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ.
3: ആ
4: റിട്ടയർഡ് ആയതല്ലേ.
3: ശരി ശരി ശരി. വളരെ വളരെ വളരെ അഭിമാനപൂർവമായ ഒരു എന്താണ് സേവനമായിരുന്നു അല്ലേ? ഇപ്പോ ഇപ്പോ പുന്നപ്രയാണ് താമസിക്കുന്നത്.
4: എനിക്ക് വളരെ ഹാപ്പിയാണ് ഇപ്പൊ. ഞാൻ ഇത്ര പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, കിട്ടിയില്ല. അപ്പൊ എനിക്ക് വിഷമമായി പോയി മനസ്സിന്.
3: ഇപ്പൊ കിട്ടിയപ്പോഴും വിഷമമുണ്ടോ? കിട്ടിയപ്പോ ആ വിഷമമെല്ലാം മാറിയില്ല. വിഷമമെല്ലാം മാറി നമ്മൾ സന്തോഷത്തിലേക്ക് വന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആ ചിരിയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ആകാശവാണിയുടെ ഒരു സ്വത്ത് എന്ന് പറയുന്ന ഇത്തരം ചിരികളും സന്തോഷങ്ങളും ഒക്കെ.
4: പിന്നെ ഞാൻ 6 മണിക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയാണ് എന്റെ കൂട്ട്. എന്റെ തലക്കീഴിൽ സാർ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നാലേ കാണാം. എന്റെ തലക്കീഴിൽ റേഡിയാണ് ഇരിക്കുന്നത്.
3: അത് ശരി, നല്ല കാര്യം.
4: ടിവി കാണുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല.
3: നമ്മുടെ
4: അങ്ങനെയൊക്കെയുള്ള പോലീസിലാണ് ജോലി എന്ന് പറഞ്ഞിട്ട്
3: പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മികച്ച സേവനങ്ങളിൽ ഒന്നാണ്. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അത്. എല്ലാ എല്ലാ ജോലിക്കും അതിൻ്റെതായ അഭിമാനവും അന്തസ്സും ഉണ്ട് അല്ലേ?
4: അതെ അതെ സാറേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മകനും പോലീസിലാണ്.
3: ആ നല്ല കാര്യം. രാഷ്ട്രത്തെ സേവിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഭംഗി ഉപയോഗിക്കും.
4: 2019 കേറി.
3: ആ ഇപ്പോഴങ്ങ് ഇപ്പോ അങ്ങ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഞാൻ സാധാരണ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാറുണ്ട്, വിശ്രമ ജീവിതം എന്ന വാക്കിനോട് വ്യക്തിപരമായി എനിക്ക് അത്ര താല്പര്യമില്ലാത്തതാണ് അല്ലേ? കാര്യം നമുക്ക് ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ വിശ്രമ ജീവിതം ജീവിതം എന്ന് സാറിന് പറയാറുണ്ട്.
4: അത് മാത്രമല്ല സാറേ, പ്രത്യേകിച്ച് പോലീസിലെ ജോലി എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച ജോലിയായിരുന്നു. നമുക്ക് റെസ്റ്റ് രാവിലെ വീട്ടിൽ നിറങ്ങി ചിലപ്പം അന്ന് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വരുന്ന ഒരു സമയത്തായിരിക്കും ടീച്ചേഴ്സും രാവിലെ പോകണം.
3: അപ്പൊ
4: പിന്നെ നമ്മൾ പിന്നെ ഒരു റിസ്ക് എടുക്കാൻ പോയിട്ടില്ല. ഞാൻ വേറെ സെക്യൂരിറ്റി ഓഫീസറായിട്ടൊക്കെ, ഞാൻ SI ആയിട്ട് റിട്ടയർ ആയതുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസറായിട്ടൊക്കെ ജോലി കിട്ടി.
3: അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഒന്ന് വിശ്രമിക്കുക എന്ന് കരുതി അല്ലേ? അങ്ങ്
4: അത്രേ ഉള്ളൂ. പിന്നെ ഏതായാലും ശരി, എനിക്ക് ഒരു മൂത്ത മോനാണ്, അവനെ പോലീസിൽ കിട്ടി. മോളാണ് ഇളയത്.
3: അപ്പൊ നമ്മൾ
4: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജോലി കിട്ടി.
3: അപ്പൊ പോലീസ് സേനയോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ട് അല്ലേ?
4: പിന്നെ തീർച്ചയായും
3: തീർച്ചയായിട്ടും.
4: പിന്നെ 5 വരെയും 10 വരെയും ഒരുപോലെ അല്ലല്ലോ സാറേ.
3: തീർച്ചയായിട്ടും.
4: ചിലടുത്ത് ഏതെങ്കിലും പോലീസുകാരെ എന്തെങ്കിലും വേണ്ട അതിനെ.
3: അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു മേഖല മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ മേഖലയിലും നല്ലവരും ഉണ്ട്. നമുക്ക് 50-50 ആയിട്ട് കണക്കാക്കാം അല്ലേ? കുറെ നല്ലവരുണ്ട്, കുറെ നമുക്ക് മോശമായിട്ട് പിറന്നുണ്ട്. അപ്പം എല്ലാവരും ഒരുപോലെ കാണേണ്ട കാര്യവുമില്ല. അങ്ങേ പോലെ നല്ല മനസ്സുള്ള എത്രയോ പേരുണ്ട് അല്ലേ?
4: വേറെ കാര്യം, ഈ അഭ്യന്തര വകുപ്പിന് ഏതെങ്കിലും അഭ്യന്തരത്തിന്റെ കീഴിലാണല്ലോ പോലീസ് സേന.
3: അതെ.
4: എവിടെയെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണിച്ചാൽ മാധ്യമക്കാര് അത് വലിയ ഇതായിട്ടൊക്കെ കഴിയും. അത് കാരണം ഈ പോലീസുകാരെന്ന് പറയുന്ന ഒരു പോലീസുകാരനാകണമെങ്കിൽ സാർ എത്ര കടമ്പ കിടക്കണമെന്ന് സാറിന് അറിയാമല്ലോ. ഞാൻ
3: പറയാതെ
4: ട്രസ്റ്റി, സ്പോർട്സ്, മെഡിക്കൽ ട്രസ്റ്റി, ഇതെല്ലാം കഴിഞ്ഞ ഒരു പോലീസുകാരനാകാൻ പറ്റും.
3: ശരി, ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
4: ഞാൻ പറഞ്ഞു സ്വന്തം
3: കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. കേട്ടോ,
4: പിന്നെ
3: നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങ്.
4: എനിക്ക് അതിനേക്കാളും നല്ല ഇഷ്ടം എനിക്ക് ഞാൻ വിളിച്ചിട്ട് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് കണ്ണ് നിറഞ്ഞു പോകും.
3: അപ്പൊ ഇന്ന് ആഘോഷമാണ് വീട്ടില് അല്ലേ, കിട്ടിയ സന്തോഷം. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, അതോടൊപ്പം പിന്നെ നമ്മള് നമ്മള് നമ്മുടെ ഇഷ്ട ദേവൻ കനിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. തീർച്ചയായിട്ടും അങ്ങേപ്പോലൊരു എന്താണ്, ഒരു പോലീസുകാരനോട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു അഭിമാനം കൂടിയാണ് കേട്ടോ നമുക്ക്. ഒരു ബിഗ് സല്യൂട്ട് ഇപ്പോഴേ ഞാൻ തരട്ടെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരുപാട് വാതോരാതെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നാലെ നമ്മൾ ധാരാളം ശ്രോതാക്കൾ കാത്തു നിൽപ്പുണ്ട്. അങ്ങേപ്പോലെ അങ്ങ് കാത്തു നിന്നത് പോലെ ധാരാളം ശ്രോതാക്കൾ കാത്തു നിൽപ്പുണ്ട്. അവർക്ക് അവസരം നമുക്ക് കൊടുക്കണ്ടേ. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് തീർച്ചയായിട്ടും അയക്കണം, തീർച്ചയായിട്ടും അയക്കണം. അങ്ങയുടെ അങ്ങക്ക് ഓർമ്മകളുണ്ടെങ്കിൽ ഒരു ഓർമ്മ ചെപ്പിലേക്കും കൂടെ ഒരു കത്ത് അയക്കൂ, നമുക്ക് അതും കൂടെ നമുക്ക് പ്രക്ഷേപണം ചെയ്യാം.
4: തീർച്ചയായിട്ടും.
3: അപ്പോ നമുക്ക് ഗാനം കേൾക്കാം. സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ എന്ന് തുടങ്ങുന്ന ഗാനം, മധ്യവേനൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്പുറം വിശ്വനാഥ്.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
3: എന്റെ പേര് സന്തോഷ് കുമാർ, വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്.
2: ആ കരിമൺകുളം അല്ലേ?
3: നമ്മുടെ
2: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ, വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ആകാശവാണിയുടെ സഹയാത്രി.
3: എല്ലാ പരിപാടികളും
2: കേൾക്കുകയും വ്യക്തതും വിശദമായിട്ട് എന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ആകാശവാണിയുടെ ഒരു പ്രിയ സുഹൃത്താണല്ലോ.
3: തീർച്ചയായിട്ടും.
2: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: 1977 റിലീസ് ചെയ്ത ആകാശം എന്ന സിനിമയിലെ കൃഷ്ണപ്രിയദളം വാണിയമ്മ പാടിയ പാട്ട്.
2: വാണിജ്യറാം പാടിയ നല്ല വളരെ മനോഹരമായ ഒരു ഗാനമാണ്.
3: MSV മങ്കൊമ്പാണെന്ന്
2: തോന്നുന്നു, MS വിശ്വനാഥന്റെ സംഗീതം അല്ലേ?
3: ഇവര് ആ കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകള്, നല്ല പാട്ടുകൾ,
2: നല്ല കുറേ പാണ്, നല്ല കുറേ ഗാനങ്ങളുണ്ട് ഇതില്.
3: ഈ
2: ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നു?
3: സംവിധാനമാണെന്ന് തോന്നുന്നു.
2: ആകാശം, അതെ, അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ്.
3: 77 ഒരുപാട് സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്.
2: അതെ, അതെ, അതിലൊന്നാണ് ഇദ്ദേഹം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ സന്തോഷ്?
3: നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
2: പ്രിയപ്പെട്ടവർക്കും. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
3: തീർച്ചയായിട്ടും കേൾക്കാം. അതുപോലെ തന്നെ ആകാശവാണിയിലെ എല്ലാ പരിപാടികളും വളരെ പ്രിയപ്പെട്ടതാണ്.
2: ഞാൻ
3: ഇപ്പം വീട്ടിലാണ്, എനിക്ക് 1.5 മാസം കൊണ്ട് ഞാൻ സുഖമില്ലാതെ.
2: അങ്ങനെ ചികിത്സയൊക്കെ നടക്കുന്നുണ്ടല്ലേ?
3: ചികിത്സ ഉണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു.
2: അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ?
3: നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സ്നേഹത്തോടു കൂടി
2: ഗാനം സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഗാനം കേൾക്കാം.
3: ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറയൂ.
1: സ്റ്റീഫൻ സാറേ, ആതിരപ്പുഴ പാതിരപ്പള്ളി.
0: പേരെന്താണ്? പേരെന്താണ്?
1: സ്റ്റീഫൻ, സ്റ്റീഫൻ,
0: സ്റ്റീസൺ.
1: അതെ, ഞാൻ മുമ്പൊരിക്കെ വിളിച്ചിട്ടുണ്ട് സാറിനെ, ഒരു മൂന്നോ നാലോ മാസം മുമ്പ് വിളിച്ചിട്ടുണ്ട്
0: തന്നല്ലയോ. ധാരാളം ശ്രോതാക്കൾ വിളിക്കുകയില്ലേ, അപ്പോൾ ചിലര്. പാതിരപ്പള്ളി അല്ലേ, ഇത് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അതായത് പഴയ എസ് ജാനകി പാടിയ ഗാനമാണ് സാറേ.
0: ഇതാണ്
1: വർദ്ധനഗിരി കയ്യിൽ ഉയർത്തിയ
0: മറനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ, ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം. എന്ത് ചെയ്യുന്നു ടീസൺ?
1: പെൻഷനറാണ് സാറേ. ഇപ്പൊ
0: എവിടെയായിരുന്നു?
1: ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
0: എത്ര വർഷമായിരുന്നു? എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: സർവീസിലൊരു 22 വർഷമൊക്കെ ഉണ്ടായിരുന്നു, കുറവായിരുന്നു.
0: ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പൊ മനസ്സിലായി കേട്ടോ. 22 വർഷം സർവീസ്.
1: ഓർമ്മ ഉണ്ട്.

0: ഇപ്പം
1: ആമി പറഞ്ഞല്ലേ, ആമി.
0: ആ അതെ അതെ അതെ അതെ അതെ അതെ ഇപ്പം
1: ആ
0: ഇപ്പം നമുക്ക്
1: മോൾ
0: പതുക്കെ പതുക്കെ
1: തേടിക്കുന്ന
0: പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആരാണെന്നുള്ളത്. നമുക്ക് ഈ ഗാനം ഇപ്പോഴും നമ്മൾ കേട്ട് തുടങ്ങിയില്ല എങ്കിൽ മുഴുവനും നമുക്ക്
1: ഓക്കെ.
0: കേൾക്കാം. അല്ല, പെട്ടെന്ന് നിർത്തണ്ട, ഞാൻ പറയട്ടെ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: ഇല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ ശ്രോതാക്കൾക്കും.
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് അല്ലേ?
1: ഓക്കെ.
0: ഇപ്പോൾ നാട്ടിൽ എന്ത് ചെയ്യുന്നു?
1: നാട്ടിൽ ഇപ്പം ഞാൻ വീട്ടിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാറുണ്ട്.
0: എന്നാലും
1: ഉണങ്ങും
0: വെറുതെ
1: നെല്ലും
0: വെറുതെ വെറുതെ
1: കൊടുത്തു.
0: വെറുതെ ഇരിക്കുന്നില്ലല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ?
1: അതെ, ആ ചെറിയ
0: ശരി,
1: എന്തെങ്കിലുമൊക്കെ ചെയ്യും.
0: ഓക്കെ, അങ്ങനെ വേണം. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗാനം
1: ഓക്കെ.
0: കേട്ടാലും ഇനിയും വിളിക്കണം കേട്ടോ, ഇതേപോലെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്
1: ആ
0: വിളിക്കണം.
1: ശരി സാറേ, ഓക്കെ
0: ഗാനം
1: ഓക്കെ.
0: കേൾക്കാം. മറുനാട്ടിലൊരു മലയാളി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, വി ദക്ഷിണാമൂർത്തി ഇണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ ഒപ്പം പ്രീത ടി എസ്, റാണി കൃഷ്ണൻ ആർ എസ്.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

0: നമസ്തേ സ്വാമിജി.
1: വരൂ കുട്ടിയെ, വരൂ.
0: സ്വാമിജി, എനിക്ക് പെട്ടെന്ന് പോണം. സ്വാമിജി പറഞ്ഞതുപോലെ ഡാൻസ് കഴിഞ്ഞതും ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് പോന്നു.
1: മിടുക്കി
0: മുത്തശ്ശൻ തിരക്കും.
1: തിരക്കും, അതിന് മുൻപ് പോകണം. നീ കസേരയിലേക്ക് ഇരിക്ക, എന്നിട്ട് ഇതാ ഈ ലഡു കഴിക്ക്, പ്രസാദമാണ് നിനക്കായി. നിന്റെ നന്മയ്ക്കായി ഞാനൊരു പൂജ കഴിച്ചിരുന്നു, അതിൻ്റെയാ. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കും. ആ അങ്ങനെ അങ്ങനെ മുഴുവനും കഴിച്ചോളൂ. കഴിച്ചോളൂ. മിടുക്കി. ഇനി ഇതാ ഈ ശ്ലോകം മൂന്നാവർത്തി വായിക്ക്. പൂർണ്ണ ശ്രദ്ധയോടെ വേണം, ഏകാഗ്രതയോടെ. അക്ഷരദേവിക്കുള്ള പ്രാർത്ഥനാ മന്ത്രമാണിത്.

0: ആ ഇത് വായിക്കാനുള്ള ഉത്തമ മുഹൂർത്തമാണിപ്പോ. ഇത് ഒരു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും പേടിക്കാനില്ല.
1: വായിച്ചിട്ട് കുട്ടി പൊയ്ക്കോളൂ.
0: ആ

0: ശ്ലോകം മൂന്ന് വട്ടം വായിക്കുമ്പോഴേക്കും പൂജയുടെ ബോധം മറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും ആ പുസ്തകം താഴേക്ക് വീണു. സ്വാമി ജനാല അടച്ചു കുറ്റിയിട്ടു. കസേരയുടെ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയിരുന്ന പൂജയെ നേരെയിരുത്തി താഴെ വീണ പുസ്തകവുമെടുത്ത് അയാൾ കട്ടിലിനരികിലെത്തി. കുനിഞ്ഞ് സൂട്ട് കേസ് എടുത്ത് കട്ടിലിന്റെ മുകളിൽ വെച്ചു. തുറന്നു. വസ്ത്രങ്ങളും പുസ്തകങ്ങളുമെല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകവും അയാൾ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ചുറ്റും ഒന്നുകൂടി വീക്ഷിച്ചു. ഇല്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം പെട്ടിക്കുള്ളിൽ വെച്ചു കഴിഞ്ഞു. സ്വാമി പെട്ടി അടച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മയക്കുമരുന്ന് കുത്തിവെച്ചിരുന്ന ലഡു ബാക്കിയുണ്ടായിരുന്നത് ഒരു കടലാസിൽ പൊതിഞ്ഞെടുത്ത് കേശയിൽ തിരുകി. ഒപ്പം മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു തീപ്പെട്ടിയും. ഒരു നിമിഷം സ്വാമി ആലോചനയിൽ മുഴുകി.
1: പുഴക്കരയിൽ തോണി തയ്യാറാണ്. പുഴയിലൂടെ തുഴഞ്ഞാൽ കുറച്ചകലെ മാടൻ കുന്ന്. അവിടെ നിന്ന് കുന്നിൻ ചെരുവിലൂടെ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നാൽ പള്ളിമടയിലെത്താം. 1 മണിയുടെ പാലക്കാട് ഫാസ്റ്റ് അവിടെ നിർത്തും. അതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. അല്ലെങ്കിൽ തന്നെ എന്തു ഭയക്കാൻ. എല്ലാം വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്തതല്ലേ. ശുദ്ധികർമ്മത്തിന്റെ ഈ ദിവസവും സമയവും ആ സ്ഥലവും സാഹചര്യവും എല്ലാം ഇതുവരെ എല്ലാം കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ നടന്നുവല്ലോ.
0: അയാൾ മുറിയിലെ വിളക്കണച്ചു. എന്നിട്ട് വാതിൽ ഒരൽപ്പം തുറന്നു. ഇല്ല, ആരുമില്ല. എല്ലാവരും നാടകം കാണുകയാണ്. നാടകം കഴിഞ്ഞാലുടനെ കമ്പക്കെട്ട്. അതാണ്.
1: എന്റെ കർമ്മത്തിനുള്ള മുഹൂർത്തം. 14 വർഷങ്ങൾക്ക് മുൻപ് മുഴുമിപ്പിക്കാൻ സാധിക്കാതെ പോയത്. കമ്പക്കെട്ട് 1 മണിക്കൂർ മുഴുവൻ ഉണ്ടാവും. മതി, സമയം ധാരാളം മതി.
0: കതകിന് പിന്നിൽ വെച്ചിരുന്ന മണ്ണെണ്ണ നിറച്ച ടിൻ അയാൾ പുറത്തെടുത്തു. എന്നിട്ട് വാതിൽ പൂർണ്ണമായി തുറന്നിട്ടു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അയാളുടെ ചലനങ്ങൾ ദ്രുതഗതിയിലായി. കസേരയിൽ ചലനമില്ലാതെ ഇരിക്കുകയായിരുന്ന പൂജയെ അയാൾ അനായാസം പൊക്കിയെടുത്ത് തന്റെ തോളിൽ കിടത്തി. പിന്നെ തിരിഞ്ഞ് കട്ടിലിൽ നിന്നും തന്റെ പെട്ടിയെടുത്തു. മറുകൈകൊണ്ട് മണ്ണെണ്ണ ടിന്നും. ഹൃദയസ്പന്ദനങ്ങൾക്ക് വേഗതയേറുന്നത് അയാൾ അറിഞ്ഞു. തലച്ചോറിലേക്ക് രക്തമിരച്ചു കയറി. അന്നും ഇതുപോലെ തന്നെയായിരുന്നു കരുണയെ കത്തിച്ചു കൊന്ന ആ രാത്രി. പുറത്തിറങ്ങി ഇരുളിലൂടെ അയാൾ പടിഞ്ഞാറേക്ക് നടന്നു. പുഴക്കരയിലെ പടവുകളിറങ്ങി. എന്നിട്ട് വിജനമായ മണൽപ്പരപ്പിലൂടെ അയാൾ ദൂരേക്ക് നടന്നു. തന്റെ തോളിലെ ഭാരം അയാളെ തെല്ലുമലട്ടുന്നുണ്ടായിരുന്നില്ല. പുറകിൽ നിന്നും നാടകം അവസാനിച്ചതിന്റെ അനൗൺസ്മെന്റ്. ഇനി അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് തുടങ്ങും. അയാളുടെ നടപ്പിന് വേഗത കൂടി. മതിയായ ദൂരം കടന്നുവെന്ന് തോന്നിയപ്പോൾ അയാൾ നിന്നു. പെട്ടിയും ടിന്നും താഴെ വെച്ച ശേഷം പൂജയെ പതുക്കെ മണലിൽ ഇറക്കിക്കിടത്തി. ഒരു നിമിഷം മാത്രം ചലനരഹിതയായി കിടക്കുന്ന അവളെ അയാൾ നോക്കി. കരുണയുടെ മകൾ. ആകാശത്തൊരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ചുദിച്ചുയർന്നു. 100 വർണ്ണങ്ങൾ വാരിയെറിഞ്ഞുകൊണ്ട് കമ്പക്കെട്ട് തുടങ്ങി. ദിഗന്ധങ്ങൾ നടുക്കുമാറുള്ള വെടിക്കെട്ട്. കാറ്റിലൂടെ അമിട്ടുകൾ പൊട്ടുന്നതിന്റെ തീവ്രഗന്ധം എങ്ങും പരന്നു.
1: അതെ, മുഹൂർത്തമായി.
0: അയാൾ കുനിഞ്ഞ് മണ്ണെണ്ണട്ടിൻ കയ്യിലെടുത്തു.
1: ഇത്രയും വർഷങ്ങൾ ഈ പാപത്തിന്റെ സന്തതി ജീവിച്ചു. ഇനി വേണ്ട, ഇവളും തീരണം. അതേ അഗ്നിയിൽ, എന്റെ രോഷാഗ്നിയിൽ.

ഒരു നിശ്വാസത്തോടെ ദേവൻ മേനോൻ ടിന്നിന്റെ അടപ്പ് തുറന്നു. എന്നിട്ട് അല്പാൽപമായി പൂജയുടെ ശരീരത്തിലേക്ക് അയാൾ മണ്ണെണ്ണ ഒഴിക്കാൻ തുടങ്ങി.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 9-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, ദേവൻ മേനോൻ അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേഠ്, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 10-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ വാഹനത്തിന്റെ RC ബുക്കോ ഇനിയും കിട്ടിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ

0: ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജിലോക്കർ സഹായിക്കും.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: നാളെ ഉച്ചയ്ക്ക് 3 കൂട്ടുകാരിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ AM മേരിക്കുട്ടിയുമായി അഭിമുഖം.
4: 10 സാധാരണ കുട്ടികള് 1 സ്റ്റേജ്, അപ്പ അമ്മ അങ്ങനെ 1 സ്റ്റേജിലെത്തും. ഒരു 16 ആവുമ്പോഴത്തേക്കും അമ്മ പാൽ എന്നൊക്കെ പറയാറോ. 24 ആവുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒരു 24 ആയിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 20 ആയിട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ഡിലേ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മനസ്സിൽ ദർ വിൽ ബി സം ബ്ലോക്ക് സംവേർ. തീർച്ചയായിട്ടും പേരൻസ് അവെയർ ആയിരിക്കണം, കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം.
0: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 കൂട്ടുകാരി.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദി. രാജേശ്വരി തോന്നിക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ ആദിത്യദിനം. ബിനു കൽപ്പകശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഓർമ്മച്ചേർത്ത് വഴിമാറിയ ചിന്തകൾ. ഋതുപർണ PS എഴുതി അവതരിപ്പിക്കുന്ന കഥ കറപുരണ്ട കൈകൾ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

0: लोको सुगम संगीत के अखिल भारतीय कार्यक्रम में अभी आप सुन रहे थे राजस्थान के मांड गायक गोपाल सिंह खींची के गाए लोक गीत। ये प्रस्तुति आकाशवाणी जयपुर की थी।
1: ഇതുവരെ കേട്ടത് ദേശീയ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഡൽഹി നിലയം ഇന്നലെ രാത്രി 10 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. ചിരട്ട, ഒരു വിലപ്പെട്ട കാർഷിക അവശിഷ്ടം. TS വിശ്വൻ സംസാരിക്കുന്നു.

രാത്രി 7:35 യുവവാണിയിൽ നിരഞ്ജന എ വി അവതരിപ്പിച്ച കഥ, അനൂപ് വി എം എഴുതി അവതരിപ്പിച്ച കവിതകൾ, പ്രിയ നാരായണന്റെ പുസ്തക നിരൂപണം, ആതിര എസ് അവതരിപ്പിച്ച കവിത.

8 മണിക്ക് സാഹിത്യവേദിയിൽ രാജേശ്വരി തോന്നക്കൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ ആദിത്യദിനം, ബിനു കൽപ്പകശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഓർമ്മച്ചാർത്ത് വഴിമാറിയ ചിന്തകൾ, ഋതുപർണ PS എഴുതി അവതരിപ്പിക്കുന്ന കഥ കറപുരണ്ട കൈകൾ

രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടി. ടീച്ചർ, ടീച്ചിംഗ് മൈൻഡ്സ് ടച്ചിംഗ് ഹാർട്ട്സ്. ദീപ്തി എലിസബത്ത് മാത്യു സംസാരിക്കുന്നു.

0: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി അഭിമുഖം.
1: 10 മാസാകുമ്പോഴത്തേക്കും സാധാരണ കുട്ടികള് 1 വേർഡ് സ്റ്റേജ്, അപ്പ അമ്മ അങ്ങനെ 1 വേർഡ് സ്റ്റേജിലെത്തും. ഒരു 16 മന്ത്സ് ആകുമ്പോഴത്തേക്കും അമ്മ പാൽ എന്നൊക്കെ പറയാറോ. 24 മന്ത്സ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒരു 24 മന്ത്സ് ആയിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 20 മന്ത്സ് ആയിട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ഡിലേ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മനസ്സിൽ ദർ വിൽ ബി സം ബ്ലോക്ക് സംവേർ. തീർച്ചയായിട്ടും പേരൻസ് അവെയർ ആയിരിക്കണം, കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം.
0: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: ഒരറിയിപ്പ്, തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495653621 9496593621. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി. ഇനി രാധാമാധവം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വിയുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം.

എം ജി ശ്രീകുമാർ പാടിയ മറ്റൊരു ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ചിത്രം നാഗപഞ്ചമി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 19, ശകവർഷം 1948 ഭാദ്രം 13, 2026 സെപ്റ്റംബർ മാസം 4 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:35. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇന്നും നമ്മുടെ പതിവ് ചോദ്യോത്തരത്തോടെ തന്നെ ആവട്ടെ പരിപാടിയുടെ തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ഓൺലൈൻ റേഡിയോയുടെ പേരെന്ത്? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്നലെ ചോദിച്ചത്. ഉത്തരം: റേഡിയോ നെല്ലിക്ക. 2025 June 18 റേഡിയോ നെല്ലിക്ക ഉദ്ഘാടനം ചെയ്തത്. ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം, ശാക്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. റേഡിയോ നെല്ലിക്കയുടെ ആൻഡ്രോയിഡ്, iOS ആപ്പുകൾ വഴി ഇത് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. ഇന്ന് 2026 September 4. ഈ ദിവസം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISRO, EOS-05 എന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ദിവസമാണ്. ഈ ദൗത്യത്തിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം, ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. ഇന്ന് ISRO EOS-05 എന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ദിനമാണ്. ഈ ദൗത്യത്തിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം അഥവാ ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി ശ്രോതാക്കളോട് പറയാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയമാണ്. ഇന്നാദ്യം ടി ആർ മഹാലിംഗവും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടവന്ത ദൈവം. മരുതകാശിയുടെ വരികൾക്ക് കെ വി മഹാദേവൻ ഇണമിട്ട ഗാനം.

0: பழுக்க பழுக்க புல
1: ചേച്ചി ഇത് കണ്ടോ
2: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ
1: കാണട്ടെ വാ എന്റെ ഫേവറിറ്റ് കളർ
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്
1: ഐ നോ മമ്മ ബട്ട് ചിലവക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്
5: ഐ നോ പപ്പ സേവ് ചെയ്യൂ ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ നിക്ഷേപത്തിന് പലിശ ലഭിക്കും അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും
6: ഓ ഐ നോ
5: ആർബിഐ പറയുന്നു
7: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
8: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
9: ചിത്രം ആളുക്കൊരു വീട്, പി ബി ശ്രീനിവാസും പി സുശീലയും പാടിയ ഗാനം. പട്ടുക്കോട്ടെ കല്യാണസുന്ദരം എഴുതി, വിസ് ആൻഡ് റാം ഈണം നൽകിയ ഗാനം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടൂ, ഒരു ബിരുദധാരിയാകൂ. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
2: ചിത്രം അടുത്ത വീട്ടുപെൺ. ഈ ഗാനം PV ശ്രീനിവാസ് പാടിയത്.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425125.
2: ഇനി AM രാജയും ജിക്കിയും പാടിയൊരു ഗാനം കേട്ടാലോ. ചിത്രം അൻപുക്കൊരു അന്നൈ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും എഫ് എസ് എസ് ഐ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഇനി ടി എം സൗന്ദരരാജൻ പാടിയ ഗാനം കേൾക്കാം. പട്ടുക്കോട്ടെ കല്യാണസുന്ദരം എഴുതി, ടി ജി ലിംഗപ്പ ഈണമിട്ട ഗാനം. ചിത്രം എല്ലോരും ഇന്നാട്ട് മന്നർ

ഇന്ന് തേനിസയിൽ അവസാനമായി പി ലീലയും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇരുമ്പ് തിരൈ. ഈ ഗാനവും പട്ടുക്കോട്ടൈ കല്യാണസുന്ദരം എഴുതിയതാണ്. എസ് പി വെങ്കട്ടരാമൻ ഈണമിട്ടത്.

0: ഹിന്ദി പാഠം. അധ്യാപിക ശ്രീദേവി എം. വിദ്യാർത്ഥികൾ ശ്രീ മാധവ്, വാസുദേവ്.
1: നമസ്തേ ജി.
2: നമസ്തേ ബച്ചോ. തു ദേഖിയേ, ഹം പിച്ചലി കക്ഷാ മേ പോസ്റ്റ് ഓഫീസ് യാനി കി ഡാക്ഘർ സംബന്ധി കുഛ് ബാതോ കി ചർച്ച കർ രഹേ ഥേ, ഓർ ഹം യേ ബതാ രഹേ ഥേ കി ബീമാ കി സേവാ എംപി പോസ്റ്റ് ഓഫീസ് മേ ഹമേ ഉപലബ്ധ ഹൈ.
1: തോ ഡാക് ജീവൻ ബീമാ,
2: ഡാക് ജീവൻ ബീമാ യാനി കി പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ഉസ്കെ ബാദ്
3: റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്,
2: റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്,
3: ഗ്രാമീൺ ഡാക് ജീവൻ ബീമാ,
2: ഗ്രാമീൺ ഡാക് ജീവൻ ബീമാ യേ സർക്കാരി കർമ്മചാരി ഓർ ഗ്രാമീൺ ലോഗോ കോ ഉപലബ്ധ ഹൈ. तो देखिए ये रूरल पोस्ट लाइफ इंश्योरेंस यानी कि ग्रामीण डाक जीवन बीमा सरकारी कर्मचारी അതായത് ഗവൺമെന്റ് ഓഫീസ് ജീവനക്കാർക്കും പിന്നെ ഗ്രാമീൺ ലോക് ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതാണ്. ഓർ സേവായം ഭി ഹെ
1: റെയിൽ ടിക്കറ്റ് ആരക്ഷൻ,
2: റെയിൽ ടിക്കറ്റ് ആരക്ഷൻ കാ മത്ലബ് ഹെ ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ, ഫിർ പാൻ കാർഡ് കി സേവ, ആധാർ അദ്യതൻ സത്യാപൻ, ആധാർ
3: അപ്ഡേഷൻ,
2: ബിൽ ഭുക്താൻ,
3: ബിൽ പേയ്മെന്റ്,
2: ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി,
3: ഡിജിറ്റൽ
2: പോസ്റ്റൽ സേവയെ. അപ്പൊ ഇങ്ങനെ വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ പാൻ കാർഡിന്റെ സേവനങ്ങളുണ്ട്, ആധാർ അദ്യതൻ ഉണ്ട്, ഇതെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയും നമുക്ക്. പിന്നെ ഡിജിറ്റൽ സേവനങ്ങൾ എന്ന് പറയുന്നതാണ് ഇന്ത്യ പോസ്റ്റ് മൊബൈൽ ആപ്പ്,
3: ട്രാക്കിംഗ് ഫെസിലിറ്റി
2: ഉണ്ട്, സ്പീഡ് പോസ്റ്റ് പാഴ്സൽ. ഇപ്പൊ ഒരു പാഴ്സൽ അയച്ചാല് അത് അയ്യോ ഞാൻ മെനങ്ങിയാന്ന് ഒരു പാഴ്സൽ അയച്ചതാണ്, ഇതുവരെ ഒരു അറിവും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പ തന്നെ ട്രാക്ക് ചെയ്തിട്ട് അത് എവിടെ എത്തി എന്നുള്ള അല്ലേ. അപ്പൊ അതാണ് ട്രാക്കിംഗ് ഫെസിലിറ്റി, സ്പീഡ് പോസ്റ്റ് പാഴ്സൽ ഒക്കെ ട്രാക്ക് ചെയ്ത് വരുന്ന ഫെസിലിറ്റി. ഈ പോസ്റ്റ് പോർട്ടൽ കെ മാധ്യമ സെ മുദ്രായെ നിക്ഷേപാദി ഓൺലൈൻ സെ കർ സക്തെ ഹെ. ഈ പോസ്റ്റ് പോർട്ടൽ എന്ന് പറയുന്ന ആ ആപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിക്ഷേപങ്ങളും അതല്ല സ്റ്റാമ്പ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡാക് കർമ്മചാരി ക പദ് പോസ്റ്റ് ഓഫീസിലെ കുറച്ച് പദവികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡാക് കർമ്മചാരി ക പദ് നമുക്കറിയണ്ടേ, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് അവിടുത്തെ
3: സ്റ്റാഫ്
2: ജീവനക്കാര്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഡാക്കർ പ്രമുഖാണ്,
3: പോസ്റ്റ്
2: മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ കയ്യിൽ ഹിന്ദി മെ ക്യാ കഹേംഗെ, ഡാക്കർ പ്രമുഖ്. ഈ പോസ്റ്റൽ അസിസ്റ്റന്റ്,
3: ഡാക് സഹായക്.
2: പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ ഡാക് സഹായക്. അടുത്ത ആള് പോസ്റ്റ് മാൻ അല്ലെ, ഡാക്കിയ. പോസ്റ്റ് മാൻ എന്താ,
3: ഡാക്കിയ.
2: ഡാക്കിയ
3: കത്തോം കാ വിതരണ കർത്തേ ഹൈ,
2: ഡാക്കിയ കത്തോം കാ വിതരണ കർത്തേ. പോസ്റ്റ് മാൻ ആണ്
3: കത്തുകൾ
2: മണി ഓർഡർ ഓരോ സ്ഥലത്ത് എത്തിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആ ജോലി ചെയ്യുന്ന ആളാണ്. ഇനി ഗ്രാമീൺ ഡാക് സേവക്, ഡാക്കർമേ കാര്യരത് അല്ലെ. ഗ്രാമീൺ ഡാക് സേവക് എന്താ ചെയ്യുന്നത്, ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുന്നു. ഡാക്കർക്ക് ഈ പ്രധാനത, ഇനി നമ്മള് ഇമ്പോർട്ടൻസും കൂടെ പറയുകയാണ്. ഒരു പോസ്റ്റ് ഓഫീസ്
3: നവ് ഒക്ടോബർ രാഷ്ട്രീയ പോസ്റ്റൽ ദിവസ് ഹേ, നാഷണൽ പോസ്റ്റൽ ഡേ.
2: നവ് ഒക്ടോബർ രാഷ്ട്രീയ പോസ്റ്റൽ ദിവസ് ഹേ, നാഷണൽ
3: പോസ്റ്റൽ ഡേ.
2: ഇനി എന്താണ് ഈ നാഷണൽ പോസ്റ്റൽ ഡേ, സഭി രാജ്യോ കെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കാ യൂണിയൻ ഹെ, അതിന്റെ പേരാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. എല്ലാ സംസ്ഥാനങ്ങളിലെയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു യൂണിയൻ ഉണ്ട്, അതാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. 1874 മേ ഇസ്കി സ്ഥാപന ഹുയി, 1874 ആണ് ഇത് സ്ഥാപിച്ചത്. 1874 നവ ഒക്ടോബർ നാഷണൽ പോസ്റ്റൽ ഡേ കെ രൂപേ സ്വീകൃത്. അങ്ങനെയാണ് 1874
3: ഒക്ടോബർ 9
2: നാഷണൽ പോസ്റ്റൽ ഡേ ആയിട്ട് നമ്മൾ
3: സ്വീകരിച്ചു.
2: ഡാക്കർ എന്താ ചെയ്യുന്ന, പോസ്റ്റ് ഓഫീസ് എന്താ ചെയ്യുന്ന, ഗാവ് ഷഹറോം കെ സംബന്ധ് കോ ബഡാത്തെ ഹെ. ദേഖിയേ ആം ആദ്മിയോ കെ ബീച്ച് ഓർ ഗാവ് ഷഹർ കെ ലോഗോ കെ ബീച്ച് കാ ജോ സംബന്ധ് ഹൈ ഉസ്കോ ബഡാത്തെ ഹൈ ഹമാരെ യേ ഡാക്കർ. പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ
1: എല്ലാം
2: എളുപ്പത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ വർദ്ധിപ്പിക്കുന്നു. ബഡാവാദേനാന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. വിത്തീയ കാര്യവും കോ ബഡാവാദ, ഫിനാൻസിന്റെ കാര്യങ്ങളും അതിനൊക്കെ മുൻതൂക്കം നൽകുന്നു. സർക്കാരി കാര്യക്രമവും കോ യോജനാവും കോ സീധെ ലോകവും തക് പഹുചാത്തേ ഹെ. ഗവൺമെന്റ് കാര്യങ്ങള് പിന്നെ യോജന പ്ലാൻസ് അതിനെയൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോസ്റ്റ് ഓഫീസിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട്. വിത്തീയ സുരക്ഷാ കാ ദാവാ കർത്തേ ഹെ, ദാവാ കർണാന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ഷുവാരിറ്റി കൊടുക്കുക എന്നുള്ളത്. വിത്തീയ മീൻസ് ഫിനാൻഷ്യൽ, ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉറപ്പ് കൊടുക്കുന്നു. ആജ് കെ സമാനെ മൊബൈൽ ഫോൺ ഓർ ആധുനിക് തക്നീക്കി വികാസ് കാ

0: അച്ചാർ ഓർ ബഡാവ ഹെ. ഇന്നിപ്പോ മൊബൈൽ ഫോണും ആധുനികമായ ടെക്നിക്കുകളുമാണ് അല്ലേ. തു ഖത്ത് ലിഖ്ന സന്ദേശ് ഭേജന ആദ്യ കിലേ ഡാക്കർക്കെ മാധ്യമ ബനാന ബഹുത് കം ഹുയെ. ഇന്നിപ്പം എന്താ ചെയ്യുന്നത്, പണ്ട് കത്തെഴുതിക്കൊണ്ടിരുന്ന അത്രയും ആൾക്കാർക്കൊന്നും ഇപ്പം കത്തെഴുതുന്നില്ല അല്ലേ. ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യുന്നു. ടോഭി എന്നാലും ഡാക്കർ കാ ലോകോ കെ മന്മേ ക അനോഖ സ്ഥാൻ ഹെ. ഡാക്കർ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോ ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ദേഖിയേ ബച്ചോ ഹം യേ ഭി കഹ സക്തെ ഹേ കി ഡാക്കർ സച്മുച് വിശ്വാസ് സേവ ഓർ സഹയോഗ കാ പ്രതീക ഹേ. ഡാക്കർ കാ മത്ലബ് ഹേ വിശ്വാസ് സേവ, വിശ്വാസം ഉറപ്പ്, സേവ സർവീസ്, സഹയോഗ കോഓപ്പറേഷൻ സഹകരണം, ഇതിന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പൊ പോസ്റ്റ് ഓഫീസുകൾ എല്ലാ രീതിയിലും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് യാ ഡാക്കർ കി ബഹുത് ബഡാ സ്ഥാൻ ഹേ ഹമാരേ ജീവൻ മേ. ബച്ചോ ആപ്കോ കവിത പസന്ദ് ഹേ ക്യാ
1: ജീ?
0: देखिए अब हम एक कवयित्री के बारे में चर्चा करेंगे
1: जी. सुभद्रा कुमारी चौहान.
0: हाँ, सुभद्रा कुमारी चौहान वही आपका पसंदीदा है ना
2: जी.
0: साहित्यकार के साथ साथ सुभद्रा जी राष्ट्रीयता के सच्चे नागरिक भी है. राष्ट्रीयता के सच्चे नागरिक भी है. സാഹിത്യകാരനോടൊപ്പം തന്നെ അവര് സച്ച നാഗരിക് ഭി ഹെ, കൈസ നാഗരിക്, രാഷ്ട്രീയതാ സെ പൂർണ്ണ നാഗരിക്, രാജ്യസ്നേഹിയായ ഒരു പൗര കൂടി ആയിരുന്നു.
1: സുഭദ്രാജി കാ ജന്മ ഇലഹാബാദ് ഉത്തർപ്രദേശ് കെ സമ്പൻ പരിവാർ മേ ഹുആ താ.
0: സുഭദ്രാജി കാ ജന്മ ഇലഹാബാദ് ഉത്തർപ്രദേശ് കെ സമ്പന്ന പരിവാർ മേ. അപ്പൊ യു പിയിലെ ഇലഹാബാദിലുള്ള ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ജനിക്കുന്നത് സുഭദ്രാജി ജനിച്ചിരിക്കുന്നത്. 16 അഗസ്റ്റ് 1904 നാഗപഞ്ചമി കെ ദിൻ ഉൻകാ ജന്മ ഹുആ. 1904 ഓഗസ്റ്റ് 16 നാഗപഞ്ചമി. നാഗപഞ്ചമി ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിലാണ്
1: സുഭദ്രാജി ജനിക്കുന്നത്. പിതാക്ക നാം ഠാക്കൂർ രാമനാഥ് സിംഗ് ദേ.
0: പിതാക്ക നാം അച്ഛൻ ആരായിരുന്നു?
1: ഠാക്കൂർ രാംനാഥ് സിംഗ് ദേ.
0: സുഭദ്രാജി കാ വിവാഹ് സൻ 1919 മേ ഠാക്കൂർ ലക്ഷ്മൺ സിംഗ് കെ സാത്ത് ഹുആ ഥാ. 1919 ഠാക്കൂർ ലക്ഷ്മൺ സിംഗ് എന്നൊരാളുമായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞു. പണ്ടത്തെ കാലത്തൊക്കെ 15 വയസ്സ് 16 വയസ്സ് 14 വയസ്സ് പ്രായത്തില് കല്യാണം കഴിപ്പിച്ചു വിടും. 1919 തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷ്മൺ സിംഗുമായിട്ട് കല്യാണം കഴിഞ്ഞു.
1: പക്ഷെ
0: ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് അദ്ദേഹവും ഒരു സാഹിത്യകാരനായിരുന്നു, അതോടൊപ്പം തന്നെ ഇവരെ പോലെ തന്നെ ഒരു രാജ്യസ്നേഹിയുമായിരുന്നു, ദേശഭക്തായിരുന്നു. ഇൻകു 5 സന്താനം ഭീ ഹുയെ, 5 മക്കൾ.
1: സുഭദ്രാജി ചഞ്ചൽ ഓർ കുശാഗർ ബുദ്ധി വാലി.
0: ചഞ്ചൽ മീൻസ് അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതമാണ്, മനസ്സിലായോ. പിന്നെ കുശാഗ്ര ബുദ്ധി വാലി, നല്ല ഷാർപ്പാണ് അവരുടെ ബുദ്ധി.
2: പടായ് മേ അക്സർ പ്രഥം ആയാ കർത്ത
0: ആയാ കർത്തീതി ആയാ കർത്തീതി. പഠായി മീൻസ് പഠിത്തത്തില് എപ്പോഴും എന്താണ് വളരെ ടോപ്പിലാണ്. പ്രഥം അക്സർ മീൻസ് മിക്കവാറും എന്ത് ചെയ്യും, ഒന്നാം സ്ഥാനക്കാരിയായിരുന്നു, ടോപ്പ് ആയിരിക്കും. സ്കൂൾ ശിക്ഷാക്കെ സമയസേഹി വി കവിത കർത്തീതി അല്ലെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കവിത എഴുതുമായിരുന്നു. സ്കൂൾസെ പ്രശംസാ ഭീമിലി, ഈ സ്കൂളിലെ വെച്ച് തന്നെ കവിത എഴുതുന്നതുകൊണ്ട് സ്കൂളില് അപ്രീസിയേഷൻ കിട്ടി. സ്കൂളിലെ ടീച്ചേഴ്സും അല്ലേ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി.
1: ബച്പൻ സേഹി ബഹദൂർ ഓർ വിദ്രോഹി സ്വഭാവ ഗീതി.
0: ബച്പൻ സേഹി ബഹാദൂർ ഓർ വിദ്രോഹി സ്വഭാവ ഗീതി. ബഹാദൂർ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള, പിന്നെ വിദ്രോഹി സ്വഭാവ, ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ക്യാരക്ടർ, ചാട്ട്യം പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു. ഉൻക വ്യക്തിത്വ പ്രേം സംഘർഷീലതാസെ പരിധി. അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്നേഹവും പിന്നെ സംഘർഷശീലത, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു.
1: ആദർശ് പത്നി ഓർ ഉത്തമ ഗൃഹനീതി.
0: ആദർശ പത്നി ഓർ ഉത്തമ ഗൃഹനീതി, ഒരു ആദർശവതിയായ ഭാര്യയും ഒരു ഉത്തമയായ വീട്ടമ്മയുമായിരുന്നു.
2: സുഭദ്രാജി അപ്നെ പതി കി തര ദേശ് ഭക്തി കി ഭാവന രക്തി തി.
0: സുഭദ്രാജി അപ്നെ പതി കി തര ദേശ് ഭക്തി കി ഭാവന രക്തി തി. തന്റെ ഭർത്താവിനെ പോലെ തന്നെ ഒരു രാജ്യസ്നേഹത്തിന്റെ പാട്രിയോട്ടിസം ഉള്ളിൽ വെക്കുന്ന ആളായിരുന്നു.
1: ദോനോം സ്വതന്ത്രത ആന്തോളൻ മേ ഭാഗ് ലിയ.
0: രണ്ടുപേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഗാന്ധിജി സെ പ്രഭാവിത് ഹോക്കർ സാരെ ഗഹന ദേശ് കെ ലിയെ സമർപ്പിത് കർതി. ഗാന്ധിജിയോട് ഭയങ്കരമായ ആരാധന. സുഭദ്രാജി തന്റെ ആഭരണങ്ങൾ, ഗഹന എന്ന് പറഞ്ഞാല് ആഭരണങ്ങൾ, ആഭരണങ്ങളെല്ലാം രാജ്യത്തിനായിട്ട് സമർപ്പിച്ചു.
1: വിദേശി വസ്ത്രം കോ ത്യാഗ കർതിയ.
0: വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. അന്ന് അങ്ങനൊരു പറച്ചിലുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാര് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനത്തെ വസ്ത്രങ്ങൾ നമ്മൾ ഇടത്തില്ല, ഉപയോഗിക്കത്തില്ല. അപ്പൊ അതും ചെയ്തു. പിന്നെ 1921 മേ 17 സാൽക്കി ഉമ്ര മേനോനെ അസഹയോഗ ആന്തോളൻ. നോക്കിയേ, 1921 17 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് സുഭദ്രാജി അസഹയോഗ ആന്തോളന് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടന്നൊരു വിപ്ലവം നടന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ അതിലൊക്കെ നമ്മുടെ സുഭദ്രാജി പങ്കെടുത്തു. അപ്നി രചനാകെ മാധ്യം സേ ദേശ് ഭക്തി കെ ഭാവം കോ ഫേലാദിയ. തന്റെ രചനകളിലൂടെ രാജ്യ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. ഝാൻസി കി റാണി എനിക്ക് വിഖ്യാത ഒരു ലോകപ്രിയ കവിത ഹെ. എപ്പോഴും സുഭദ്രാജിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർക്കുന്നത് ഝാൻസി കി റാണി എന്ന് പറയുന്ന കവിതയാണ്. ഝാൻസി കി റാണി വിഖ്യാത ഒരു ലോകപ്രിയ എന്ന് പറയുമ്പോൾ ഫേമസ് ആണ്, അതുപോലെ ലോകപ്രിയ എന്ന് പറഞ്ഞാല് പോപ്പുലർ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന രചനയാണ്. പിന്നെ ദോ കവിതാ സംഗ്രഹ, രണ്ട് കവിതകളുടെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് സുഭദ്രാജിയുടെ. മൂന്നെണ്ണം കഥാസംഗ്രഹ, രണ്ട് കവിതയുടെ കളക്ഷനും മൂന്ന് കഥാ കളക്ഷനും. മുകുൾ ത്രിധാര എന്ന് പറയുന്നതാണ് കവിത, രണ്ട് കളക്ഷന്റെ പേരാണ്, ഒന്ന് മുകുൾ ഒന്ന് ത്രിധാര. നമ്മുടെ കഥാസംഗ്രഹിന്റെ അകത്ത് മൂന്നെണ്ണം വരുന്നത് വിക്രയമൂർത്തി, ഉന്മാദിനി, സീതേ സാധേ ചിത്ര. ഏതൊക്കെ?
1: വിക്രയമൂർത്തി,
0: ഉന്മാദിനി, സീതേ സാധേ ചിത്ര. ഇത് കഥാസംഗ്രഹം. അപ്പൊ കവിതാസംഗ്രഹം ഏതൊക്കെയാണ്? മുകുൾ, ത്രിധാര, വിക്രയമൂർത്തി, ഉന്മാദിനി, സീതേ സാധേ ചിത്ര. അത്
2: കഥാസംഗ്രഹം.
0: 12 ഫെബ്രുവരി 1948 1948, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തന്നെയാണ് അദ്ദേഹം മരിച്ചത്. 1948 ഫെബ്രുവരി 15 സുഭദ്രാജി സ്വർഗവാസം ചെയ്തു. കവിത ഝാൻസി കി റാണി ഇസ് പ്രകാർ ശുരു ഹോത്തി ഹെ. സിംഹാസൻ ഹിൽ ഉഠേ രാജവംശോ നെ ഭൃഗുടി താനീ ധി, ഊഠേ ഭാരത് മേ ഭി ആയി ഫിർ സേ നെയ് ജവാനീ ധി, ഗമീ ഹുയി ആസാദി കി കീമത് സബ്സേ പഹചാനീ ധി, ദൂർ ഭിരങ്കി കോ കർണേ കി സബ്സേ മൻമേ ധാനീ ധി. ഝാൻസി കി റാണിയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി പോരാടിയ വളരെ ധീരയായ വനിതയാണ്. സിംഹാസൻ ഹിൽ ഉഠേ, അന്ന് സിംഹാസനങ്ങളൊക്കെ ഇളകി, രാജവംശോനെ പ്രകുടി താനീധി എന്നൊക്കെ പറഞ്ഞാല് ഝാൻസി കി റാണി വരുന്നു എന്ന് പറയുമ്പോ തന്നെ അവരുടെ പ്രസൻസ് തന്നെ എല്ലാവർക്കും പേടിയാണ്. അത്രയ്ക്കൊരു ധീര വനിതയാണ്. അപ്പൊ അതുപോലെ ധരസോ സത്താവൻ പ്രഥം സ്വതന്ത്രതാ സംഗ്രാം ധി, ഈ സിൽസിലേമേ സുഭദ്രാജി ഝാൻസി കി റാണിയുമേ കവിത ലിഖി. അംഗ്രേസോങ്കി വിരുദ്ധ ഭാരതീയ ശാസക് ചിന്തി ധോട്ടെ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഭാരതീയ ശാസക്, ഭാരതീയരായിട്ടുള്ള രാജാക്കന്മാരും കൊച്ചു കൊച്ചു നാട്ടുരാജാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം വറിയിടായി, ഇവരിങ്ങനെ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സിംഹാസൻ ഹില്ലുടെ രാജവംശോനെ പ്രകുടി താനീധി, ബൂഢേ ഭാരത് മേഭി ആയി ഫിർ സേ നെയ് ജവാനി, അംഗ്രേസോങ്കി വിരുദ്ധ ഭാരതീയ ശാസക് ചിന്തി ധോട്ടെ, അപമാൻ സേവി ക്രോധിത്തെ. ഒരു സൈഡിലെ ബ്രിട്ടീഷുകാരുടെ അപമാനം നമ്മൾ സഹിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രോധിതരായിരുന്നു. വർഷോങ്കി ഗുലാമീനെ ഭാരത് കോ കംസോർ കർദിയ, ഒരുപാട് വർഷങ്ങളുടെ അടിമത്തം ഭാരതത്തിനെ കംസോർ കർദിയ എന്ന് ഞാൻ വീക്കാക്കി, ഒരുപാട് വർഷത്തെ ഈ ഒരു അടിമത്തം, ഗുലാമി എന്ന് പറഞ്ഞ അടിമത്തം തന്നെയാണ്, ഒരുപാട് വർഷത്തെ അടിമത്തം ഭാരതത്തിനെ വീക്കാക്കി. തോ എക്ബാർ ഫിർ 1857 പ്രഥം സ്വതന്ത്രതാ സംഗ്രാം ഈ സിൽസിലേമേ സുഭദ്രാജി ഝാൻസി കി റാണി കവിത ലിഖി ഥി, ഓർ ഇസ്മേ യേ ബതാതേ ഹേ അംഗ്രേസോങ്കി വിരുദ്ധ ഭാരതീയ ശാസക് ചിന്തിത് ഹോട്ടേ, അപമാൻ സേവി ക്രോധിത് ഭീ ഥേ, വർഷോങ്കി ഗുലാമീനെ ഭാരത് കോ കംസോർ കർ ദിയ. തു ദേഖിയേ ബച്ചോ, യേ ഹേ ഝാൻസി കി റാണി കി ശുരുആത് കി ജോ കവിത, ഓർ ഹമാരേ ധീര വനിത ഝാൻസി കി റാണി ഓർ ഹമാരേ സുഭദ്രാജി ദോനോ ഹമാരേ ലിയേ ബഹുത് ഹി മഹത്വപൂർണ ഹേ ഓർ ഉൻകി യാദ് മേ ആജ് ഭി ഹം രോമാഞ്ചിത് ഹോ ജാതേ ഹേ. തോ ബച്ചോ കക്ഷ യഹി സമാപ്ത ഹോതേ ഹേ, ഫിർ മിലേംഗേ.
1: ധന്യവാദ് ജി.
0: ധന്യവാദ്.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
6: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത, ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാരവാരമായി നാം ആചരിക്കുകയാണ്. പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ശരിയായ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാചരണം നടത്തി വരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഭക്ഷണശീലങ്ങൾ നാം മറന്നുപോവുകയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും നാടൻ പഴങ്ങളുമൊക്കെ മാറ്റി നിർത്തി നാം കൃത്രിമ നിറങ്ങളും കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ആരോഗ്യകരമായ നല്ലൊരു ജീവിതത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നാം ദേശീയ പോഷകാഹാരവാരമായി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇത്തരത്തിൽ ഒരു വാരാചരണത്തിന്റെ പ്രസക്തി?
4: ദേശീയ പോഷകാഹാര വാരാചരണം ജനങ്ങളിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്നതിനാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ പോഷകക്കുറവ് തടയുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുതിർന്നവർ എന്നിവരുടെ പോഷക ആവശ്യങ്ങളെക്കുറിച്ച് അവബോധനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെക്കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ഭക്ഷണം, നല്ല ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതാണ് നമ്മൾ ഈ പോഷകാഹാര വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
3: മാഡം, ഇന്ന് നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഓരോ വ്യക്തിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
4: അതായത് തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം മാത്രമല്ല, അളവ്. നമ്മൾ ഒറ്റ നമ്മളിപ്പം എന്താ 10 മണിക്ക് ലേറ്റായിട്ട് കഴിക്കുക, 10 മണിക്ക് കഴിച്ച്

0: അതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീൻ, കൊഴുപ്പ്, ഈ വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ശരിയായ അളവിൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സമീകൃത ഭക്ഷണ രീതി എന്നാണ് ആരോഗ്യകരമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെയിലേർഡാണ്, ഒരാളുടെ ഷർട്ട് അടുത്ത ആൾക്ക് സ്യൂട്ട് ചെയ്യാത്തതുപോലെയും നമ്മൾ ഈ ആരോഗ്യകരമായ ഡയറ്റ് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് ഭക്ഷണക്രമം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പം ഈ പറഞ്ഞത് കണക്ക് കോമോർബിഡിറ്റീസ്, ഈ അസുഖങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, ഷുഗർ, ബി പി, ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. നമ്മൾ യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, ഈ പറഞ്ഞ കണക്ക് ഷുഗർ കൂടിയവർ, ബി പി കൂടിയവർ, കൊളസ്ട്രോൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. അതാണ് ഈ ഡയറ്റ് എന്നുകൊണ്ട് ഉൾപ്പെടുന്നത്. നമ്മൾ കുറയ്ക്കാൻ ഒരിക്കലും പട്ടിണി കിടന്ന് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സമീകൃതമായി ഭക്ഷണം, ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരുടെ ഒരു ശരിക്കും ഒരു പേഷ്യൻ്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ 24-hour റീകോൾ ചോദിക്കുകയാണ്. ഒരു ദിവസം 24-hour റീകോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഭയങ്കര എന്താ ഈ പറഞ്ഞ കണക്ക് വലിയ എക്സോട്ടിക് ഫുഡ്സ് നമ്മൾ അവരുടെ അടുത്ത് കഴിക്കാനോ അങ്ങനെയൊന്നും അല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ വാങ്ങി അതിൽ തന്നെയാണ് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നത്. അതാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായും അവരെ ഓരോരുത്തരുടെയും രോഗ അനുസരിച്ചും പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഡയറ്റ് എന്നും ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയല്ല, അവർ ശരിക്കും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ അളവ് കൂടുന്നതും പച്ചക്കറികളുടെ അളവ് കുറഞ്ഞു വരുന്നതും പിള്ളേരുടെ അടുക്കലായാലും അവർ ഈ പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ഭയങ്കര ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നു. അപ്പം അതിൽ നിന്ന് മാറി നമ്മൾ ഈ പച്ചക്കറികൾ, പഴങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ് പോലവ, ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതലായി ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞത് കണക്ക് ഒരു അളവുണ്ട്. അപ്പം ആ അളവനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. വറുത്തതും അമിതമായ എണ്ണയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുണ്ട്, പാക്കറ്റ് ഫുഡ്. അപ്പം അത് അങ്ങനത്തെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ, അവ നിയന്ത്രിക്കുക. പിന്നെ മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജോലി അനുസരിച്ചും എല്ലാം നമുക്കൊരു 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. അതിൽ ഏറ്റവും ഉത്തമം അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ മൂത്രത്തിൻ്റെ അളവാണ്. നമ്മൾ മൂത്രത്തിൻ്റെ അളവ് മഞ്ഞ നിറത്തിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബോഡി തരുന്ന ഒരു അലാറം ആണത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. അതനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാമല്ലോ, ഒരു സംശയം വരാതെ. അപ്പം അങ്ങനെയും കൃത്യമായ ഭക്ഷണ സമയവും ഈ നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനവും പാലിക്കുകയും നമ്മൾ ചെയ്യുക.
1: മാഡം, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നാം പിന്തുടരുന്നത് ഒരു ശരിയായ പ്രവണതയാണ്?
0: അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. അതായത് ഓരോ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി തന്നെ നമ്മൾ സാധാരണ നമുക്കൊരു അസുഖം നമ്മൾ ഡോക്ടറിനെ കാണുന്നു. അതുപോലെ ഒരു ഡയറ്റ് ചോദിക്കാൻ എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് തന്നെ പോവുക. അപ്പോൾ ഒരു പ്രൊഫഷണൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഓരോ വ്യക്തിയുടെ നമ്മുടെ റിസൾട്ട് നോക്കുന്നു, നമ്മുടെ എല്ലാം എന്താണ് അവരൊരു സബ്ജക്റ്റീവ് ഡേറ്റ എടുക്കുകയാണ്. നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളൊരു സെഡൻറി ആണോ, മോഡറേറ്റ് ആണോ, ഹെവി വർക്കറാണോ, ആ ഒരു ഡേറ്റ എല്ലാം അവർ കളക്ട് ചെയ്യുകയാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ വിശപ്പ് എങ്ങനെയാണ്, മോഷൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്കനുയോജ്യം, നമ്മുടെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നമുക്ക് അനുയോജ്യമായൊരു ഡയറ്റാണ് നമ്മൾ ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്ത് തരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും പ്രായം, അതായത് കുറച്ചൊരു ഏജ് അഡ്വാൻസ്ഡ് ആകുമോറും അവരുടെ കാലറിയുടെ കൺസംഷൻ കുറയും. അതായത് അവരുടെ പ്രായം, അതുപോലെ അവരുടെ പോഷക ആവശ്യങ്ങൾ എന്നിവ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയയിലെ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നല്ല യോഗ്യയായ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോടോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. ഈ പറയുന്ന കണക്ക് നമ്മൾ ആദ്യം

0: അവർ നമ്മുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണ് എന്ന് നോക്കി ആദ്യം നമ്മുടെ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്താണ് അവർക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റ് നമ്മൾ കുറയ്ക്കണം എന്ന്. അപ്പോൾ ഒരു വെയിറ്റ് റിഡക്ഷന് പോവുകയാണെങ്കിലും ഒരു വെയിറ്റ് കൂട്ടാൻ നമ്മൾ ഡയറ്റീഷ്യനെ സമീപിക്കാം, അതുപോലെ ബാക്കി ഈ ബുദ്ധിമുട്ടുകൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, അതായത് ഈ ഷുഗർ ബി പി കൊളസ്ട്രോള് പിന്നെന്താണ് ഈ പറയുന്ന കണക്ക് യൂറിക് ആസിഡ് കൂടിയൊരു അവസ്ഥ, അയൺ കുറയുന്നവർക്ക് അയൺ കൂട്ടാനുള്ള ഒരു ഡയറ്റ്, ഇതെല്ലാം ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ പോകാതെ എപ്പോഴും നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് നമുക്ക് പല തെറ്റുകളും സംഭവിക്കും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ നമ്മളൊരു അബദ്ധങ്ങളിലോട്ട് ചാടാതിരിക്കുക എപ്പോഴും, അങ്ങനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
1: മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പുറകിലാണല്ലോ, അതിനാൽ തന്നെ ആവശ്യത്തിന് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് താനും. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികം പേരും ചിന്തിക്കാറില്ല. ഇതിനോട് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഇപ്പോഴത്തെ അഡോളസന്റ് ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അവർക്കൊരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ ഈ എന്താണ് ഒരു ബർഗർ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർ ഈ ബർഗറിൻ്റെ കാര്യം പറയുന്നു. എന്താ അതെന്താ മാഡം, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതെന്താ അത് ബാലൻസ് ആവാതെ ഞങ്ങൾ അതല്ലേ കഴിക്കുന്നത്, നല്ലതല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഈ ബർഗറിലെ ബണ്ണ് അവരാണ്, അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ അത് എന്ന് പറഞ്ഞാൽ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈദ. അതുപോലെ അതിൻ്റെ ആ ഒരു എന്താ ഫ്രൈഡ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈഡ് പോലത്തെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു ചീസ് ഉണ്ട്, അപ്പോൾ അതും അളവിൽ കൂടുതൽ ഫാറ്റാണ്. അതിൽ പച്ചക്കറികൾ എന്ന് പറയാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ ബാലൻസ് എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇത് ഈ പറയുന്ന കണക്ക് ഷവർമയുടെ ശീലവും റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ കയ്യിൽ എല്ലാം ഒരു ചെറിയൊരു മധുരപാനീയത്തിൻ്റെ പാക്കറ്റ് കോമൺ ആണ് അവർ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു പാക്കറ്റ് ഫുഡിനകത്തും നമുക്ക് പുറകെ തിരിച്ച് നോക്കിയാൽ അതിനകത്ത് ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ അത് പഠിപ്പിക്കുക, അത് ശീലമാക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ പിള്ളേർക്കത് പിള്ളേരത് നോക്കും. നമ്മളിപ്പോൾ എന്തായിരുന്നാലും, അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ പാക്കറ്റ് ഫുഡ് ആയിരുന്നാലും പുറകെ തിരിക്കുമ്പോൾ 5% എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ എന്താണോ അതിൽ സോഡിയം ആണെങ്കിലും ഷുഗർ ആണെങ്കിലും 20% എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അത് മാത്രമല്ല ആ പഞ്ചസാരയുടെ അളവും നമുക്കറിയാൻ പറ്റും, ഇത്ര ഗ്രാം പെർ സെർവിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര, കുറച്ചൊന്ന് ഇരുന്ന് പിള്ളേരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരു ഒരു ഇത്ര ഗ്രാം എന്ന് പറയും, അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെർവിങ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോൾ ഒരു 60 ഗ്രാം ഒക്കെ വരും അതിൻ്റെ ആ പാക്കറ്റിലെ സെർവിങ് സൈസ്. അപ്പോൾ 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണെങ്കിൽ അപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ പിള്ളേരെ അപ്പോൾ നമുക്ക് കഴിച്ചുകൂടേ എന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴും പിള്ളേർക്കൊരു ചീറ്റ് ഡേ എന്നാവാം. നമ്മളിപ്പോൾ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അവർക്ക് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ബർത്ത്ഡേ വരുമ്പോൾ, അല്ല ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഒരു സ്ഥിരമാക്കാതിരിക്കുക. എന്നും ചായയുടെ കൂടെ പിള്ളേർക്ക് വട കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് സ്നാക്സ് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ട്. അതായത് കടല വേവിക്കുന്നത് പോലെ, അവല് നനയ്ക്കുന്നത് പോലെ, അതുപോലെ പൊരി കടല, പുട്ടുകടല, അങ്ങനത്തെ ഒക്കെ അതൊക്കെ ആകുമ്പോൾ ഒരു പിടി കൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, നല്ലതായിരിക്കും, ഹെൽത്തി ആയിരിക്കും. കപ്പലണ്ടി കൊടുക്കാം, പിന്നെ എന്താ അവല്, ഈ പറഞ്ഞ കണക്ക് അവല് പൊരി, ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്, അയണും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പം ഇത് പിള്ളേർക്ക് സാലഡ്സ് പോലെ, പിന്നെ ഈ കടല ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മോര് വെള്ളം കുടിക്കുന്നത് ശീലമാക്കാം. ഈ സോഡ ഉള്ള അടങ്ങിയിരിക്കുന്ന കാർബണേറ്റഡ് അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരയ്ക്കും ഈ ഫാസ്റ്റ് ഫുഡ് മാറ്റി. പിന്നെ പിള്ളേരതിൽ പ്രോണാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും സ്കൂളിൻ്റെ അടുത്തെല്ലാം ബേക്കറിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരെ മിക്ക ഒരു ഒരു പരിധി വരെ

0: അവർക്ക് അവർ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് സാലഡ് ഡ്രസ്സിംഗ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഒരു ഗ്രിൽഡ് പോലെ വറുത്തതല്ലാതെ ഗ്രിൽഡ് പോലെ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതിൽ രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
4: LIC ഹർ പൽ ആപ്കെ സാത്ത്.
5: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അമ്പലത്തുമ്പിയും ആവണിത്തെന്നലും എന്ന നാടകത്തിൽ നിന്ന്.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ന് 2026 സെപ്റ്റംബർ 4, ഈ ദിവസം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO EOS-05 എന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ദിവസമാണ്. ഈ ദൗത്യത്തിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം, ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? ഈ ചോദ്യമാണ് ശ്രോതാക്കളോട് ഇന്ന് ചോദിച്ചത്. ഉത്തരം GSLV-F17. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ISRO GSLV-F17 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. കാലാവസ്ഥ പ്രവചനം, ദുരന്ത നിവാരണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയെ സഹായിക്കാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ഉപഗ്രഹമാണ് EOS-05.
1: മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG-PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. ഈ പരിപാടിയിൽ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തെ പരിചയപ്പെടുത്തുന്നു. അവതരണം ഹരിപ്രിയ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ വയോശ്രീ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തെ അധ്യാപകനും മാതൃകാ കർഷകനുമായ ലെനി പീറ്റർ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. 7:30 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരിയിലെ സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഡോക്ടർ ജോസിയ എം ജോർജ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. 8:00 പുത്തൻ പാട്ടുകൾ, മലയാള ചലച്ചിത്ര ഗാന പരിപാടി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വധർ ഗ്രഹ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കർമ്മപഥങ്ങളിൽ തളരാതെ. ഡോക്ടർ ഡി ബെഞ്ചമിൻ, ഡോക്ടർ ഷെറീന റാണി എന്നിവർ സംസാരിക്കുന്നു. കർമ്മപഥങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ, ഡോക്ടർ ഷെറീന റാണി സംസാരിക്കുന്നു. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ടത്. ഇഷ്ടഗാനങ്ങൾക്കായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 നാടൻ പാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി പുനഃപ്രക്ഷേപണം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്ര ഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് പൊതുവെ മേഘാവൃതമായ ആകാശമായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്.

പ്രിയ ശ്രോതാക്കൾക്ക് ടൂറിസം ഡയറിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ടൂറിസം ഡയറി ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കഥയുടെ അവസാനം ടൂറിസം ഡയറി ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലവും മനസ്സിലാകും. എന്നാ പറയട്ടെ, പണ്ട് തൊമ്മൻ എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്ന സ്ഥലം. ധൈര്യശാലിയായ തൊമ്മൻ കാടിന്റെ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി കാട്ടിലൂടെ എന്നും നടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ തൊമ്മൻ കാട്ടിലൂടെ നടന്ന് കാളിയാർ പുഴ മുറിച്ചു കടക്കവേ അദ്ദേഹത്തെ കാണാതായി. തിരിച്ചു വരാത്ത തൊമ്മൻ കാളിയാർ പുഴയിലെ ഈ കുത്ത് മുറിച്ചു കടക്കുമ്പോൾ ഒഴുകിപ്പോയതാണ് അത്രേ. തൊമ്മൻ പോയ കുത്ത് തൊമ്മൻ കുത്തായി. കുത്ത് എന്നാൽ വെള്ളച്ചാട്ടം. പിന്നെ തൊമ്മൻ മാത്രമല്ല, ധാരാളം പേരുടെ ജീവൻ തൊമ്മൻ കുത്ത് കവർന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒന്നും അല്ല, 10-20 പേർക്കും മുകളിൽ. ഭയം വേണ്ട, ജാഗ്രത മതി. നമ്മൾ പോകുന്നത് ഇടുക്കിയുടെ ഹൃദയത്തിലേക്കാണെന്ന് പറയട്ടെ. ഇടുക്കിയുടെ വളർന്നു വരുന്ന വികസിത പ്രദേശമായ തൊടുപുഴയിൽ നിന്ന് പച്ചപ്പ് തേടി യാത്ര ചെയ്താൽ ഒരു അത്ഭുത കാഴ്ച നമുക്കായി പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഞാൻ മുമ്പ് പറഞ്ഞ കഥ കേട്ടവർക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. നമുക്ക് പോകാം തൊമ്മൻകുത്തിലേക്ക്. അങ്ങനെയെങ്കിൽ തൊമ്മൻകുത്തിലേക്ക് പോകുന്ന വഴി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക്, അതായത് ബോഡി തേനി ഭാഗത്തു നിന്ന് വരുന്നവർക്ക്, രാജക്കാട്, കല്ലാറുകുട്ടി, പനംകുട്ടി, കഞ്ഞിക്കുഴി, പഴയരിക്കണ്ടം, വണ്ണപ്പുറം വഴി തൊമ്മൻകുത്തിലേക്ക് എത്താം. ഉടുമൽപ്പെട്ട് മൂന്നാർ വഴി വരുന്നവർ മൂന്നാർ, ആനച്ചൽ, വെള്ളത്തൂവൽ, കല്ലാർകുട്ടി, പനംകുട്ടി, കഞ്ഞിക്കുഴി, പഴയരിക്കണ്ടം, വണ്ണപ്പുറം വഴി തൊമ്മൻകുത്തിലേക്ക് എത്താം. അതായത് എവിടെ നിന്ന് നിങ്ങൾ വന്നാലും തൊടുപുഴയിലെത്തി കരിമണ്ണൂർ തൊമ്മൻകുത്ത് വഴി നമുക്ക് തൊമ്മൻകുത്തിലേക്ക് എത്താം. തൊമ്മൻകുത്ത് പുഴ അഥവാ കാളിയാർ പുഴ നിറഞ്ഞൊഴുകുന്നതാണ് നമ്മൾ ഇതിലേ പോകുമ്പോൾ കാണുന്നത്. നല്ല മഴക്കാലത്ത് പോവുകയാണെങ്കിൽ നല്ല നിറഞ്ഞൊഴുകുന്ന പുഴ കാണാം കേട്ടോ. ഈ പുഴയ്ക്ക് കുറുകെ തൊമ്മൻകുത്ത് പാലവും കാണാം. ഈ വഴി ചെല്ലുന്നത് തൊമ്മൻകുത്ത് സിറ്റിയിലേക്കാണ്. ഇനി ഈ തൊമ്മൻകുത്ത് ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ ഈ വഴി അവസാനിക്കുന്നിടത്താണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ദൂരം മാത്രമേയുള്ളൂ ഈ തൊമ്മൻകുത്തിലേക്ക്. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുകയാണെന്ന് പറയാം കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവിടെയുള്ള ഈ തൊമ്മൻകുത്തും തൊട്ടടുത്ത് തന്നെ ആനചാടിക്കുത്ത് അല്ലെങ്കിൽ ആനയടിക്കുത്ത് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടവും കൂടെ പറയുന്നുണ്ട്. ഇവ തമ്മിൽ വെറും 2 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തൊമ്മൻകുത്തിലെ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ആനയടിക്കുത്തിലേക്കുള്ള ട്രക്കിംഗ് ജീപ്പ് സൗകര്യത്തിനുള്ള നമ്പറുകളും തൊട്ടടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും ചെറിയൊരു മാപ്പൊക്കെ ഇവിടെ കടയുടെ ഫ്രണ്ടിലുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നിടത്ത് കുറച്ച് കടകളും അത്യാവശ്യം ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല താമസ സൗകര്യവും ഉണ്ട്. പണ്ടൊക്കെ അടുത്തേക്ക് ചെന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വലിയ വെള്ളച്ചാട്ടം അല്ലല്ലോ എന്ന തോന്നലിൽ ആളുകൾ അടുത്തോട്ട് ചെന്ന് കാണുകയും ക്രോസ് ചെയ്ത് കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അപകടങ്ങളെ വിളിച്ചു വരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഏർപ്പെടുത്തിയ നിയന്ത്രണമാണിത്. പുറമേന്ന് തോന്നുന്ന ആഴത്തിനപ്പുറം പാറകളിൽ വലിയ കിണറുകളുടെ അത്രയും ആഴത്തിലുള്ള കുഴികൾ കണ്ടേക്കാം. ജീവൻ നഷ്ടമാകുന്നതിനപ്പുറം ശരീരം പോലും കിട്ടാൻ പ്രയാസമാണെന്ന് സാരം. എന്തായാലും ഇവിടെ നിന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ, നമുക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടാം. നിന്ന് കാണാനുള്ള സ്ഥലത്തേക്ക് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് കയറി ടിക്കറ്റ് എടുത്തു വേണം മുൻപോട്ട് പോകാൻ.

കാട്ടിലൂടെയുള്ള ഈ യാത്രയ്ക്ക് വലിയ ഫീസ് ഒന്നും ഈടാക്കുന്നില്ല കേട്ടോ. 40 രൂപയോളമേ ഉള്ളൂ. ക്യാമറകൾക്കും മറ്റും കൂടുതൽ പൈസ കൊടുക്കണം. തൊമ്മൻകുത്ത് എന്ന് പറയുന്നത് 7 കുത്തുകൾ അഥവാ വെള്ളച്ചാട്ടങ്ങൾ കൂടിയതാണ്. ഇതിൽ 2 എണ്ണം മാത്രമേ നമുക്ക് ചെന്ന് കാണാൻ കഴിയൂ. മുകളിലേക്ക് പോകുന്തോറും ആനയുടെ ശല്യമൊക്കെ ഉണ്ടാകുമെന്നാണ് ഫോറസ്റ്റ് ഗാർഡ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകണമെങ്കിൽ ട്രക്കിംഗ് ഓപ്ഷനും ഉണ്ട്. നമ്മൾ നടന്നു ചെല്ലുമ്പോൾ കാണുന്ന 2 ചെറിയ തൂണുകളിൽ DTPC എന്ന് എഴുതിയിട്ടുണ്ട്. തൂണുകൾ കഴിഞ്ഞ് നടക്കുമ്പോൾ പവലീനും ഒക്കെ ഇവിടെ നിന്ന് കാണാം. എൻട്രി ഗേറ്റിന് അടുത്ത് നിർദ്ദേശങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. എക്കോ ടൂറിസം സെൻ്റർ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലായിടത്തും വേസ്റ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നടക്കാം കാട്ടിലൂടെ 1.5 കിലോമീറ്ററോളം. പ്രായമായവർക്കും പതിയെ നടക്കാട്ടോ. മുന്നിൽ തന്നെ പ്ലാവിൻ്റെയും ചക്കയുടെയും ഒക്കെ മാതൃകയിൽ നിറമൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ ഭംഗിക്കൊപ്പം കലാകാരൻ്റെ വിരൽ തുമ്പിൽ വിരിയുന്ന സൗന്ദര്യവും ആസ്വദിക്കാം അല്ലേ. ഇരുവശങ്ങളിലും പാറകൾ ചേർത്ത് വെച്ച് കാടിന് ചേരുന്ന നിർമ്മിതികൾ ഒരുക്കിയുമാണ് DTPC ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. മുന്നോട്ട് പോകുമ്പോൾ കാട്ടിലെ പല വൃക്ഷങ്ങളുടെയും പേരും എഴുതി. കാളിയാർ നദിയുടെ ഓരത്തുകൂടെയുള്ള ഒരു യാത്ര, അതും കാട്ടിലൂടെ. പല വലിയ വൃക്ഷങ്ങളും കാഴ്ചയ്ക്ക് കൗതുകം ഉണർത്തുന്നുണ്ട്. വലിയവ മാത്രമല്ല കാട്ടിലുള്ളതെന്ന് നമുക്കറിയാലോ. ചെറിയ വൃക്ഷങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ് തികച്ചും കാട്ടിലൂടെയുള്ള ഒരു യാത്രാ അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ട്രക്കിംഗ് സാഹസിക യാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ കാട്ടിലൂടെ 7 കിലോമീറ്ററോളം ട്രക്കിങ്ങിൽ നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. കാട്ടിലെ ഈ വഴികളിലൂടെയുള്ള യാത്ര നമുക്ക് മുൻപില്ലാത്തൊരു അനുഭവം തരുമെന്നുള്ളതിന് സംശയമില്ല. ചെറിയ ചെറിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു വേണം നടക്കാൻ. കമ്പിയിൽ തീർത്ത കൈവരികളുണ്ട്. നമ്മൾ നടക്കുന്നതിൻ്റെ വലതുവശത്തായിട്ടാണ് കാളിയാർ പുഴ ഒഴുകുന്നത്. പുഴ ഒഴുകുന്നതിൻ്റെ ഭംഗി, ഒരു കാട്ടരുവിയുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന പുഴയുടേതുപോലെ അല്ലല്ലോ. പാറകളും പാറകളെ തട്ടി വെള്ളം കടന്നു പോകുന്നതും ആ കാടിൻ്റെ ഭംഗി അതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പുഴയിലേക്ക് വലിയ തടികൾ വീണ് അതിൻ്റെ ചില ശിഖരങ്ങളൊക്കെ മുകളിലേക്ക് പൊങ്ങി അതേ തട്ടി വെള്ളം പാറകളിലേക്ക് തട്ടി താഴേക്ക് ഒഴുകുന്നത് കാണണമെങ്കിൽ തൊമ്മൻകുത്തിലേക്ക് തന്നെ പോരെ കേട്ടോ. ചില വൃക്ഷങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് താന്നി വൃക്ഷം കണ്ടു, ഇപ്പോൾ കണ്ടത് 7 ഇലമ്പാല. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ വരവ് ഒരു നല്ല മഴക്കാലത്താണെങ്കിൽ ഉറപ്പായും ഈ കാട് നമുക്ക് തരുന്ന ഒരു ദൃശ്യ വിസ്മയം എന്താകുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നേയില്ല. അതിനപ്പുറമായിരിക്കും. ഇതിലെല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ കൊച്ചരുവികളെല്ലാം ഒത്തുചേരുന്നത് കാണാം കേട്ടോ. കൽത്തട്ടിലൂടെയാണ് ഒഴുകി അടുത്തടുത്തേക്ക് വരുന്നത്. അതിനിടയിൽ നമ്മളിപ്പോൾ നടക്കുന്ന വഴിക്ക് കണ്ടോ ഒരു ചെറിയ മുള കൊണ്ട് നിർമ്മിച്ച ഒരു പാലം. ആ പാലത്തിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. ഇനി ചെറിയ ഭാഗത്തൂടെ നടക്കാം കേട്ടോ. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. വെള്ളച്ചാട്ടം തുള്ളിച്ചാടി വരുന്നത് കാണണമെങ്കിൽ അതും കാടിൻ്റെ ഭംഗിയിൽ ഉദിച്ച് ചാടുന്ന വെള്ളം, ആ വെള്ളം ഒരു കുളം പോലെ ഇറങ്ങി കിടക്കുന്നു. അതിമനോഹരമായ കാഴ്ച. പച്ച നിറമുള്ള വെള്ളമാട്ടോ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അതിലേക്ക് ഇറങ്ങി കുളിക്കാനോ ഒന്നും അവർ അനുവദിക്കുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുവശങ്ങളിലുമുള്ള പാറകളിലും മരത്തിനോട് ചേർന്നൊക്കെ നമുക്കിരിക്കാം. ഒരുവിധം എല്ലാ വിനോദസഞ്ചാരികളും ഈ വെള്ളച്ചാട്ടം കണ്ട ശേഷം തിരിച്ചു പോകാറാണ് പതിവ്. പക്ഷേ അല്പം കൂടെ കുത്തനെയുള്ള കയറ്റം കയറാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഇതിലും മനോഹരമായൊരു കാഴ്ചയും കൂടി കാണാം. ഇങ്ങനെ മുന്നോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായൊരു കാഴ്ച ഉയരങ്ങളിൽ നിന്ന് കാണാം കേട്ടോ. മുകളിലോട്ട് കയറുമ്പോൾ വഴി തീർത്തും ഇടുങ്ങിയതാകുന്നുണ്ട്. കുറച്ചുകൂടി അങ്ങ് നടന്ന് മുകളിലോട്ട് കയറണം. മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ട വെള്ളച്ചാട്ടം വരെയുള്ള വഴിയുടെ അത്രയും എളുപ്പമല്ല, അല്പം കയറ്റം തന്നെയാണ്. പക്ഷേ വൃക്ഷങ്ങളുടെ വേരുകളൊക്കെ ഇങ്ങനെ നമ്മുടെ നടപ്പാതയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ വന്ന് നമ്മൾ കാടിൻ്റെ ആ ഭംഗി നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളതിൽ ചവിട്ടി ആ മണ്ണിലൂടെ ആ പാറയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ

0: അത്യധികമായ ഒരു ആനന്ദമാണ് ഈ കാട് നമുക്ക് നൽകുന്നത് കേട്ടോ. ഇവിടെ ആനകൾ ഉള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ പകൽ അധികം ആനയൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരാറില്ലെന്നാണ് ഫോറസ്റ്റ് ഗാർഡൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ അരുവികളിലെല്ലാം ആന വന്ന് വെള്ളം കുടിക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് ടൂറിസം ഡയറിക്ക് തൊമ്മൻകുത്തിൽ നിന്ന് ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്, ലീലാമ്മ ജോർജ് കുളങ്ങര. നമ്മുടെ കൂട്ടുകാരിക്ക് ടൂറിസം ഡയറിയോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.
1: ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തൊമ്മൻകുത്തിലും അതിനു ചുറ്റുമുള്ള വനമേഖലയിലും സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകളും വിനോദങ്ങളും താഴെ പറയുന്നവയാണ്. ഏഴ് നിലക്കുത്ത്. കണ്ണാടിയാർ പുഴയിൽ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ പരന്ന് കിടക്കുന്ന 12 ചെറുവെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏഴ് നിലക്കുത്താണ്. ഇത് 7 തട്ടുകളായി പരന്നൊഴുകുന്നു. ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമായ കാഴ്ചയാണ്. ഓരോ വെള്ളച്ചാട്ടത്തിനും താഴെ പ്രകൃതിദത്തമായ ചെറുകുളങ്ങളുണ്ട്. വൻമരങ്ങളും വള്ളിച്ചെടികളും കിളികളുടെ ശബ്ദവും ചീവീടുകളുടെ കരച്ചിലും ഇടയ്ക്കിടെ കാട്ടുകോഴിയുടെ കൂവലും ട്രക്കിങ്ങിലൂടെ ആസ്വദിക്കാൻ കഴിയും. നീലഗിരി കുരങ്ങുകൾ, മലയണ്ണാൻ, ചിത്രശലഭങ്ങൾ, ചില പ്രത്യേകതരം പക്ഷികൾ എന്നിവയെയും കാണാം. വനത്തുള്ളി ഉള്ളിലേക്ക് പോകുന്തോറും ആദിവാസി കുടികളും വലിയ ഗുഹകളും വാച്ച് ടവറുകളും ഏറുമാടങ്ങളും മുളപ്പാലവും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, വ്യൂ പോയിന്റുകൾ എന്നിവയും ഇവിടെയുണ്ട്.
0: അങ്ങനെ ഈ അരുവിയുടെ സമീപത്തുകൂടി കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് കയറി വരുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ സമീപം എത്തിയിരിക്കുകയാണ്. പക്ഷേ മുന്നേ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അത്രയും വലിപ്പമുള്ളതല്ല ഈ വെള്ളച്ചാട്ടം. എങ്കിലും ഈ വെള്ളച്ചാട്ടത്തിനും അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്. കാടിൻ്റെ മണവും സൗന്ദര്യവും എല്ലാം ഒപ്പിയെടുത്ത് തീർത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നും ടാറിട്ട റോഡുകളിൽ നിന്നുമൊക്കെ അകലെ വൃക്ഷങ്ങൾ തന്നെ വേരുകൾ കൊണ്ട് പടവുകൾ നിർമ്മിച്ചിരിക്കുന്ന മൺപാതയിലൂടെ കല്ലുകൾ പാകിയ വഴികളിലൂടെ അങ്ങനെയുള്ള ഒരു യാത്ര, അതാണ് തൊമ്മൻകുത്തിലേക്കുള്ള യാത്ര. പൂർണ്ണമായും വെള്ളച്ചാട്ടങ്ങളിൽ നിങ്ങളെ ഇറക്കില്ല എന്ന് ഉറപ്പാണെങ്കിലും, പക്ഷേ എപ്പോഴൊക്കെയോ ഈ അരുവികളിൽ നമ്മൾ തൊടുമ്പോൾ തണുപ്പുള്ള വെള്ളത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് എല്ലാ ടെൻഷനും മറക്കാൻ തൊമ്മൻകുത്ത് വന്നാൽ മതി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പാറകൾക്ക് നല്ല വഴുക്കലുണ്ട്, വളരെ സൂക്ഷിക്കണം. മഴക്കാലമാണ് തൊമ്മൻകുത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണേണ്ട സമയം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അന്ന് വെള്ളച്ചാട്ടം പൂർണ്ണ ഭംഗിയോടെ ഗംഭീര ശബ്ദത്തോടെ ഒഴുകും. ഇനി കുടുംബമായിട്ട് വരണമെങ്കിലും ഇരിക്കാനുള്ള ഷെഡുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ദിവസം മുഴുവൻ പ്രകൃതിയോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയ നല്ല സ്ഥലത്താണ് നമ്മൾ ഇന്ന് ടൂറിസം ഡയറിയോടൊപ്പം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയെ അറിയാൻ തൊമ്മൻകുത്തിലേക്കൊരു യാത്ര ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ. തിരിച്ചു പോകേണ്ടേ, തൊമ്മൻകുത്ത് നമ്മൾ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇവിടെ ഉപേക്ഷിക്കരുത്, പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. ഇത്രയും നേരം തൊമ്മൻകുത്തിൽ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ടൂറിസം ഡയറിയോടൊപ്പം കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്തത് ഹരിപ്രിയ. വീണ്ടും മറ്റൊരു മനോഹര കാഴ്ചയുമായി നമുക്ക് ടൂറിസം ഡയറിയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഇന്ന് 6.50-നുള്ള കാർഷിക ജീവനത്തിൽ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തെ അധ്യാപകനും മാതൃകാ കർഷകനുമായ ലെനി പീറ്റർ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. 7:35-ന് ആരോഗ്യവേദിയിൽ ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം. ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഡോക്ടർ ജോസിയ എം ജോർജ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇനി 6:05-ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾ ಕೆಜಿ ಪೌಲೋಸ್.
1: ವಸಿಷ್ಠന്റെ നിർദ്ദേശമനുസരിച്ച് നന്ദിനിയെ പിന്തുടർന്ന് വനത്തിലെത്തിയ ദിലീപന് രാജോചിതമായ സ്വീകരണമാണ് കാനനം നൽകിയത്. വൃക്ഷങ്ങൾ ജയാരവം മുഴക്കി, ബാലലതകൾ പൂക്കൾ വിതറി. ഇവ രണ്ടും സ്ഥാവരങ്ങളാണ്. ചലിക്കാൻ കഴിയുന്ന മൃഗങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? മാനുകളുടെ പ്രതികരണം എന്തായിരുന്നു? ശാകുന്തളം നാടകം കാളിദാസൻ ആരംഭിക്കുന്നത് അമ്പുമായി മാനിനെ പിന്തുടരുന്ന രാജാവിനെ വർണ്ണിച്ചുകൊണ്ടാണ്. ഇവിടെയുമുണ്ട് ദിലീപൻ്റെ കയ്യിൽ അമ്പും വില്ലും. മാത്രവുമല്ല, അമ്പ് ഞാനിലേറ്റിയും ഇരിക്കുന്നു. സ്വാഭാവികമായും മാനികൾ ഭയന്നോടേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ദിലീപൻ്റെ ഹൃദയത്തിലെ ആർദ്രത തിരിച്ചറിഞ്ഞ മാൻപേട അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. തങ്ങളുടെ കണ്ണുകൾ ഇത്ര വിശാലമായത് ഭാഗ്യം എന്നവർ കരുതി. അത്രയധിക നേരം ആ ശരീര സൗന്ദര്യം നുകരാമല്ലോ.

0: हरिण्या
1: अस्य दिलीपस्य वपुः विलोकयन्त्यः हरिण्यः अक्ष्णां प्रकामविस्तारफलम् आपुः. ഹരിണി പെൺമാൻ മാൻപേട അവർക്കാണല്ലോ ഭയം ഏറുക. ആദ്യം സുരക്ഷ തേടേണ്ടവർ ഹരിണികളാണ്. മാൻപേട എന്നെടുത്തു പറഞ്ഞതുകൊണ്ട് ആൺമാനികൾ കൂടെ ഇല്ല എന്ന് ധരിക്കണം. ഭയമപ്പോൾ ഇരട്ടിയാവും. പോരെങ്കിൽ ധനുർഭൃതനാണ്, വില്ല് ധരിച്ചവനാണ്. ആയുധം ധരിച്ച് അടുത്തു വരുന്ന ദിലീപനെ കണ്ടിട്ട് മാൻപേടകൾ ഭയന്നില്ല, അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. മാത്രവുമല്ല, ലോചനങ്ങൾ അത്യന്ത വിസ്തൃതങ്ങളായതിൽ അവർ അകമേ അഭിമാനിച്ചു. അക്ഷണാം പ്രകാമവിസ്തീർണ ഫലം ഹരിണ്യ ആപുഹു. വിടർന്ന കണ്ണുകളോടെ ആ ശരീര സൗന്ദര്യം മൃഗാംഗനകൾ ആസ്വദിച്ചു. അവർക്കിത്ര ആത്മവിശ്വാസമുണ്ടാകാൻ കാരണമെന്താണ്? തങ്ങളുടെ അന്തക്കരണങ്ങൾ, മനോബുദ്ധികൾ, ദിലീപൻ്റെ ദയാർദ്രഭാവം മൃഗികളോട് പറഞ്ഞിരിക്കുന്നു. കൃപാരസം മൂലം ആർദ്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാവമെന്ന്, സത്തയെന്ന് കാഴ്ചയിൽ തന്നെ അന്തക്കരണങ്ങൾ മൃഗികളെ ബോധ്യമാക്കി. ഒരാളെ കാണുമ്പോൾ മനസ്സ് വിമലമാകുന്നെങ്കിൽ ഹിതകരനാണെന്നും കലുഷമാകുന്നെങ്കിൽ ശത്രുവെന്നും ഗ്രഹിക്കണം. അന്തക്കരണമാണ് കാളിദാസൻ്റെ പ്രമാണം, മനസ്സിൻ്റെ വിളിയാണത്. ആയുധം കയ്യിലെടുത്താണെങ്കിലും ദിലീപൻ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം ദയാർദ്രനാണെന്ന് മാൻപേടകളുടെ മനസ്സ് മന്ത്രിച്ചു. അതുകൊണ്ട് അവ ഭയന്നില്ല, സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു.
2: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും

0: വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251 1125.

ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ കേൾക്കാം. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തെ അധ്യാപകനും മാതൃകാ കർഷകനുമായ ലെനി പീറ്റർ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
2: LIC, ഹർ പൽ ആപ്കേ സാത്ത്.
3: ചേച്ചി, ഇത് കണ്ടോ?
4: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
3: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
3: ഓ, ഐ നോ.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ ദേശീയ പോഷകാഹാര വാരത്തോടനുബന്ധിച്ച് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഡോക്ടർ ജോസിയ എം ജോർജ് സംസാരിക്കുന്നു.
9: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
10: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
11: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
10: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
11: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
10: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
11: ടോൾ ഫ്രീ നമ്പർ 1800425115.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 6:10 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൗമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
2: കോഴിക്കോട് IIMലെ റീ ഇമാജിനിങ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് 2ാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു.

0: അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം എന്ന വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി.epROC.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൗമസൂചികാ പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപ്പെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപ്പെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ച് വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 വിജയലക്ഷ്യം 9 നഷ്ടത്തിൽ 167 നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 ഉയർന്ന് 76,515. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 വർദ്ധിച്ച് 14,360 പവന് 960 വർദ്ധിച്ച് 1,14,880 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:20.

연출해. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ദേശീയ അധ്യാപക ദിനം. കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ. അവതരണം നരേന്ദ്രമോഹൻ. അധ്യാപകരെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള ദിനമാണ് അധ്യാപക ദിനം. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അധ്യാപക ദിനാഘോഷം. ശ്രീലങ്കയിൽ ഒക്ടോബർ 6, മലേഷ്യയിൽ മെയ് 16, ബംഗ്ലാദേശിൽ ഒക്ടോബർ 4, ഇന്തോനേഷ്യയിൽ നവംബർ 25, ഭൂട്ടാനിൽ മെയ് 2, ചൈനയിൽ സെപ്റ്റംബർ 10 അധ്യാപക ദിനം. സമാദരണീയനായ അധ്യാപകനും വിഖ്യാതനായ തത്വചിന്തകനും കൃതഹസ്തനായ എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനും ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. അധ്യാപകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്നതിനും ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനാണ് അധ്യാപക ദിനാഘോഷം. വിശിഷ്ട സേവനമനുഷ്ഠിച്ച അധ്യാപകരെ പുരസ്കാരം നൽകി അംഗീകരിക്കുക, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപനത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക, ഇരുകൂട്ടരും ചേർന്നുള്ള ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക എന്നിവ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമാണ്. ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും വിശിഷ്ട സേവനം അനുഷ്ഠിച്ച അധ്യാപകർക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത് അധ്യാപക ദിനത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് 1962 ദേശീയ അധ്യാപക ക്ഷേമനിധി ഏർപ്പെടുത്തുകയുണ്ടായി. അധ്യാപകർക്കും അവരുടെ ആശ്രിതർക്കും ആവശ്യമായ ഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകുക, സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയവ ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതിന് പ്രേരകമായ ഒരു സംഭവമുണ്ട്. 1962 രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനോട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾ അനുവാദം ചോദിച്ചു. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് തന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആഘോഷിച്ചോളൂ എന്നാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സേവനങ്ങളോടുള്ള ആദര സൂചകമായാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും പറ്റി ആഴത്തിൽ പഠിക്കുന്നതിനും അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിനുമുള്ള ഉദ്ബോധനം അധ്യാപക ദിനാഘോഷത്തിന്റെ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിലെ തിരുട്ടാണിയിൽ 1888 സെപ്റ്റംബർ 5 ജനിച്ച സർവേപ്പള്ളി രാധാകൃഷ്ണൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും പ്രസിഡൻസി കോളേജിലും പഠിച്ച് തത്വശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പ്രസിഡൻസി കോളേജിൽ തത്വശാസ്ത്ര അധ്യാപകനും പ്രൊഫസറുമായി. മൈസൂർ സർവകലാശാലയിലും അധ്യാപകനായി. കൽക്കത്ത സർവകലാശാലയിൽ തത്വശാസ്ത്ര പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തി രാജ്യവും കടന്നുപോയി. ഭാരതീയ ദാർശനികനായും ഭാരത സംസ്കാരത്തിന്റെ സന്ദേശവാഹകനായും രാധാകൃഷ്ണൻ അറിയപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നിർവഹിച്ചു. ഓക്സ്ഫോർഡിൽ താരതമ്യ പഠനത്തിന്റെയും പൌരസ്ത്യ തത്വചിന്തയുടെയും പ്രൊഫസറായി. തുടർന്ന് ആന്ധ്രാ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. യുനെസ്കോയുടെ വിദ്യാഭ്യാസ ബോർഡ് അധ്യക്ഷൻ, ബനാറസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ, റഷ്യയിലെ സ്ഥാനപതി തുടങ്ങി വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. 1952 ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 രാഷ്ട്രപതിയായി. 1954 മുതൽ സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനായും 1964 മുതൽ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക് കലകളിലും സംഗീതത്തിലും എസ് രാധാകൃഷ്ണന് പ്രാവീണ്യമുണ്ടായിരുന്നു. ആരുടെ തത്വശാസ്ത്രം രാഷ്ട്രീയത്തെപ്പോലും അനുഗ്രഹിച്ചുവോ ആ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അത്രേ അതുല്യൻ എന്നെഴുതിയത് വിഖ്യാത എഴുത്തുകാരനായ മൈഥിലി ശരൺ ഗുപ്തയാണ്. തത്വചിന്തകൻ വേണം രാഷ്ട്രത്തലവനാകേണ്ടത് എന്ന് പ്ലേറ്റോ പറഞ്ഞതിന്റെ സാക്ഷാത്കാരമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രാഷ്ട്രപതി ലബ്ധി. പരിപൂർണ സാമർഥ്യമുള്ള ചിന്തകനും തത്വശാസ്ത്ര നിരൂപകനുമാണ് എസ് രാധാകൃഷ്ണനെന്ന് അരവിന്ദ മഹർഷി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകുക വഴി തത്വജ്ഞാനം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബെർട്രൻഡ് റസൽ പ്രസ്താവിച്ചത്. ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ ഇവയ്ക്കൊക്കെ അദ്ദേഹം വ്യാഖ്യാനമെഴുതി. ഭാരതീയ തത്വചിന്ത രണ്ടു ബാല്യങ്ങളിലായി ലോകത്തിന് പറഞ്ഞുകൊടുത്തു. ഹിന്ദു ജീവിത വീക്ഷണം, ഗൗതമബുദ്ധൻ, ഇന്ത്യയും ചൈനയും, ഹിന്ദുസ്ഥാന്റെ ഹൃദയം, കിഴക്കും പടിഞ്ഞാറും മതത്തിൽ തുടങ്ങി ഒട്ടേറെ കൃതികളുടെ കർത്താവാണ് മാതൃകാപുരുഷൻ കൂടിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഭാരതത്തിനകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നു.

രാഷ്ട്രത്തിന്റെ ഭാവി നിർമ്മാതാക്കളായ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുന്നതിലും അവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിലും അധ്യാപകർ മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്നും അധ്യാപകൻ ഒരു നിർമ്മാണശിലയാകണമെന്നും എസ് രാധാകൃഷ്ണൻ പറയുന്നു. അധ്യാപനത്തെയും വിദ്യാഭ്യാസത്തെയും പറ്റി മഹാന്മാരായ മറ്റു ചിലർ പറഞ്ഞത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അധ്യാപനം ഒരു തൊഴിലല്ല, സേവനമാണെന്നും വിദ്യാഭ്യാസം ഹൃദയങ്ങൾ തമ്മിലുള്ള വിനിമയമാണെന്നും അധ്യാപകൻ സ്വന്തം ജീവിതം കൊണ്ടാണ് പഠിപ്പിക്കേണ്ടതെന്നും മഹാത്മാഗാന്ധി പറഞ്ഞു. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കിനു മാത്രമേ മറ്റൊരു വിളക്കു കൊളുത്താൻ സാധിക്കൂ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് വിശ്വസിക്കുകയും പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വിശ്വഭാരതി സർവകലാശാലയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളാണ് അധ്യാപകരും വിദ്യാഭ്യാസ മേഖലയുമെന്ന് ജവഹർലാൽ നെഹ്റു എഴുതി. ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രധാനമന്ത്രിയായ നെഹ്റു കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ച കത്തിൽ ഇങ്ങനെ എഴുതി: ദേശീയ അധ്യാപക ദിനം വളരെ മികച്ച ഒരു ആശയമാണ്. നമ്മുടെ എല്ലാം വലിയ അധ്യാപകനായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം തന്നെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമാകുന്നു. ഈ ആഘോഷം സമൂഹത്തിന് അധ്യാപക വൃത്തിയുടെ ഉന്നതമായ പ്രാധാന്യത്തെക്കുറിച്ചും അധ്യാപകരോട് നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉത്തമ ബോധമുണ്ടാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. രാഷ്ട്രപതിയായിരുന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൾ കലാം പറയുന്നു, ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം. ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന വലിയ ബഹുമതി. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും ഗുരു സ്ഥാപിച്ച ശിവഗിരി സ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപകനുമായ നടരാജഗുരു പ്രകൃതി ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് കുന്നിൻപുറങ്ങളിലും താഴ്വാരങ്ങളിലും കുട്ടികളുമായി സഞ്ചരിച്ച് പക്ഷികളെയും വൃക്ഷങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നടരാജഗുരുവിന്റെ അന്നത്തെ ശിഷ്യനും പിന്നീട് അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ N. കൃഷ്ണപിള്ള, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക കൈ തുറന്നു കാണിക്കുന്ന അത്ര ലാഘവത്തോടെ ആകണം അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരേണ്ടതെന്നും കുട്ടികളെ പരമാവധി അറിയുവാൻ ശ്രമിക്കുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഉത്തമ അധ്യാപകരെ ആരും പറയാതെ തന്നെ വിദ്യാർത്ഥികൾ ആദരിക്കുമെന്നും N. കൃഷ്ണപിള്ള എഴുതുന്നുണ്ട്. പ്രാചീന ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും പകരം ഗുരുവും ശിഷ്യനുമാണ് ഉണ്ടായിരുന്നത്. ഗുരു ശിഷ്യരെ അടുത്തിരുത്തി ഉപദേശിച്ച രഹസ്യവിദ്യ എന്ന അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന പേര് അതിലുണ്ടായത്. ഗുരു ശിഷ്യരുടെയും തിരിച്ച് ശിഷ്യൻ ഗുരുവിന്റെയും ശ്രേയസ്സിനു വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ട്. ഗുരുവിന്റെ ആവശ്യകതയെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറയുന്നു: ആധ്യാത്മിക വികാസത്തെ ത്വരിപ്പിക്കുവാൻ ഗ്രന്ഥങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടത്രേ നമ്മളിൽ പലർക്കും ആത്മീയ വിഷയങ്ങളെപ്പറ്റി വിസ്മയകരമായി പ്രസംഗിക്കാൻ കഴിവുണ്ടായിട്ടും ആചരണത്തിലും ശരിയായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിലും പരാജയം പിണഞ്ഞു കാണുന്നത്. ജീവൻ ഉണർത്തിവിടാനുള്ള പ്രേരണ മറ്റൊരു ജീവനിൽ നിന്ന് തന്നെ വരണം. നിശ്ചയം ആ പ്രേരണ വരുന്നത് ആരുടെ ജീവനിൽ നിന്നാണോ ആ ആളെ ഗുരു എന്നും അത് സംക്രമിക്കുന്നത് ആരുടെ ജീവനിലേക്കാണോ ആ ആളെ ശിഷ്യനെന്നും പറയുന്നു. അഗസ്ത്യൻ, ഭരദ്വാജൻ, ഗൗതമൻ, ജമദഗ്നി, ദ്രോണർ, ശല്യർ, വ്യാസൻ തുടങ്ങി ലോകം നമിക്കുന്ന നിരവധി മഹാഗുരുക്കന്മാരും മഹാശിഷ്യന്മാരും ചേർന്ന് നിർമ്മിക്കുകയും യുഗങ്ങളിലൂടെ നവീകരിക്കുകയും ചെയ്തതാണ് ഭാരത സംസ്കാരം. കവികൾ ഗുരുസ്മരണയോടെയായിരുന്നു രചന ആരംഭിച്ചിരുന്നത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുനാഥൻ തുള ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥൻ തുള ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഉത്തമനായ ഗുരുവും ഉത്തമനായ ശിഷ്യനും ചേരുമ്പോൾ ജ്ഞാനോദയം ഉണ്ടാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ അധ്യാപക ദിനം, കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ നമ്മോടൊപ്പം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് സജീവമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മാതൃകാ കർഷകനായ ശ്രീ ലെനു പീറ്ററാണ്. അദ്ദേഹം നടത്തി വരുന്ന കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു.
1: നമ്മോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ലെനു പീറ്റർ എന്ന മാതൃകാ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു?
2: ഞാൻ ഏകദേശം 16 വർഷത്തോളമായി.
1: അങ്ങനൊരു അധ്യാപകൻ കൂടിയാണ്.
2: അതെ അതെ.
1: അപ്പൊ ഈ അധ്യാപക ജോലി കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു കാർഷിക മേഖലയിലേക്കും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാരണം എങ്ങനെയായിരുന്നു?
2: ഞാനൊരു 26 വർഷമായിട്ട് ഈ അധ്യാപക മേഖലയിലാണ്. അധ്യാപകനിൽ കൂടുതൽ എനിക്ക് കൃഷി ഭയങ്കര മണ്ണിനോട് ഭയങ്കര ഇതാണ്. മണ്ണ്, കൃഷികള്, പശു മൃഗാദികളോടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പം അതിന് പറ്റിയ സാഹചര്യം കുട്ടിക്കാനത്ത് എത്തിയപ്പോഴാണ് കിട്ടിയത്. എന്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട കുമ്പഴയാണ്.
1: സാറിപ്പോ ഇടുക്കി ജില്ലയില് കുട്ടിക്കാനം പ്രദേശത്ത് കാർഷിക മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ സാഹചര്യം അനുസരിച്ച് ചെയ്യുമായിരുന്നു.
2: അതെ.
1: ചെയ്തു തുടങ്ങിയപ്പോ ഏതൊരു കൃഷികളായിരുന്നു?
2: സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്താൽ നമ്മൾ
1: വിജയിക്കും.
2: അത് എത്ര കഷ്ടപ്പാടാണെന്ന് നമുക്ക് സഹിക്കാനുള്ള ഇതാണ്. അതായത് നമ്മുടെ പാഷനാണ്. അതുകൊണ്ട് കാലാവസ്ഥയോ മഴയോ ഒന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും
1: പ്രതികൂലമായിട്ടുള്ള തരണം ചെയ്യാന്നുള്ളത്. കൃഷികളപ്പോ ഏതൊക്കെയായിരുന്നു ആദ്യകാലത്ത്?
2: ആദ്യകാല ഏലം, കാപ്പി, കുരുമുളകായിരുന്നു. ഏലം ഒഴിവാക്കി, അത്യാവശ്യം നല്ല രീതിയിൽ മരുന്നുകൾ അടിച്ച് മുൻകോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭയങ്കര കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ അതെന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് കരുതി പൂർണ്ണമായിട്ടും ഞാനത് ഒഴിവാക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ഈ 3 ഏക്കർ സ്ഥലം ഫുള്ളി ഓർഗാനിക് ആണ്. ഒരു രീതിയിലും ഒരു ഈവൻ ഒരു കീടനാശിനി പോലും ഉപയോഗിക്കുന്നില്ല.
1: ഏലം കൃഷിക്ക് ഇങ്ങനെയുള്ള രാസകീടനാശിനികളും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ള നിർബന്ധമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു ഏലം
2: വേണ്ടാന്ന് വെച്ചത്. അത് എനിക്ക് തോന്നിയില്ല. ഞാൻ കാശുണ്ടാക്കുന്നെങ്കിൽ അതിന്റെ അപ്പുറം കൊണ്ട് ആശുപത്രി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പിന്നെ എന്റെ മക്കൾ, ഒരു തലമുറ നമ്മള് മണ്ണ് നശിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടിയാലും അത് പ്രകൃതി തന്നെ അതില്ലാതാക്കും. ജൈവ രീതിയില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്, അതെനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല.
1: എന്തായാലും
2: പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ട്, ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്, പക്ഷെ നല്ല കഷ്ടപ്പാടാണ്. പിന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവരെന്തിന്റെ സൗന്ദര്യം ആദ്യം ആസ്വദിക്കുന്നത്. ഇപ്പൊ ഏലയ്ക്ക കയ്യിലെടുത്താല് അതെ, രണ്ട് ചൊറി ഉണ്ടെങ്കിൽ ആ ഇലയ്ക്ക് മോശമാണെന്ന് അവരുടെ വിചാരം. മനുഷ്യൻ തന്നെയാണ് ഈ വിഷം എല്ലാം മേടിച്ചു കഴിക്കുന്നത്. അപ്പൊ ഇലയ്ക്ക സുന്ദരനായിട്ടിരുന്നെങ്കിലേ ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അതിന് ആ രീതിയിലേക്ക് പോകുന്നു. അത് പറ്റത്തില്ലാത്ത കാരണമാണ് ഞാനത് ഉപേക്ഷിച്ചത്.
1: പിന്നീട് ഈ ഒരു ഫാമിംഗിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു?
2: പക്ഷിമൃഗാദികളോട് ഭയങ്കര ക്രേസായി. ഇനി അത്യാവശ്യം വളർത്താനുള്ളത് എമ്മു ഒഴിച്ച് പക്ഷിമൃഗാദികളെ അത്യാവശ്യം എല്ലാത്തിനെയും ഞാൻ
1: വളർത്തി.
2: അതുകൊണ്ട് നല്ല ബെനിഫിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോഫിറ്റബിളാണ്. ഇന്നും ഫാം ഓടുന്നത് നല്ല പ്രോഫിറ്റ്
1: ആയിട്ടാണ്. നിലവിൽ ഇപ്പൊ ഏതൊക്കെ പക്ഷിമൃഗങ്ങളൊക്കെയാണ്?
2: ഇപ്പൊ നമുക്ക് മെയിനായിട്ട് ആടാണ് കനേഡിയൻ പിഗ്മി. ഞാനൊരു ഗിന്നസ് ഹോൾഡറാണ്. ലോകത്തിലെ പ്രസവിച്ച ഏറ്റവും ചെറിയ ആടിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്.
1: അത് ഈ ആടിന്റെ പ്രത്യേകതയാണോ? അതെങ്ങനെയാ?
2: ഈ ആടിന്റെ പ്രത്യേകത അല്ല, സാധാ ആടിനെക്കാട്ടിൽ ഹൈറ്റ് കുറവുള്ള ആടാണെങ്കിലും ഈ ആട് ഇവിടെ ഉണ്ടായതാ. അതിന് 40 സെന്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. 40 സെന്റിമീറ്റർ ഹൈറ്റും ഇപ്പൊ 5 പ്രസവിച്ചു.
1: പൂർണ്ണമായിട്ടുള്ള ഇറച്ചിയത്തിന് ശേഷമാണ്.
2: അതെ അതെ. 5 വയസ്സായെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഗിന്നസിന്. 5 വയസ്സായെങ്കിൽ മാത്രം.
1: ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് അങ്ങനെ ഒരു ആശയം ചെറുതാണോ?
2: അതിനെ കുറിച്ച് അറിവ് കിട്ടുന്നത് നമുക്കിവിടെ ഒരു സ്പായുണ്ട്. ആ സ്പായിൽ ഈ ഫോറിനേഴ്സ് വരും, എന്നിട്ട് അവർ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യും. അപ്പൊ എന്റെ മൂത്ത മകന് ഇതുപോലെ ഫോറിനേഴ്സ് വന്നോണ്ട് അവരോട് സംസാരിച്ചോണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഈ ഗിന്നസും കാര്യങ്ങളൊക്കെ. അവരാ മകനോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാം എടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം 3 കോടി ജനങ്ങളിൽ 102 ആൾക്കാർക്കേ ഉള്ളൂ ഗിന്നസ് റെക്കോർഡ്. അതിലൊരാൾ ഞാൻ, അതായത്

0: 99-ാമത്തെ ആളാണ് ഞാൻ. 99-ാമത്തെ ആളും കേരളത്തിലെ അപ്ലൈ ചെയ്ത് 21-ാമത്തെ ദിവസം ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വ്യക്തിയും ഞാൻ.
1: പ്രത്യേകിച്ച് ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു ആത്മാഭിമാനം ഉള്ള ഒരു കാര്യം കൂടെ,
0: ലോകത്തിലേക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്.
1: പ്രത്യേകിച്ച് കാർഷിക
0: മേഖല,
1: എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കർഷകനായിട്ട് അങ്ങ് മാത്രമായിരിക്കും. ചിലപ്പോൾ
0: കർഷകരായിട്ട് ഞാൻ എന്റെ അറിവിലെ 3 പേരുണ്ട് കേരളത്തിൽ. ഒരാൾ പാലക്കാടാണ്, പശുവാണ്, വെച്ചൂർ പശു, ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരാൾ പത്തനംതിട്ട റാന്നി റെജി, പുള്ളി ഗിന്നസ് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ചേമ്പല, അത് അതിനാണ് കിട്ടിയിരിക്കുന്നത്.
1: അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആടിന്റെ കൃഷിയിലാണ്.
0: ഏകദേശം 30 ആടുകളോളം കുട്ടികളെ സെയിൽ ചെയ്യാണ്. അതായത് കേരളത്തിലെ ഏറ്റവും പ്യുർ ക്വാളിറ്റിയും ഏറ്റവും കൂടുതൽ കനേഡിയൻ പിഗ്മി ആട് വളർത്തുന്ന ഞാനാണ് കേരളത്തിലെ. കേരളത്തിലെ ആയിരിക്കത്തില്ല, ഏകദേശം ഇന്ത്യയിലെ തന്നെ ആക്കാൻ വഴിയുണ്ട്. പക്ഷെ ഞാൻ കേരളത്തിലെ അന്വേഷിച്ചിട്ടേ ഉള്ളൂ, പുറത്തും ആകാൻ ആ വഴി ഞാൻ എങ്ങനെയും കണ്ടിട്ടില്ല.
1: കനേഡിയൻ പിഗ്മി എന്ന് പറയുന്ന ഈ ഇനത്തിനെ മാത്രമാണ് വളർത്തുന്നുള്ളൂ,
0: ഈ ഒറ്റ ബ്രീഡ്, അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് ആയി പോകാനും. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ കുറച്ച് തീറ്റ മതി, ഭയങ്കര പെറ്റാണ്, ഭയങ്കര സ്നേഹമുള്ള ഒരു ജീവി. കണ്ട ഭീകരതയൊക്കെ തോന്നുമെങ്കിലും അതിന്റെ മെയിലിനെയൊക്കെ കണ്ട ഒരു ഭീകരതയാണ്, വലിയ കൊമ്പും പുള്ളി കയറിയൊക്കെ. അപ്പം ഭീകരത പോലെ തോന്നുമെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ഒരു ജീവി, കഷ്ടപ്പാട് കുറവ്, സ്മെല്ലില്ല, ഏറ്റവും മെയിൻ. എന്റെ ഏകദേശം ഇപ്പൊ 5 മെയിലാടുകൾ തന്നെ, 5 മുട്ടനാടുകൾ ഒരു സ്മെല്ലും ഇല്ല. അതേസമയം നാടൻ ആടുകളോ മറ്റാടുകളോ ആണെങ്കിൽ ഒരു മെയിൽ ഉണ്ടെങ്കിൽ ആ ദേശത്ത് നിൽക്കാൻ. ഇത് പെറ്റായിട്ട് വളർത്തുന്ന കൂടുതലായിട്ടും ടിവി മൊബൈലുകൾ ഒഴിവാക്കാൻ കണ്ടിട്ട് കുട്ടികൾക്ക്
1: കുട്ടികളായിട്ട്
0: നന്നായിട്ട് പൊങ്കന്നൂർ പശുവിന്റെ സെയിം ക്വാളിറ്റി നമുക്ക് വീടുകളിലൊക്കെ ഇട്ട്
1: വളർത്താൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് തന്നെ
0: വളർത്താൻ തുടങ്ങി. ഇടയ്ക്ക് ഇതിന്റെ കൂടെ ഞാൻ ഒരു 50 മലബാറിയാടുകളെ നോക്കിയായിരുന്നു.
1: കിട്ടിയതൊക്കെ
0: ഇത് നമ്മള് ആദ്യം കൊണ്ടുവന്നത് ഹൈദരാബാദിൽ നിന്നാണ്, പിന്നെ അല്ലാതെ ലോക്കലി കളക്ട് ചെയ്തു.
1: ലോക്കലി നമുക്ക് ഇവിടെ ഇത്
0: ലോക്കലി കിട്ടാൻ ഭയങ്കര പാടാണ്, പ്യുർ ക്വാളിറ്റി കിട്ടാൻ പാടാണ്. ഇതിന് ഇറച്ചിയുടെ ഉപയോഗമോ മാംസത്തിന്റെ ഉപയോഗമോ ഒന്നും ഇല്ല. മാംസം ഇപ്പൊ ആൾക്കാർ ഫുള്ളി ഗ്രിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പാലൊക്കെ കുറവാണ്. അപ്പൊ ഇതിന് ആ മേഖലയിലേക്ക് ഡിമാൻഡ് കുറവാണ്, പെറ്റായിട്ട് വളർത്താൻ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ.
1: ആടിനെ നമ്മൾ സാധാരണ ഒരു ദിവസം രാവിലെ തൊട്ട്
0: കെയർ ചെയ്യുന്നത് ഏതൊരു ജീവികളെ വളർത്തുന്നു ആ ജീവിക്ക് നമ്മളുമായിട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. ഞാനിപ്പം രാവിലെ എനിക്ക് 8:50 ആകുമ്പോൾ കോളേജിൽ പഞ്ച് ചെയ്യണം, അതിനു മുമ്പ് ഞാൻ ഇതുങ്ങൾക്ക് എല്ലാം തീറ്റ കൊടുക്കണം. പിന്നത്തെ എന്റെ പരിപാടി ഇന്ന് കോളേജിൽ നിന്ന് 4:30 കഴിയുമ്പോൾ വരുമ്പോഴുള്ള സമയം, ഈ റൂട്ടീനാണ് ഇന്ന് വരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ അഡ്ജസ്റ്റഡ്
1: ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വേറെ പ്രശ്നം.
0: ഞാൻ ഉച്ചയ്ക്ക് വരും, ഉച്ചയ്ക്ക് വന്ന് ജസ്റ്റ് എല്ലാരെയും ഒന്ന് നോക്കിച്ച് പോകും, അല്ലാതെ ഒന്നും
1: ഭക്ഷണം
0: കൊടുക്കത്തില്ല. രാവിലെയും വൈകിട്ടും ഉള്ള ഫുഡുകൾ മാത്രം.
1: രാവിലെ അപ്പൊ എന്തൊക്കെയാണ്?
0: രാവിലെ കരയാകാരങ്ങൾ, ഗോതമ്പ്, ചോള, തവിടുകളെല്ലാം മിക്സ് ചെയ്ത് വളരെ കുറച്ച് മതി. വലിയ ആടുകൾക്കൊക്കെ 200-250 ഗ്രാം
1: അത്ര മതി.
0: എല്ലാവർക്കും അങ്ങനെ കൊടുത്തു, വെള്ളവും വെച്ചിരിക്കും. അവിടെ കുടിച്ച് അവിടെ റെസ്റ്റാ. പിന്നെ വൈകിട്ട് 4:30 ആകുമ്പോ വരും. അഴിച്ചു വിട്ട് തീറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ്. നമ്മുടെ പശുക്കളൊക്കെ നിന്ന് തിന്നുന്ന പോലെ ഫുൾ തിന്ന് വയറ് നിറച്ച് തീരും, ഓടിപ്പോകത്തില്ല. പെട്ടെന്ന് വയറ് നിറച്ച് ഓടി വന്നാൽ അഴിച്ചു വിടുവാണെങ്കിൽ 1 മണിക്കൂറും കൊണ്ട് പോയി ഫുൾ വയറ് നിറച്ച് അവര് തിരിച്ചു വന്നോളൂ.
1: സാധാരണ എല്ലാ പുല്ലും
0: എല്ലാം കഴിച്ചോളൂ. ഞാൻ എന്റെ ഈ പറമ്പില ഏകദേശം 60-100 പ്ലാവളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാവളം കൊടുക്കും, എല്ലാ ഇലകളും
1: കഴിക്കുന്നുണ്ടല്ലേ.
0: അഴിച്ചു വിട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാല് അവർക്ക് ഇഷ്ടമുള്ളത് പോയി കഴിക്കും. കൂട്ടിലിട്ട് വളർത്തിയാൽ നമ്മുടെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ അഴിച്ചു വിടുവാണെങ്കിൽ കൂടുതൽ ആരോഗ്യവും കൂടുതൽ സ്ട്രോങ്
1: ആയിരിക്കും.
0: അത് ഏത് ബ്രീഡിനെ വളർത്തിയാലും അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുമെങ്കിൽ സൗകര്യമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആണ്. അതായത് പാവപ്പെട്ടവന്റെ പശു എന്ന ആടിനെ അറിയപ്പെടുന്നു. അപ്പം ജീവിക്കാൻ നല്ലൊരു വരുമാന മാർഗമാണ്.
1: നമ്മളായിട്ട് എന്തെങ്കിലും പുല്ല് വളർത്തുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു?
0: CO3 പുല്ലൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ തീറ്റകളും. പിന്നെ ഒരു ഇതേ ഉള്ളൂ, അത്യാവശ്യം ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഇതിന് മെഡിസിന്, ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും നമുക്ക് ഈ വെറ്ററിനറി ഡോക്ടർമാരെ സമീപിക്കാൻ
1: പറ്റത്തില്ല.
0: അപ്പൊ അതിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം. ഏതൊരു ജീവിയുടെയും എന്തെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ രാവിലെ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ആടിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ഒന്നിൽ ആട് ഫുഡ് കുറച്ചേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിക്കാൻ വരത്തില്ല, അങ്ങനെയുള്ളതിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം.
1: അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം രാവിലെ നമ്മൾ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ
0: അടുത്ത് അത് എന്താണെന്ന് അറിഞ്ഞ് ഉടനെ മെഡിസിൻ കൊടുക്കും, പിന്നെ താമസിപ്പിക്കത്തില്ല.
1: സാധാരണ
0: അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ മെഡിസിനുകളെല്ലാം എന്റെ ഇതുണ്ട്.
1: സാധാരണ എന്തൊക്കെ അസുഖങ്ങളാണ് ആടിന്?
0: നിലവിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് ദഹനക്കേടാണ്. ആടിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നോർമലി ഉണ്ടാകുന്ന ദഹനക്കേടാണ്. നമ്മുടെ പ്രശ്നങ്ങൾ
1: കൊണ്ടാണ്,
0: നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഓവറാകാം, അല്ലെങ്കിൽ അതിന് പൂപ്പൽ ഉണ്ടാകാം. സമയം തെറ്റി
1: കൃത്യസമയത്ത്
0: തന്നെ കൊടുക്കാമെങ്കിൽ കറക്റ്റ്.

0: ഒരു
1: മാസത്തിൽ
0: സാഹചര്യമാണ്.
1: യാതൊരു ബാധ്യ ഒരു
0: ആ
1: പ്രശ്നവുമില്ല.
0: ശരി.
1: എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കട്ടപ്പന പെറ്റ്സ് വണ്ടി വരുന്നുണ്ട്, സർവീസ് ഉണ്ട്. നേരത്തെ കാസർഗോഡ്, കണ്ണൂര്, പാലക്കാട് എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. വിശ്വസ്ത അർപ്പിച്ച് നമ്മളെ കൊടുക്കുന്നു, അതിലൊരു വഞ്ചന കാണിക്കരുത്.
0: അതെ. കാട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ്?
1: ആടിന് കൂടുതൽ അവർ ചൂട്
0: അതെ
1: ആഗ്രഹിക്കുന്നത്,
0: അതെ അതെ
1: പക്ഷെങ്കിൽ അതിന് നല്ല ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ ഏത് കാലാവസ്ഥയും
0: അതിജീവിക്കാൻ
1: അത്
0: പറ്റും അല്ലേ?
1: ജീവിക്കാൻ.
0: നമുക്ക്
1: ഇവിടെ നമ്മളെ
0: പ്രത്യേകിച്ച്
1: ഏറ്റവും കൂടുതൽ
0: തണുപ്പുള്ള
1: തണുപ്പുള്ള
0: മേഖലയാണ്.
1: ഇവിടെ മഴ പെയ്യുന്ന ഫുൾ മഴയിൽ ഈ ആടുകൾ നനയാറുണ്ട്.
0: ആ ശരി.
1: അഴിച്ചു വിട്ട് തീറ്റാൻ
0: ആ ശരി.
1: കൊണ്ടുവിട്ടാൽ
0: ആ
1: ആ
0: ആ
1: ഫുൾ മഴയിൽ നനഞ്ഞ് അവർ തിന്നേച്ച് നമ്മുടെ
0: ആ
1: കുട്ടികൾ,
0: ശരി.
1: ഒരു പ്രശ്നം കൂടി.
0: ആ ശരി. അപ്പോൾ അങ്ങനെ
1: പ്രതിരോധ
0: ജീവിക്കാം.
1: ശക്തി, കാര്യം
0: അതെ അതെ
1: അവർക്ക് നല്ല ആഹാരം കൊടുത്താൽ, മനുഷ്യനും അതാ നല്ല ആഹാരം കഴിച്ചാൽ
0: ആരോഗ്യം ഉണ്ടാവും
1: ആരോഗ്യം
0: അല്ലേ?
1: ഉണ്ടാവും. അല്ല കൂട്ടിൽ അടച്ചിട്ട് വെച്ച് നമ്മളാ മന്തി കഴിക്കുന്ന പോലെ തന്നെ,
0: അതെ അതെ അതെ
1: ഇപ്പോഴത്തെ പിള്ളേർക്ക് മന്തി മതി
0: അതെ അതെ
1: ഇല്ലേ, ഒരു മഴ
0: അതെ
1: നനഞ്ഞാൽ ഉടനെ പനി
0: അതെ
1: വരും.
0: അതെ അതെ
1: ഇതൊക്കെയുള്ള
0: അതെ
1: പ്രശ്നങ്ങൾ, പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ
0: ഈ പ്രശ്നങ്ങൾ ഇല്ല അല്ലേ?
1: ഒന്നും ഉണ്ടാവില്ല.
0: കാടിന്റെ ഒരു പ്രസവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം?
1: നമ്മളൊരു മേറ്റിയ ചാടിനെ പരമാവധി അതിനെ എത്രമാത്രം നടത്താമോ അത്രയും നടത്തിക്കുക, കഴിവതും നടക്കണം. നടന്ന് അതിന് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ, നമ്മൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു TT ഇഞ്ചക്ഷൻ എടുക്കും, അതെല്ലാം ഞാൻ തന്നെ. ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ നടക്കും, ഒന്നും അറിയത്തില്ല, ഒരു ബുദ്ധിമുട്ടും.
0: നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള,
1: നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ കാട്ടിൽ എന്തെല്ലാം ജീവജാലങ്ങൾ,
0: അതെ
1: അവിടെ എത്ര വെറ്റിനറി ഡോക്ടർ ചെല്ലുന്നു,
0: അതെ
1: എത്ര മനുഷ്യർ ചെല്ലുന്നു,
0: അതെ
1: ഇതൊക്കെ ഞാനിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇവന് ഭ്രാന്താണെന്ന് പറയും. ഇതൊന്നും ആവശ്യമില്ല,
0: പ്രകൃതിയായിട്ട് ഇണക്കി ജീവിപ്പിക്കുക എന്നുള്ളതാണ്
1: ജീവിപ്പിക്കുക,
0: അല്ലേ?
1: അവരെ ശീലിപ്പിക്കുക, അത് ചെറുപ്പം മുതലേ ആയിരിക്കണം. അതായത് എന്റെ മക്കൾ രണ്ടുപേരും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ആകാൻ കാര്യം എന്റെ വീട്ടിൽ TV ഈ കഴിഞ്ഞ വർഷമാണ് TV മേടിക്കുന്നത്. അതായത് മൂത്ത ആൾക്ക് ഇപ്പൊ 17 വയസ്സാണ്. TV മേടിക്കുന്ന ഈ സമയത്ത് TV ഇല്ലായിരുന്നു, TV കാണത്തുമില്ലായിരുന്നു. ഇനി ചോദിക്കും ഇത്ര ക്രൂരനായ പിതാവ് എന്നൊക്കെ പറയാൻ വരും, വരാൻ പറ്റും, പക്ഷെ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഇതിനോടായിരുന്നു ഇതിനോടായിരുന്നു എനിക്ക് വലിയ ആശുപത്രിയിൽ പോകാനോ അങ്ങനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മമാർ ഇതിനോടുകൂടി തന്നെയായിരുന്നു. അമ്മമാർ മഴ നനയും, ഇവിടെ എല്ലാ പരിപാടികളും മണ്ണിലെല്ലാം അളിഞ്ഞു നടക്കും, ഒരു കുഴപ്പമില്ല.
0: ആടല്ലാണ്ട് നമുക്ക് മറ്റേ
1: ആടല്ലാതെ പലതരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴികൾ തൊട്ട് എന്തെങ്കിലുമുണ്ട്, കൂടുതലും ക്രേസ് ചെറിയ സാധനങ്ങളുണ്ട്. പട്ടികളുണ്ട്, ജാക്രസൽ ഉണ്ട്, മിനിയേച്ചർ പിഞ്ചർ ഉണ്ട്, എല്ലാം ചെറിയ
0: ചെറിയ
1: ചെറിയ ഏറ്റവും ചെറിയ കോഴികളുണ്ട്, റാവുണ്ട്, ടർക്കി ഗിനി, ഗൂസ്, ഫ്ലൈൻഡക്ക്, അങ്ങനെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട്,
0: ഒരുപാട് തരം പക്ഷികൾ
1: പക്ഷികൾ.
0: അപ്പൊ അതിനൊക്കെ ഉള്ള ഭക്ഷണം
1: അതിനെല്ലാം ഈ ഒരു റൂട്ടീനാണ്.
0: അത്
1: രാവിലെ എന്റെ ടൈം, വൈകിട്ട് എന്റെ ടൈം,
0: ബാക്കി അവരുടേതായ ശൈലിയിൽ
1: പോയി കഴിഞ്ഞാൽ. തനി നാടൻ കോഴികളുണ്ട്, അതായത് പണ്ടത്തെ തനി നാടൻ മുട്ടയിട്ട് അടയിരുന്ന് ഇരിക്കുന്ന തനി നാടൻ കോഴികൾ, പുള്ളിക്കോഴികൾ അതൊക്കെ ഇഷ്ടംപോലെ പോരു കോഴികൾ, ഇതെല്ലാം ഉണ്ട്, എല്ലാം സെയിലാണ്. ഇത് സെയിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന് അത്രമാത്രം കാശുള്ള ടീമായിരിക്കണം, ക്രൈസിന് വേണ്ടി കൊണ്ടുനടക്കാം. ഇത് എന്ത് ചെയ്താലും ഒരു പ്രോഫിറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും. ഇതിനെല്ലാം വരുമാനം തന്നെ കേട്ടോ, എന്റെ ജീവിതമാർഗം കൂടുതൽ ഓടുന്നത് ഇതാ, ഈ വരുമാനം. പിന്നെ എനിക്ക് ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല, എന്റെ കയ്യിൽ 10 പൈസ എടുക്കാൻ, ആരെയാലും എന്റെ മുന്നിൽ കൈനീട്ടാൻ വന്നാൽ എനിക്ക് കൊടുക്കാനെ കൊണ്ട് ആരോടും ചോദിക്കില്ല. സോഷ്യൽ വർക്കുകളുണ്ട്, പ്രായമായവരെ നോക്കുന്ന പരിപാടികളും, ഒത്തിരി കുറെ പിള്ളേരെ പഠിപ്പിക്കുന്നതും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. നമ്മുടെ കോളേജിൽ തന്നെ ആയാലും കുട്ടികളെ പല സ്പോൺസർ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. ഫീസോ ടെക്സ്റ്റൽ മേടിക്കുക, ഫുഡിന് കൊടുക്കുക, പിന്നെ പ്രായമായവരെ കുറെ പേരുണ്ട്.
0: മറ്റ് കൃഷികളിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ കൃഷികളാണ്?
1: മറ്റ് കൃഷി എന്ന് പറഞ്ഞാൽ കാപ്പി, കുരുമുളകുമാണ്, മെയിൻ ആയിട്ട് ഫുള്ളി ഓർഗാനിക് ആണ്. ഇത് നമ്മുടെ ഓർഗാനിക് ഒരു സൊസൈറ്റി ഇവിടുണ്ട്, അവരാ ഫുൾ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റ് വിലയെക്കാട്ടിൽ 50 രൂപ കിലോയ്ക്ക് പെർ കെജിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അവര് തന്നെ പറിച്ച് റെഡിയാക്കി കൊടുത്താൽ അവർ കൊണ്ടുപോകും.
0: എനിക്കൊന്നും ഒരു കാലത്ത് നമുക്ക് നമ്മുടെ മേഖലയിലൊക്കെ ഒരുപാട് കാപ്പി കൃഷി ഉണ്ടായിരുന്നു. പിന്നീട് ഏലക്കൃഷിയുടെ ഒരു വരവോടുകൂടി എല്ലാവരും കാപ്പി കൃഷി ഉപേക്ഷിച്ചു. കാപ്പി കൃഷിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം
1: മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ വർഷം ഓണത്തിന് ഏത്തക്കൊലയ്ക്ക് വില കൂടിയാൽ അന്ന് തുടങ്ങും മലയാളികൾ എല്ലാം ഏത്തക്കൃഷിയിലേക്ക്. അടുത്ത വർഷം ഓണത്തിന് ഒരു വിലയും കിട്ടില്ല. ഒരു നാണ്യ വിളയാണെങ്കിലും ഏത് വിളയാണെങ്കിലും വില ഇച്ചിരി ഇടിഞ്ഞെന്ന് കഴിഞ്ഞാൽ ഒന്നിലും അത് തല്ലി തകർത്ത് കളയുക, എന്നിട്ട് അടുത്തതിലേക്ക് പോകുക. അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് തന്നെ ഉണ്ടാവും. കാപ്പി ഉണ്ട്, കാപ്പി നല്ല വരുമാനം ഉള്ള,
0: അതിപ്പോ ഏതിനാ ചെയ്യുന്നത്?
1: റോബസ്റ്റ്.
0: അപ്പൊ അതിന് വേണ്ടിയുള്ള പരിചരണങ്ങളോ?
1: അതിന്റെ പരിചരണം എന്തോ വലിയ, നമുക്ക് വലിയ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത, നമ്മൾ ഫുള്ളി ഓർഗാനിക് ആയതുകൊണ്ട് ആട്ടുകാഷ്ട ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് വെച്ചൂർ പശു ഉണ്ട്, വെച്ചൂർ പശു ഉണ്ട്,
0: ചാണകവും
1: അതിന്റെ ചാണകവും ഇതൊക്കെയാണ് ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്.
0: അതിന്റെ ഒരു വിളവെടുപ്പിന്റെ സമയത്തൊക്കെ
1: ഞാനും മക്കളും തന്നെയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ പറ്റത്തില്ല, മൂത്ത മകൻ +2 ആയി, ഇളയാൾ 10 ആയി, അവരെ ഇനി ഇതിനെ ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയും പണിക്കാരെ ആശ്രയിച്ച് പറ്റുള്ളൂ.
0: നമുക്ക് ഈ കാലാവസ്ഥയിലെ ഉത്പാദനമൊക്കെ എങ്ങനെയുണ്ട്?
1: അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് ഇതിൽ അങ്ങോട്ട് ഒരു മടക്കൂ. ഇതൊരു സർക്കിളാണ്. പറമ്പിൽ കിടക്കുന്ന പുല്ല് ആട് തിന്നുന്നു, ആട് കാഷ്ടം ഇടുന്നു, ആ കാഷ്

0: മാതിരി ഞാൻ പറമ്പിൽ
1: പറമ്പിൽ
0: ഈ
1: ഇടും.
0: ഒരു സർക്കിൾ
1: അതെ,
0: ഇങ്ങനെ,
1: ശരി.
0: എനിക്ക് വലിയ അങ്ങോട്ട് ഒരു മടക്കും
1: ആ ആ
0: ഇല്ല.
1: ആ
0: അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടിയാലും എന്റെ ലാഭം,
1: ലാഭമാണ്. അതെ,
0: പണിക്കൂലി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്ത് ലാഭം. പിന്നെ എന്റെ ആരോഗ്യം, ഒരു ഫ്രഷ് മൈൻഡ്,
1: ആ ശരി.
0: ഓരോ ലഹരി എന്ന്
1: അതെ
0: പറയുന്ന കഞ്ചാവും MDMA ഒന്നും അല്ല ലഹരി,
1: അതെ അതെ
0: ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഇതിൽ ഞാൻ ആസ്വദിക്കുന്നു
1: അതെ
0: എന്റെ
1: അതെ
0: ജീവിതം.
1: ഈ വെച്ചൂർ പശുവിനെ കൃഷി ചെയ്യുന്ന കണ്ടിട്ട്
0: എനിക്ക്
1: ഒരാളാണ്.
0: ദുബായ് മലയാളി അവാർഡ് തന്നതാണ് വെച്ചൂർ പശുവിന്. എന്റെ കൃഷിയും കാര്യങ്ങളും കണ്ടു വെച്ച്
1: ആ
0: അവാർഡ് അവർ മേടിച്ചു തന്നതാണ്
1: ആ ശരി. അപ്പൊ
0: വെച്ചൂർ
1: അതിന്റെ
0: പശുവിന്.
1: പരിചരണ കാര്യങ്ങളൊക്കെ
0: അത്
1: എങ്ങനെയാണ്?
0: നാടൻ പശു തന്നെ, അതിനും
1: അതെ അല്ലേ.
0: മറ്റൊന്നും കൊടുക്കത്തില്ല, പുറത്തുനിന്നുള്ള ഒന്നും കൊടുക്കാറില്ല,
1: ആ ശരി.
0: പെല്ലറ്റുകളോ അങ്ങനെ ഒന്നും
1: ആ ആ
0: കൊടുക്കാറില്ല.
1: ആ
0: പുല്ല്
1: സാധാരണ പുല്ല്
0: സാധാരണ
1: തന്നെ
0: പുല്ല്,
1: അതിനെ അഴിച്ചുവിട്ട്
0: ആ
1: തീറ്റുന്ന രീതി തന്നെയാണ്.
0: അതെ അതെ അതെ.
1: ആ ശരി.
0: അത് കൂടുതലായിട്ടും അതിപ്പോ ചെയ്യുന്നത് ഇങ്ങനെ ഓർഗാനിക് കൃഷി ചെയ്യുന്ന കുറെ പേരുണ്ട്. മൂന്നാല് മാസം അവർ കൊണ്ടുപോകും പശുവിനെ. ഇപ്പം അടുത്തൊരു വീട്ടിലാണ്
1: ആ ശരി.
0: എന്റെ കിടാവ് കൊണ്ട്, അവർ അവരുടെ ആവശ്യത്തിനുള്ള ചാണകവും
1: ആ
0: മൂത്രമൊക്കെ ഇട്ട്
1: ശരി.
0: അങ്ങനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത്
1: ആ
0: പോകുന്ന ഒരു.
1: ശരി. ഈ വെച്ചൂർ പശുവിന്റെ പാലിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്.
0: നല്ല ഡിമാൻഡ് ആണ്. 240 രൂപയാണ് പെർ ലിറ്റർ എന്താ വില,
1: വിലയുണ്ടല്ലേ.
0: വിലയാണ്. പക്ഷെ ആരും കൊടുക്കാറില്ല
1: ആ ശരി.
0: ആരും. പിന്നെ മെഡിസിൻ ആയിട്ട് വല്ലതും വന്ന് ചോദിക്കുവാണെങ്കിലൊക്കെ
1: അപ്പൊ അതിന്റെ പാലപ്പൊ നമ്മുടെ വീട്ടിലാവശ്യത്തിന് വേണ്ടി
0: ആ
1: മാത്രം
0: വീട്
1: ഉപയോഗിക്കുന്ന
0: വീടാവശ്യത്തിനുള്ള
1: രീതിയാണല്ലേ.
0: അതിന്റെ നെയ്ക്കും എ വൺ മിൽക്കും എ ടു മിൽക്കും ഉണ്ട്.
1: ആ ശരി.
0: HFOK എ വൺ മിൽക്കാണ്,
1: ആ ആ
0: ഇത് എ ടു മിൽക്കാണ്, ഏറ്റവും നല്ല.
1: ആ ശരി. പിന്നെ പഴവർഗ്ഗങ്ങളുടെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അതും ഈ ആദ്യ കാലഘട്ടം തന്നെ
0: ഉണ്ടായിരുന്നു
1: തുടങ്ങിയിരുന്നു.
0: ഉണ്ടായിരുന്നു തുടങ്ങിയിരുന്നു. പക്ഷേ കുറെ കാലമായിട്ട് പന്നിശല്യം കൂടുതലാണ്, ഒന്നും ചെയ്യാൻ പറ്റാതായി. അതുകൊണ്ട് വീടിന്റെ മുറ്റം
1: പഴവർഗ്ഗങ്ങളെ
0: പഴവർഗ്ഗങ്ങൾ
1: ബാധിക്കുന്നുണ്ട്.
0: നല്ല പോലെ ബാധിക്കുന്നുണ്ട്,
1: ആ ശരി.
0: എല്ലാം കായായി വരുമ്പോഴത്തേനും എല്ലാം തകർത്ത് കളയും
1: ആ ശരി.
0: പന്നികൾ. അതുകൊണ്ട് ഇപ്പൊ ഡ്രമ്മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചൊക്കെ
1: ഡ്രമ്മിൽ
0: വീടിന്റെ
1: ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അക്രമം ശല്യം കുറവുണ്ടോ?
0: ശല്യം കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: ആ
0: അതായത് പറമ്പിൽ കൃഷി ചെയ്താൽ
1: അതെ
0: നമുക്ക് അതിന്റെ പരിചരണം വളരെ കുറച്ചുണ്ട്.
1: അതെ
0: ഡ്രമ്മിലാണെങ്കിൽ വെള്ളം വേണം, വളം
1: അതെ
0: വേണം, എല്ലാം അതിന്റെ
1: ആവശ്യമുള്ള
0: ആവശ്യം
1: എല്ലാ കാര്യങ്ങളും
0: എല്ലാം
1: നമ്മൾ
0: നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം.
1: സപ്ലൈ
0: അതെ
1: ചെയ്യുന്ന ഒരു
0: അതെ അതെ
1: അവസ്ഥയുണ്ടല്ലേ.
0: അതെ. നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും.
1: ആ ശരി.
0: അതായത് സ്ഥല പരിമിതികൾക്കുള്ളവർക്ക് ടെറസയിലൊക്കെ ചെയ്യാനൊക്കെ
1: ഈ
0: ഈ
1: ഡ്രമ്മിന്റെ രീതി
0: ഡ്രമ്മിൽ
1: ആണെങ്കിലും
0: ഡ്രമ്മിൽ
1: പറ്റുമല്ലേ.
0: ചെയ്യാനൊക്കെ പറ്റും. നല്ല ഇത്. ഡ്രമ്മിൽ വളർത്തുന്നതുകൊണ്ട് ഒരു പ്രയോജനം, മറ്റ് ചെടികളൊന്നും ഇതിനെ കൊടുക്കുന്ന വളങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകത്തില്ല.
1: പഴവർഗ്ഗങ്ങളൊക്കെ ഏതൊക്കെയാണ് ചെയ്യുന്നത്?
0: പഴവർഗ്ഗങ്ങള്, മരമുന്തിരിയുണ്ട്, ഇതുണ്ട്, തായ്ലൻഡ് ഫ്രൂട്ട്, റൊളീനിയുണ്ട്, പാഷൻ ഫ്രൂട്ടുകളുണ്ട്, അത്തിയുണ്ട്, കുറെ വെറൈറ്റികൾ. സ്ട്രോബെറി പേര,
1: ശരി.
0: ലെമൺ വൈന്,
1: പല
0: ഡ്രാഗൺ
1: വികസ്വര
0: ഫ്രൂട്ട്,
1: രാജ്യങ്ങളിൽ മാത്രം
0: ഡ്രാഗൺ
1: കണ്ടുവരുന്ന തരം പഴവർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ.
0: ചെയ്യുന്നുണ്ട്
1: അപ്പൊ
0: ചെയ്യുന്നുണ്ട്
1: അത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് പൂർണ്ണമായിട്ടും അതിന്റെ ഒരു ഉൽപാദനം ഉണ്ടോ?
0: എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നല്ല രീതിയിലുണ്ട്.
1: വളരാൻ
0: അത്
1: പറ്റിയ
0: നല്ല
1: ഒരു കാലാവസ്ഥയുണ്ടോ?
0: ടേസ്റ്റുമാണ്, നല്ല
1: ആ
0: ടേസ്റ്റുമാണ്. കാലാവസ്ഥ നല്ല, മണ്ണും അതിന് പറ്റിയതാണ്.
1: അപ്പൊ ഇതിന്റെ ഈ പരിചരണങ്ങളുടെ കാര്യം
0: പിന്നെ
1: എന്തൊക്കെ
0: ഇടുക്കി
1: വേണം?
0: ജില്ല ഇത് ബട്ടർഫ്രൂട്ട്,
1: അവക്കാഡോ
0: അവക്കാഡോ, അവക്കാഡോ കൃഷി
1: ചെയ്യുന്നുണ്ടല്ലേ.
0: ചെയ്യുന്നുണ്ട്. അത് നല്ല ഡിമാൻഡാണ്.
1: ഉത്പാദിപ്പിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ വിപണനം ഒക്കെ
0: എനിക്ക്
1: ചെയ്യുന്നുണ്ട്.
0: എന്തും സെയിൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതൊരു
1: ശരി.
0: ഫാം ടൂറിസം പോലെ ഞാൻ ചെയ്തിരിക്കുക.
1: ചെയ്യുന്നുണ്ട്.
0: വിസിറ്റേഴ്സിനുണ്ട്, വിസിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്തുണ്ടെങ്കിലും സെയിൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല.
1: ആ ശരി.
0: എന്തുണ്ടെങ്കിലും ആൾക്കാർ വാങ്ങിച്ചു.
1: കൂടുതൽ ആൾക്കാരെ വിസിറ്റേഴ്സ് വാങ്ങുന്ന രീതിയാണോ?
0: ആ വാങ്ങും.
1: അപ്പൊ സാധാരണ എല്ലാ സമയത്തും നമുക്ക് ഇവിടെ വിസിറ്റേഴ്സ് അവൈലബിൾ ആണ്.
0: അവൈലബിൾ ആണ്, എന്റെ
1: അതെ.
0: ടൈം അനുസരിച്ചാണ്. ഞാൻ
1: ആ
0: ഉണ്ടെങ്കിൽ
1: ശരി.
0: മാത്രമേ സമ്മതിക്കുള്ളൂ. ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല.
1: ഒന്നുമില്ല. ഫ്രീ
0: അവർക്ക് വന്ന്
1: ആയിട്ട്
0: കണ്ടേച്ച്
1: കണ്ടിട്ട് പോകാൻ
0: കുട്ടികളെ
1: സാധിക്കും.
0: കാണിക്കുക, നമ്മളെ കഴിയാവുന്ന ഒരു
1: അതെ അതെ
0: സഹായമാണ്.
1: അതെ അതെ. പിന്നെ
0: അതുകൊണ്ട്
1: നമ്മൾ
0: പിന്നെ
1: ഉത്പാദിപ്പിച്ച സാധനം അവർ
0: അതെ
1: വാങ്ങുന്നെങ്കിൽ
0: അതെ.
1: അത്രേ ഉള്ളല്ലേ.
0: പിന്നെ കൃഷിഭവനുകളിലെല്ലാം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓർഗാനിക് ഫാം,
1: ഓർഗാനിക്
0: ഫാം
1: ഫാമിംഗ്.
0: കാടവളത്തുണ്ടായിരുന്നു, കാടവളത്തൊക്കെ ഇനി സ്റ്റോപ്പ് ചെയ്ത്. ടൈം കുറവായ കാരണം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു പരിപാടിയാണ് കാടവളം.
1: ശരി.
0: മുട്ട സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ,
1: സിമ്പിൾ ആയിട്ട് ചെയ്യാൻ
0: സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും.
1: കാട വളർത്തൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും
0: കാടവളത്തില് ശ്രദ്ധിക്കേണ്ട, ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക, ഒരു 50 എണ്ണത്തിനെ തുടങ്ങുക, അത് പിന്നീട് 100 ആക്കുക. മുട്ടയുടെ സെയിൽ അനുസരിച്ച് ഇതിന്റെ എണ്ണം കൂട്ടുക. അല്ല ഒറ്റ അടിക്ക് 500 എണ്ണോ 1000 എണ്ണോ നടത്താൻ പോകരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങി നല്ല ലാർജ് സ്കെയിലിലേക്ക് ആക്കാൻ. നല്ല വരുമാനം കിട്ടുന്ന ഒരു പരിപാടി,
1: കിട്ടുന്നുണ്ടല്ലേ,
0: നല്ല വരുമാനം. കടവളത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും, അതിന്റെ കാഷ്ടം കമ്പോസ്റ്റ് ചെയ്യാൻ കൊണ്ട് ചെയ്തില്ല എങ്കിൽ ഈച്ചശല്യം വളരെ
1: കൂടുതലുണ്ട്.
0: കൂടുതലുണ്ടാവും. അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്യാമെങ്കിൽ
1: മുട്ട മാത്രമാണോ അതോ കാടയുടെ ഇറച്ചി?
0: ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായി 35-ാമത്തെ ദിവസം മുതൽ ഇത് മുട്ടയിടാൻ തുടങ്ങും. അതൊരു മറ്റൊരു ജീവിക്കില്ല. മുയലാണെങ്കിലും പിന്നെ 6 മാസം കഴിഞ്ഞ് പ്രസവം തുടങ്ങും. ഇത് ഭയങ്കര വരുന്നതാണ്. 35-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് വരുമാനം കിട്ടാൻ തുടങ്ങും. അത് ഏകദേശം ഒരു 1-1.5 വർഷം വരെ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ്. അത് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിക്കാടയായിട്ട് തട്ടുകടകളിലോ ബാറുകളിലോ ഒക്കെ സെയിൽ ചെയ്യാം.
1: മുട്ട ഉപയോഗിക്കുകയും ചെയ്യാം.
0: മുട്ട ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. രണ്ടാമത് ഈ 100 എണ്ണമാണ് വളർത്തുന്നതെങ്കിൽ ഈ 100നെയും കൂടെ ഡ്രസ് ചെയ്തോ അല്ലെ ഫുള്ളായിട്ട് കൊടുക്കാമെങ്കിൽ അടുത്ത ബാച്ച് മേടിക്കാനുള്ള ഒരു വരുമാനവും
1: കിട്ടും.
0: പിന്നെ കാഷ്ടം സെയിൽ ചെയ്യാൻ പറ്റും, കമ്പോസ്റ്റ് ആക്കി സെയിൽ ചെയ്യാൻ പറ്റും. അത് വരുമാനം, നല്ലൊരു വളമാണ്, ജൈവ വളമാണ്.
1: കാലാവസ്ഥ നമ്മുടെ ഇവിടെ തണുപ്പൊക്കെ
0: ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
1: നമ്മുടെ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയില് നമ്മള് വളങ്ങളിട്ട് കൊടുക്കണോ അതൊക്കെ എങ്ങനെയാണ്?
0: എല്ലാം ഇവിടെ ഫുള്ളി ഓർഗാനിക്,
1: ഓർഗാനിക് ആണ്.
0: ആട്ടും കാഷ്ടം, ചാണകം, കോഴിക്കാഷ്ടം, ഇത് 3ഉം ആണ്.
1: അത് നമ്മുടെ

0: അവൈലബിലിറ്റി അനുസരിച്ച് ഇട്ട്
1: ആ
0: കൊടുക്കുവാണോ അതോ?
1: വർഷത്തിൽ നമുക്ക് എപ്പോ വേണേലും ഉണ്ടല്ലോ സാധനം,
0: അതെ
1: ഉണ്ടല്ലോ
0: അതെ
1: എപ്പോ വേണേലും ഇട്ട് കൊടുക്കും.
0: അതെ അതെ.
1: പിന്നെ കുറച്ച് ചേന, കാച്ചില്, ചേമ്പ് ഇതെല്ലാം കൃഷി
0: ഭക്ഷ്യ
1: ചെയ്യുന്നു.
0: വിളകളും
1: അപ്പം കൃഷി
0: ചെയ്യുന്നുണ്ട് നമുക്ക് ഈ
1: അതൊക്കെ നമുക്ക് ചാക്കിലൊക്കെ പറ്റുള്ളൂ, പന്നിശല്യം കാരണം നമ്മുടെ ആവശ്യത്തിനെല്ലാം
0: ആ ശരി.
1: ഉൽപ്പാദിപ്പിക്കുന്നു.
0: ആ ഈ പഴവർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ വേനൽക്കാലം വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വേനലിടയ്ക്ക്
1: വെയിൽ
0: വരാറുണ്ട്,
1: വരുവാണെങ്കിൽ നനച്ചു കൊടുക്കും,
0: നനച്ചു കൊടുക്കണം.
1: പൊതയിടും,
0: വെള്ളം എപ്പോഴും അത്യാവശ്യം തന്നെയാണ്.
1: വെള്ളം വേണം, വെള്ളം
0: അതിപ്പോ ഈ ബാക്കി പറഞ്ഞിട്ടുള്ള നമ്മുടെ ചേന, ചേമ്പ് അങ്ങനെയുള്ള എല്ലാ
1: അതിനൊന്നും വേണ്ട,
0: വേണം.
1: അതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല.
0: ആ
1: അത്
0: ശരി,
1: ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും നമ്മൾ വിളവെടുക്കുന്ന സമയം,
0: വേനൽക്കാലത്ത് അത്
1: വേനൽക്കാലത്ത്
0: ഇല്ല.
1: അതെല്ലാം വിളവെടുക്കുന്ന
0: ആ
1: സമയം,
0: ആ
1: അതിന്റെ
0: ശരി ശരി.
1: ആവശ്യമില്ല.
0: കുരുമുളക് കൃഷി ഏതിനാ ചെയ്യുന്നത്?
1: ഏകദേശം ഒരു 8-10 ഇനങ്ങളുണ്ട്.
0: ആ ശരി.
1: പന്നിയൂറ്,
0: ആ
1: കരിമുണ്ട,
0: ആ
1: കുതിരവാലി, അങ്ങനെ ഏകദേശം 10 ഇനങ്ങളോളം കൃഷി ചെയ്യുന്നുണ്ട്.
0: ശരി.
1: നമ്മളെ കുരുമുളക് കൃഷിയിൽ ചെയ്യുന്ന ഏതൊരു മണ്ണും ഏതൊരു സാഹചര്യവും അനുസരിച്ച് ആ ലൊക്കാലിറ്റിയിൽ ഏത് കുരുമുളകാണോ നല്ല രീതിയിൽ വളരുന്നത് അതിന്റെ
0: കൂടുതലായിട്ട്
1: തൈകൾ
0: ചെയ്യണല്ലേ?
1: ആ ഏരിയയിൽ വളർത്തുക.
0: ആ ശരി.
1: അല്ലാതെ ഇപ്പം കണ്ണൂര് ഇന്ന കുരുമുളക് നല്ല രീതിയിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഇടുക്കിയിൽ അത് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അവനവന്റെ പ്രദേശത്ത് മണ്ണിന്റെയും കാലാവസ്ഥയുടെയും അനുസരിച്ച് കുരുമുളക് കൃഷി നല്ല പ്രോഫിറ്റബിൾ ആണ്, നല്ല പ്രോഫിറ്റബിൾ ആണ്, വിലയുള്ളതുമാണ്. ശരീരത്തിന്റെ അത്രയും പരിചരണം അതിന്റെ ആവശ്യമില്ല. അപ്പം നമ്മള് പുതുമുഖകൾ തേടി പോകാതിരിക്കുക. ഇപ്പൊ കുട്ടിക്കാനത്ത് എല്ലാ കൃഷിയിടങ്ങളിലും ഏതാണോ പ്രോഫിറ്റബിൾ, ഏതാണോ നല്ല ഈൽഡ് കിട്ടുന്നത് അത് കൃഷി ചെയ്യും. അതാ ഏറ്റവും നല്ലത്.
0: കുരുമുളക് കൃഷിയിൽ ഏറ്റവും 10 ഇനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ തണുപ്പുള്ള ഒരു കാലാവസ്ഥയും കൂടെയാണ് ഇവിടെ, അപ്പൊ അങ്ങനെയുള്ളത്
1: എനിക്ക്
0: ഏറ്റവും നല്ലത് തോന്നിയത്
1: ഏറ്റവും
0: ഏതാണ്?
1: തോന്നിയത് കരിമുണ്ടയാണ്.
0: കരിമുണ്ട
1: വലിയ
0: ആണ്.
1: കേടുകൾ വരുന്നില്ല, പന്നിയൂറും വലിയ കേടുകൾ
0: കേട് വരുന്നില്ല.
1: ഇപ്പൊ ഞാൻ തെക്കൻ 2 ചെയ്യും,
0: പെപ്പർ തെക്കൻ
1: പെപ്പർ തെക്കന്റെ 2 ആണ്, ഫസ്റ്റ് ഫ്ലോപ്പ് ആണ്. 2 പക്ഷെങ്കിൽ നല്ല നീളമുള്ള തിരികളും മണികളും അത് ആയി വരുന്നതേ ഉള്ളൂ. ഞാനത് പോയി കണ്ട് തൈ മേടിച്ചപ്പോ ഞാൻ നട്ടിട്ടുണ്ട്. കുതിരവാലി പിന്നെ എന്റെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ കാണുന്ന ഒരു ഇനമാണ് മരമ്പടത്തിൽ നിന്ന്. അപ്പൊ നല്ല ഈൽഡ് ആണ്, മൂടി ചെയ്യലോ അങ്ങനൊന്നും ഋതുവാട്ടങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കുന്നില്ല. അതെ, അത് കൃഷി ചെയ്യുന്നു. ഇവിടെ കൂടുതലും ഞാൻ എന്റെ പറമ്പിലെ തന്നെ വള്ളികളെ നട്ടിയെടുത്ത ചെയ്യുന്നത്, പുതിയത് മേടിച്ചൊന്നും കൊടുക്കാറില്ല.
0: താങ്ങുകളായിട്ട് എന്ത് മരം?
1: താങ്ങുകാല് സിൽവർ ഓക്ക് ആണ് കൂടുതലും, പിന്നെ പ്ലാവ്, മാവ്, അങ്ങനെ മറ്റേ PVC കോൺക്രീറ്റ് ഒന്നും ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അതിന്റെ എല്ലാം ഓരോ ഓരോ മോഡൽ ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഇതുവരെ ഞാനത് അങ്ങനെ അങ്ങോട്ട് വിജയിച്ച് ഞാൻ തോന്നിയിട്ടില്ല. ഏകദേശം ഒരു 10-15 വർഷത്തോളം ആണ്, 10 വർഷമെങ്കിലും കഴിയാതെ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് സിൽവർ ഓക്ക് നല്ല ഇതാണ്. പിന്നെ അന്നേ സിൽവർ ഓക്ക് നമ്മുടെ പറമ്പിനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. വെള്ളവും വളവും നല്ല പോലെ പിടിച്ചെടുക്കും. ആദ്യകാലത്തെ അറിവില്ലായ്മ കൊണ്ട് ഈ പറമ്പില് അത്രയും മരങ്ങൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്.
0: ആ മരങ്ങൾ പിന്നീട് നമുക്ക്
1: മരം സെയിൽ ചെയ്യാൻ പറ്റും.
0: സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുരിക്കിലാണ്.
1: ആ മുരിക്കിലാണ്, മുരിക്കിന് കേടുകൾ കൂടി.
0: ആ മുരിക്കിന് കേടുണ്ട്, പിന്നെ ഈ മുരിക്കിന്റെ കമ്പ് നമ്മൾ വെട്ടി നിയന്ത്രിക്കാറുണ്ട്.
1: അപ്പൊ
0: ഈ ഓക്കിന്റെ നമ്മള്
1: കുറെ കാലം കഴിഞ്ഞാൽ അങ്ങ് കേറിപ്പോക്കുള്ളൂ,
0: കേറിപ്പോക്കുള്ളൂ.
1: വലിയ ഷെയ്ഡിന്റെ പ്രശ്നം
0: പ്രശ്നം വരുന്നില്ല.
1: പ്ലാവിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പ്ലാവിന്റെ 2 ബെനിഫിറ്റ് ഉണ്ട്. പ്ലാവിന്റെ എല്ലാം നമുക്ക് ആടിന് തീറ്റയും കൊടുക്കാം, ചക്കയും ഉപയോഗിക്കാം. ചക്കയൊക്കെ ആടിന് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. കുത്തിരിഞ്ഞ് ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതലുണ്ട്.
0: ഈ ആടിന് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്,
1: ഏത് ആഹാരം കൊടുക്കാം, പക്ഷെ കൊടുക്കുന്നത് കുറെ കൊടുത്ത് കൊടുത്ത് ശീലിപ്പിച്ച് ആകാവും. ചോറൊക്കെ കൊടുക്കരുത്, നല്ല ഉഷ്മോഷണം ഉണ്ടാവും, ദഹനക്കെട്ടിന് പ്രശ്നം ഉണ്ടാവും. പിന്നെ അവർക്ക് എത്ര തീറ്റ കൊടുത്താലും അവർ കഴിക്കും. ഒരാടിന് ആട് അല്ലെ പശുവിനൊക്കെ ഇത്ര എമൗണ്ട് തീറ്റ മതി, എത്ര വേണേലും അവർ തിന്നും. ഒരാടിന് വലിയൊരാടൊക്കെ ആണെങ്കിൽ 4-5 കിലോ തീറ്റ, അതായത് പച്ചിലകള് 5 കിലോ. കരകാരം വളരെ കുറച്ചും, ചിലർ പറയും 2 ആടുണ്ടെങ്കിലും 1 പശുവിന്റെ തീറ്റ വേണം. അപ്പൊ ആട് അലച്ചാൽ അവരുടെ വിചാരം വിശക്കുന്നു, ആടിനെ കൊണ്ടിട്ട് അവർക്കും വിശ്രമം വേണം. ആടിനെ വളർത്തുന്നവര് ശ്രദ്ധിക്കേണ്ട, വൈകുന്നേരങ്ങളിൽ ആടിനെ തീറ്റ കൊടുക്കുകയും വൈകുന്നേരം അഴിച്ചുവിടാൻ പറ്റുമെങ്കിലും അവര് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആഹാരം കഴിക്കും, വയറു നിറച്ച ആഹാരം കഴിക്കും. അതേസമയം പകൽ സമയങ്ങളിൽ അതിന് തീറ്റ കൊടുത്താൽ അത് അധികം പിന്നെ വൈകുന്നേരങ്ങളിൽ കഴിക്കട്ടെ.
0: വെള്ളം കൊടുക്കുന്നത് രാവിലെ മാത്രം കൊടുക്കും,
1: വെള്ളം കൂട്ടിൽ എപ്പോഴും കാണും.
0: പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഏത്?
1: പച്ചക്കറി നമ്മുടെ വീട്ടാവശ്യത്തിന് എല്ലാ പച്ചക്കറികളും
0: ചെയ്യുന്നുണ്ട്. അടുക്കള തോട്ടം പോലെയാണ്.
1: ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അതിനിപ്പോ ഇനി ഒക്ടോബറിൽ തുടങ്ങും. ഈ മഴസമയത്തൊന്നും ഒന്നും ചെയ്യാം. മഴക്കാലത്ത് മത്തനും ചെയ്യും, കുമ്പളം, ചീര, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ പച്ചക്കറിയെ കീടങ്ങൾ ആക്രമിക്കുന്ന വൈകുന്നേരങ്ങൾ, രാത്രി സമയങ്ങൾ, ജസ്റ്റ് ഒരു ടോർച്ചുമായിട്ട് ഒന്ന് ഇറങ്ങും, അത്യാവശ്യം കാണുന്നതിന് എടുത്ത് കളയും.
0: ഏറ്റവും നല്ല മാർഗം,
1: നല്ല മാർഗം. പിന്നെ ഇച്ചിരി കീടം പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാനുള്ള, അതും പ്രകൃതിയുടെ ഒരു
0: ശരിയാണ്.
1: അവരും കഴിച്ചു,
0: അവരും കഴിക്കണം.

0: ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അത് ഇച്ചിരി പാടാണ്.
1: സാധാരണ ഇപ്പോൾ ഒരു അടുക്കളത്തോട്ടം
0: 2.5 സെന്റ് സ്ഥലത്ത് ഒരു റെയിൻ ഷട്ടർ പണിയുവാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ, അതായത് 365 കാൽ ദിവസവും പച്ചക്കറി ഉണ്ടാക്കി. ഇപ്പൊ കൃഷിഭവൻ വഴി സബ്സിഡി ഒക്കെ കിട്ടും, അതിൽ 50% സബ്സിഡി കിട്ടും, 75 രൂപയാണ് ഷട്ടർ, അതിൽ 50% നമുക്ക് സബ്സിഡി.
1: ഒരു കാർഷിക മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം കൃഷികളും അങ്ങ് ചെയ്യുന്നുണ്ടല്ലേ.
0: നമ്മുടെ പാഷൻ അതാ.
1: ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ്
0: ചെയ്യണം? ഇനിയും വലിയൊരു ആഗ്രഹമാണ് യമുനെ വളർത്തണം.
1: ആ ശരി.
0: പൂവന് പശുവിനെ, യമുനെ രണ്ടു മൂന്ന് പേര് തരാമെന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ല, വലുതിനെ കൊണ്ടു. January to April വരെ സമയത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളർത്താം. മത്സമയത്ത് ഒന്നിനെയും കൊണ്ടുവരാറില്ല. ആ സമയത്താകുമ്പം ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവും, അസുഖങ്ങളോ ഒന്നും വരത്തില്ല, വലിയ പ്രശ്നം വരത്തില്ല.
1: സ്വന്തമായിട്ട് ഇതുപോലെ പശുക്കളെ അല്ലെങ്കിൽ പല ജീവികളെ വളർത്തുന്ന ഒരു ഫാം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാം?
0: എല്ലാം പഠിച്ചിട്ടേ ചെയ്യാവൂ, എല്ലാം അറിഞ്ഞിട്ട്, ശാസ്ത്രീയമായിട്ട് പഠിച്ച് അറിഞ്ഞിട്ടേ ചെയ്യാവൂ. ഇത് ജീവിതമാർഗമാണ്, വരുമാനം ഉണ്ട്, 100% ഞാൻ പറയുന്ന വരുമാനമുണ്ട്, പക്ഷെ കഷ്ടപ്പാടാണ്. എന്നോട് പാഷൻ ഇല്ലാത്തവര് ഇറങ്ങരുത്. നല്ല സന്തോഷം കിട്ടുന്നതും നല്ല ആരോഗ്യമായിട്ടും പറ്റുന്ന ഒരു ജോലിയാണ് അത്. കൃഷി തന്നെയല്ല, ഏതൊരു മേഖലകളിലും
1: നമ്മുടെ
0: പാഷൻ ഫോളോ ചെയ്യുക, കുറച്ച് വിശ്വസ്തത കാത്തു
1: സൂക്ഷിക്കുക,
0: നീറുന്നെറിയും.
1: അതെ അതെ.
0: കർമ്മ
1: അതെ അതെ,
0: അതെന്നെ കാലത്തും തിരിച്ചടിക്കും.
1: അതെ അതെ.
0: അത് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ പിന്നെ എനിക്ക് കാലത്തിനൊത്ത് അങ്ങോട്ട് ഓടാൻ പറ്റിയില്ല, അതായത് ഇത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനോ അതൊന്നും സാധിച്ചില്ല. പിന്നെ അത് ഏതൊരു ഫാമും ഏതൊരു കൃഷി സ്ഥലവും ടൂറിസവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇനി അത് ഓടും. ഈ ശ്രീലങ്ക സിംഗപ്പൂർ ഒക്കെ പോയാല് നമ്മൾ കേട്ട് ഇതാ, അവിടെ എല്ലാം ഇത് കണക്ട്. നമ്മൾ ഏറ്റവും എക്സാമ്പിൾ നമ്മൾ മൂന്നാർ വട്ടവടം, അത് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്.
1: നമ്മുടെ
0: ആരോഗ്യമുണ്ട്, നമുക്കൊരു കുടുംബവും വേണം.
1: ഈ പ്രകൃതിയോട് ഇണങ്ങി കൊണ്ടുള്ള ഒരു ജീവിതം ആകുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അത് കാർഷിക മേഖലയിൽ തന്നെ അല്ലെ.
0: ഏതൊരു സാധനവും ഉണ്ടാക്കുമ്പോഴും നമ്മുടെ പ്രാദേശികമായിട്ട് അതിന് എന്തുണ്ട് മാർക്കറ്റ് എന്ന് അറിഞ്ഞ് ചെയ്താൽ, ഇപ്പൊ തന്നെ എന്തൊരു സാധനം വളർത്തിയാലും അതിന്റെ പ്യൂരിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക.
1: അപ്പൊ ഇത്രയും നേരം ഏറെ വിലപ്പെട്ട സമയം കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാലത്ത് സജീവമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മാതൃകാ കർഷകനായ ശ്രീ ലെനു പീറ്ററുമായി അർജുൻ ദാസ് നടത്തിയ അഭിമുഖ സംഭാഷണം. കാർഷിക ജീവനം സമാപനം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

തഹസിൽദാർ അറിയിച്ചു. കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സുനിത റാണി സെപ്റ്റംബർ 15, 19, 26 തീയതികളിൽ പീരുമേട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഓഫീസിലും 29 തൊടുപുഴ കോർട്ട് കോംപ്ലക്സിലും തൊഴിൽ തർക്ക കേസുകളുടെയും എംപ്ലോയീസ് ഇൻഷുറൻസ് എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളുടെയും വിചാരണ നടത്തും. ഫോൺ നമ്പർ 0474279282. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ ഇന്നോവ കാറിന് സ്പെയർ പാർട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള കൊട്ടേഷനുകൾ ക്ഷണിച്ചു. സെപ്റ്റംബർ 8 വൈകിട്ട് 5 കൊട്ടേഷൻ നൽകാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484223254. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിശദവിവരങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കും. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും സഹിതം 10 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0486823402.

നെടുങ്കണ്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള ഒന്നാം വർഷ റെഗുലർ സീറ്റുകളിലേക്കും രണ്ടാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്കും നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ 14 വരെ നടത്തുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും പി ടി എ ഫണ്ടും സഹിതം രക്ഷകർത്താവിനോടൊപ്പം കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് 14 വരെ പുതിയ അപേക്ഷയും സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9562452019, 7902534454 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം plyadmission.org.

0: രാജ്യത്തെ വനവാസികളായ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ചെറുകിട വനവിഭവങ്ങൾ. എന്നാൽ ഗോത്രവർഗ്ഗക്കാർ അവരുടെ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇടനിലക്കാർക്ക് വിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് പ്രധാനമന്ത്രി ജനജാതീയ വികാസ് മിഷൻ നടപ്പിലാക്കുന്നത്. ഗോത്രവർഗ്ഗക്കാർ പങ്കാളികളായ വൻ ധൻവികാസ് കേന്ദ്രങ്ങൾ വഴി അവരെ അസംസ്കൃത വിഭവങ്ങളുടെ വിൽപ്പനക്കാരെന്നതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭകരായി മാറ്റാൻ പ്രധാനമന്ത്രി ജനജാതീയ വികാസ് മിഷൻ ലക്ഷ്യം വഹിക്കുന്നു. 4000-ലേറെ വൻധൻ വികാസ് കേന്ദ്രങ്ങൾ സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജനജാതീയ വികാസ് മിഷൻ വഴി ചെറുകിട വനവിഭവങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് താങ്ങുവില സർക്കാർ ഉറപ്പാക്കുന്നു. ഗോത്രവർഗ്ഗക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വ്യാപാരത്തിനും ഉൽപ്പന്ന പ്രദർശന വിപണന മേളകൾക്കും പദ്ധതിയിലൂടെ സഹായം ലഭിക്കും. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. ആന്റി നാർക്കോട്ടിക് സെൽ 9497979794. മറ്റൊരു നമ്പർ 9497927779. എക്സൈസ് 9447178000. നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ 1933. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.
1: കാർഷിക വികസന വാർത്ത.
0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ

0: രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതിക വിദ്യയും പുതിയ ബോധന രീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
0: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
2: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575-ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനം ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1,300-ഓളം മരണം സ്ഥിരീകരിച്ചു. 5,000-ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്താൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ്

0: സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ DGPയായി തടാഷ മിശ്രയെ നിയമിച്ച ഝാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. DGPയായി സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമേജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000-ലധികം പേർ ഭഗവാന്റെ അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റു 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32 യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4-ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2-ാം സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിന് അയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ-ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി prasarbharathi.eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം, ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം 100 ആണ്ടുകൾ പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്നും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പോഷകാഹാരം. ശരിയായ അളവിലും ശരിയായ രീതിയിലും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നു. പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പോഷകാഹാരത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഇന്ന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യനായ ജോസിയ എം ജോർജ്.
2: നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സാധാരണമായ എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭക്ഷണം, നമ്മൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എത്ര ഇടവേളകളിൽ കഴിക്കുന്നു, ഇവയെല്ലാം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മരുന്നുകൾക്കും പരിശോധനകൾക്കും ചികിത്സയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിനും വലിയ പങ്കുണ്ട്. കാരണം മരുന്ന് നമ്മൾ ദിവസത്തിൽ 1-2 തവണ കഴിച്ചേക്കാം, പക്ഷേ ഭക്ഷണം നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കുന്നതാണ്. അതിനാൽ ന്യൂട്രീഷൻ എന്നത് ഒരു ആഴ്ചയിലോ മാസത്തിലോ മാത്രം ശ്രദ്ധിക്കേണ്ട വിഷയമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ ഭാഗമാണ്. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് ഡയറ്റ് എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ന്യൂട്രീഷൻ അതിനേക്കാളും വിശാലമായൊരു സബ്ജക്റ്റാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുകയും അവ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പരിപാലനത്തിനും എനർജി പ്രൊഡക്ഷനും രോഗപ്രതിരോധത്തിനും ടിഷ്യൂ റിപ്പയറിനും മറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷനും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ എന്നിവയെല്ലാം ആവശ്യമാണ്. ഓരോ ന്യൂട്രിയൻസിനും ശരീരത്തിൽ വ്യത്യസ്തമായ ജോലികളുണ്ട്. കാർബോഹൈഡ്രേറ്റ് പ്രധാനമായും എനർജി നൽകുന്നു. പ്രോട്ടീൻ ശരീരത്തിലെ മസിൽസ് ഉൾപ്പെടെയുള്ള ടിഷ്യൂസിൻ്റെ മെയിൻ്റനൻസിനും റിപ്പയറിനും ആവശ്യകരമാണ്. ഫാറ്റ്സ് എനർജി നൽകുന്നതിനോടൊപ്പം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഉറവിടവുമാണ്. ഫാറ്റ് സോളുബിൾ വിറ്റാമിൻസിൻ്റെ അബ്സോർപ്ഷനിലും ഇവയ്ക്ക് പങ്കുണ്ട്. വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് എന്നിവ ശരീരത്തിലെ അനവധിയായിട്ടുള്ള മെറ്റാബോളിക് പ്രോസസ്സുകളിൽ സഹായിക്കുന്നുണ്ട്. ഫൈബർ ബെറ്റർ ഡൈജഷനും ബൗൾ ഹെൽത്തിനും സഹായകരമാണ്. ശരീരത്തിലെ ടെമ്പറേച്ചർ റെഗുലേഷൻ, സർക്കുലേഷൻ, ഡൈജഷൻ, വേസ്റ്റ് റിമൂവൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിൽ വാട്ടറും പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് ഒരു ന്യൂട്രിയൻറ്റിനെ മാത്രം നല്ലത് എന്നും മറ്റൊന്നിനെ മോശമെന്നും കാണുന്നതിന് പകരം ആകെ ഭക്ഷണ രീതിയാണ് നാം പരിഗണിക്കേണ്ടത്. അതിനായി നമ്മൾ പൊതുവായി പറയുന്ന പേരാണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്നത് ഒരു പ്രത്യേക ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജിയും ന്യൂട്രിയൻസും ശരിയായ രീതിയിൽ വിവിധങ്ങളായ ഫുഡ് ഗ്രൂപ്പ്സ് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭക്ഷണരീതിയാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നട്സ് ആൻഡ് സീഡ്സ്, എഗ്, ഫിഷ്, മീറ്റ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് തുടങ്ങിയ വിവിധ ഭക്ഷണങ്ങൾ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് ഉൾപ്പെടുത്താം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം, ബാലൻസ്ഡ് ഡയറ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരു കുട്ടിയുടെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സും ഒരു മുതിർന്ന വ്യക്തിയുടേതും ഒരുപോലെയല്ല. അതേപോലെ ഒരു അത്ലറ്റിൻ്റെ ആവശ്യകതയും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാളുടേതും ഒരുപോലെയല്ല. ഡയബറ്റീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ് തുടങ്ങിയ മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവർക്കും വ്യക്തിഗതമായ ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആവശ്യമായി വരാം. അതുകൊണ്ടാണ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റ് എന്ന ആശയത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്.

നമ്മുടെ ഒരു ദിവസത്തെ ഒരു മീൽ പ്ലേറ്റ് എങ്ങനെയായിരിക്കണം? നമ്മുടെ ഭക്ഷണം ബാലൻസ്ഡ് ആക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് പ്ലേറ്റ് മെത്തേഡ്. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം വെജിറ്റബിൾസ് കൊണ്ട് നിറയ്ക്കുക, മറ്റേ പകുതിയുടെ ഭാഗത്ത് കാൽ ഭാഗം പ്രോട്ടീൻ റിച്ച് ഫുഡും ശേഷിക്കുന്ന ഭാഗത്ത് കാർബോഹൈഡ്രേറ്റ് ഫുഡായ റൈസ്, ചപ്പാത്തി അല്ലെങ്കിൽ മില്ലറ്റ്സ് തുടങ്ങിയവ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് എല്ലാവർക്കുമുള്ള കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ അല്ല. വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, എനർജി റിക്വയർമെൻറ്റ്, ആക്ടിവിറ്റി ലെവൽ, ഏജ് തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ച് പോർഷൻ സൈസിൽ മാറ്റം വരാം. ഇവിടെ നമ്മൾ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ്, പോർഷൻ കൺട്രോൾ. എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല, എത്ര കഴിക്കുന്നു എന്നതും ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. ഹെൽത്തി ഫുഡാണെന്ന് കരുതി അൺലിമിറ്റഡായി കഴിക്കണമെന്നില്ല. ശരീരത്തിന് ആവശ്യത്തിലധികമായ എനർജി ദീർഘകാലം ലഭിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അതുകൊണ്ട് വെയിറ്റ് മാനേജ്മെൻറ്റിൽ ഫുഡ് ക്വാളിറ്റിക്കൊപ്പം തന്നെ ക്വാണ്ടിറ്റി പ്രധാനമാണ്. നമ്മുടെ ട്രഡീഷണൽ ഭക്ഷണ രീതികളിൽ തന്നെ നല്ല ന്യൂട്രീഷൻ നൽകുന്ന പല ഭക്ഷണങ്ങളും ഉണ്ട്. ചോറ്, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, ദോശ, ഇഡ്ലി തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. ചോറ് കഴിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഒബേസിറ്റി ഉണ്ടാവണമെന്നില്ല. ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറയണമെന്നുമില്ല. കാർബോഹൈഡ്രേറ്റിനെ ഒരു ശത്രുവായിട്ടാണ് ഇന്ന് എല്ലാവരും കാണുന്നത്. പക്ഷേ അതൊരു ശത്രുവല്ല, നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്ന ഒരു ഫ്യൂവലാണ്. ഒരു വ്യക്തിയുടെ ആകെ കലോറിയുടെ പോർഷൻ സൈസ്, സൈഡ് ഡിഷസ്, സ്നാക്സ്, ബിവറേജസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ലീപ്പ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വെയിറ്റ് മാനേജ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തെ ഗുഡ് ഫുഡെന്നും ബാഡ് ഫുഡെന്നും മാത്രം വിഭജിക്കുന്നതിനേക്കാൾ ബാലൻസ് ആൻഡ് മോഡറേഷൻ എന്ന ആശയമാണ് ഏറ്റവും നല്ലത്. പ്രോട്ടീൻ ശരീര നിർമ്മാണത്തിനും പരിപാലനത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും എന്നാൽ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒന്നുമാണ് പ്രോട്ടീൻ്റെ ഇൻടേക്ക്. ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീനെക്കുറിച്ച് സംസാരിക്കുന്നു, വെയിറ്റ് ലോസ് ചെയ്യുന്നവർ പ്രോട്ടീനെക്കുറിച്ച് പറയുന്നു, പ്രോട്ടീൻ പൗഡറുകളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രോട്ടീൻ ഇത്രമാത്രം പ്രധാനപ്പെട്ടതാവുന്നത്? നമ്മുടെ ശരീരത്തിലെ മസിൽസ് ഉൾപ്പെടെയുള്ള ടിഷ്യൂസിൻ്റെ മെയിൻ്റനൻസ്, ഗ്രോത്ത്, റിപ്പയർ എന്നിവയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ് തുടങ്ങിയ പല പ്രധാനപ്പെട്ട സബ്സ്റ്റൻസിൻ്റെ നിർമ്മാണത്തിനും പ്രോട്ടീന് പങ്കുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ വളർച്ചയെ, ഇല്ലസിൽ നിന്ന് റിക്കവറി ചെയ്യുന്നവരെ, സർജറി കഴിഞ്ഞുള്ള റിക്കവറി, അൾഡേറിൻ്റെ ഇൻഡിവിജ്വൽസിൽ മസിൽ മാസ് നിലനിർത്തുന്നതിൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളവരെ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ ലഭിക്കുന്നതിന് പ്രോട്ടീൻ പൗഡർ മാത്രം ആശ്രയിക്കേണ്ടതില്ല. നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ തന്നെ ധാരാളം പ്രോട്ടീൻ സോഴ്സുകളുണ്ട്. എഗ്, ഫിഷ്, ചിക്കൻ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് തുടങ്ങിയ നോൺ വെജ് സോഴ്സുകളും, പൾസസ്, കടല, ചെറുപയർ, ബീൻ, സോയ്, നട്ട്സ് ആൻഡ് സീഡ്സ് തുടങ്ങിയ വെജിറ്റേറിയൻ സോഴ്സുകളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട്. ഫുഡ് ഫസ്റ്റ് എന്ന സമീപനമാണ് ഇമ്പോർട്ടൻ്റ്. ഡയറ്റ് വഴി ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കാത്ത പ്രത്യേക സാഹചര്യങ്ങൾ വ്യക്തിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നിർദ്ദേശിക്കുന്ന പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കാം. കാർബോഹൈഡ്രേറ്റ്സിനെ ഭയപ്പെടണം. ഇന്ന് കാർബോഹൈഡ്രേറ്റിനെ പറ്റി മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അധികം മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ തടി കൂടും, റൈസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം, വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കാർബ് വേണ്ട, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ദിവസേന നമ്മൾ കാണാറുണ്ട്. പക്ഷേ സയൻറ്റിഫിക് ന്യൂട്രീഷൻ ഇത്ര ലളിതമല്ല. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് പ്രധാന എനർജി സോഴ്സാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാം ഒരേപോലെയല്ല. ഹോൾ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ് എന്നിവ കാർബോഹൈഡ്രേറ്റ് നൽകുന്നതിനോടൊപ്പം ഫൈബർ, വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് മറ്റ് ബെനിഫിഷ്യൽ കോമ്പൗണ്ട്സും നൽകുന്നുണ്ട്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതിന് പകരം അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ബെറ്റർ ഫുഡ് ചോയ്സ് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മധുരം മാത്രം പ്രശ്നമല്ല, അളവാണ് പ്രധാനപ്പെട്ടത്. ഷുഗറിനെക്കുറിച്ചും നിരവധിയായ ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആഡഡ് ഷുഗർ കൂടുതലായി കഴിക്കുന്നത് ഓവറോൾ കലോറി ഇൻടേക്ക് വർദ്ധിപ്പിക്കാനും വെയിറ്റ് ഗെയിനും മെറ്റബോളിക് ഹെൽത്തിനെ പ്രതികൂലമായി ബാധിക്കാനും ഇടയാക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്, സ്വീറ്റൻഡ് ബിവറേജ്, സ്വീറ്റ്സ്, ബേക്കറി പ്രോഡക്ട്സ് തുടങ്ങിയവയിൽ ആഡഡ് ഷുഗർ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഷുഗർ ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നതല്ല സന്ദേശം.

പകരം അട ഷുഗർ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഷുഗറി ബിവറേജസ് കുറയ്ക്കുക എന്നത് വളരെ നല്ലൊരു പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ്. നമുക്ക് ദാഹിക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് തിരഞ്ഞെടുക്കുന്നതിന് പകരം വെള്ളം തിരഞ്ഞെടുക്കുന്നത് പോലുള്ള ചെറിയ മാറ്റങ്ങൾ ദീർഘകാലത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പഴത്തിൽ ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാനായി പാടില്ല. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഉള്ളവർ പഴം കഴിക്കരുത്. ഇതും വളരെ കോമണായി നമ്മുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവ ഫൈബർ, വിറ്റാമിൻസ്, മിനറൽസ്, ഫൈറ്റോകെമിക്കൽസ് തുടങ്ങിയ പല ബെനിഫിഷ്യൽ കോമ്പൗണ്ട്സും നൽകുന്നുണ്ട്. ഡയബറ്റിക്സ് ഉള്ള വ്യക്തികൾക്ക് പൊതുവെ പൂർണ്ണമായും ഫ്രൂട്ട്സ് ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ പോഷൻ കൺട്രോൾ, ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ, ഇൻഡിവിജ്വൽ മീൽ പ്ലാൻ എന്നിവ പരിഗണിക്കണം. ഹോൾ ഫ്രൂട്ട്സ് സാധാരണയായി ഫ്രൂട്ട് ജ്യൂസിനേക്കാളും നല്ലതാണ്. കാരണം ഹോൾ ഫ്രൂട്ട്സിൽ ഫൈബർ ഉണ്ടാവും. അതേസമയം ജ്യൂസിൽ ഫൈബർ കുറയെ വളരെ എളുപ്പത്തിൽ തന്നെ ഷുഗറിനെ റൈസ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഫ്രൂട്ട് ഈസ് ഗുഡ്, ഫ്രൂട്ട് ജ്യൂസ് ഈസ് നോട്ട് ഓൾവേസ് ഇക്വലൻ്റ് ടു ഹോൾ ഫ്രൂട്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ധാരാളമായി ഒരുപാട് ഫേക്ക് ഡയറ്റ്സിനെ പറ്റിയിട്ട് കേൾക്കാറുണ്ട്. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന നിരവധിയായ വീഡിയോസ് ഉണ്ട്. ഈ ഡ്രിങ്ക് കുടിച്ചാൽ ബെല്ലി ഫാറ്റ് പോകും, ഈ ഫുഡ് കഴിച്ചാൽ മെറ്റബോളിസം ഇരട്ടിയാകും, 7 ദിവസത്തിൽ 5 കിലോ കുറയ്ക്കാം തുടങ്ങിയ ആകർഷകമായ രീതിയിലുള്ള ക്യാപ്ഷനുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാവണം എന്നില്ല. ഒരു ന്യൂട്രീഷൻ അഡ്വൈസ് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് ഇത് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ, എനിക്കിത് സസ്റ്റൈനബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ഇത് കൺവീനിയൻ്റ് ആണോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഇത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് അത് അനുയോജ്യമായതുകൊണ്ടോ എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവണമെന്ന് ഇല്ല. വളരെ റെസ്ട്രിക്റ്റീവായ ഡയറ്റ് ന്യൂട്രിയൻ ഇനാഡിക്വസി ഉണ്ടാക്കുകയും ഭക്ഷണവുമായി അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനും ദീർഘകാലം തുടരാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. വെയിറ്റ് ലോസ് ഒരു 7-day challenge അല്ല. അതേപോലെ തന്നെ ഇന്ന് വളരെ പോപ്പുലറായ മറ്റൊന്നാണ് ഡിറ്റോക്സ് ഡ്രിങ്ക്. നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ഒരു മാജിക് ഡ്രിങ്കിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യാൻ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾ ശരീരത്തിലെ മെറ്റബോളിക് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ജ്യൂസ് അല്ലെങ്കിൽ ഡ്രിങ്ക് കുടിച്ചാൽ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും പുറത്തു പോകും എന്നതിന് ശക്തമായ സയൻറ്റിഫിക് എവിഡൻസസ് ഒന്നും തന്നെയില്ല. അതിന് പകരം നമ്മുടെ ശരീരത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഡീറ്റോക്സ് എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റ്, അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, അഡിക്വേറ്റ് സ്ലീപ്പ്, ആൽക്കഹോൾ ആൻഡ് ടൊബാക്കോ ഒഴിവാക്കൽ, ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ്. നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെള്ളത്തെ മറക്കാൻ പാടില്ല. ശരീരത്തിൻ്റെ പലവിധ പ്രവർത്തനങ്ങൾക്കും വാട്ടർ ആവശ്യമാണ്. ഡൈജഷൻ, സർക്കുലേഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, വേസ്റ്റ് റിമൂവൽ തുടങ്ങിയവയിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്നാൽ എല്ലാവരും ദിവസവും കൃത്യമായി ഒരേ അളവിൽ വെള്ളം കുടിക്കണം എന്നതൊരു യൂണിവേഴ്സൽ ഫോർമുല ഇല്ല. പ്രായം, കാലാവസ്ഥ, ഫിസിക്കൽ ആക്ടിവിറ്റി, ഡയറ്റ്, ആരോഗ്യസ്ഥിതി എന്നിവയ്ക്കനുസരിച്ച് ഫ്ലൂയിഡ് റിക്വയർമെൻറ്റ്സ് മാറാം. ചില കിഡ്നി, ഹാർട്ട് കണ്ടീഷൻ എന്നിവയിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ആവശ്യമായി വരാം. അതിനാൽ ഈ വിധത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഭക്ഷണത്തിന് വ്യത്യസ്തങ്ങളായ റോളുകളാണ് ഉള്ളത്. ന്യൂട്രീഷൻ എന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരേ രീതിയിൽ തുടരുന്നില്ല. ഒരു കുഞ്ഞിന് ഭക്ഷണം വളർച്ചയ്ക്കാണ്. ഒരു ടീനേജറിന് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഹോർമോണൽ ചേഞ്ചസ് എന്നിവയ്ക്കാണ്. ഒരു അഡൾട്ടിന് എനർജി, ഹെൽത്ത് മെയിൻ്റനൻസ്, ഡിസീസ് പ്രിവെൻഷൻ എന്നിവയ്ക്കാണ്. പ്രഗ്നൻസിയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിക്കണം. എൽഡർലി മസിൽ മാസ് നിലനിർത്താൻ അഡിക്വേറ്റ് പ്രോട്ടീൻ, ഹൈഡ്രേഷൻ, മൈക്രോന്യൂട്രിയൻ എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം. അതുകൊണ്ട് വൺ ഡയറ്റ് ഫിറ്റ്സ് ഓൾ എന്ന ആശയം നിലനിൽക്കില്ല. കുട്ടികളുടെ ഭക്ഷണം അവരുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. കുട്ടികളുടെ ന്യൂട്രീഷന് പ്രത്യേക പ്രാധാന്യവുമുണ്ട്. ഗ്രോവിംഗ് ബോഡിക്ക് എനർജിയും പ്രോട്ടീനും വിറ്റാമിൻസും മിനറൽസും ആവശ്യമാണ്. കുട്ടികൾക്ക് വെറൈറ്റിയുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ്, എഗ്, മിൽക്ക്, കോഡ്, ഫിഷ് തുടങ്ങിയ

പ്രോട്ടീൻ സോഴ്സസ് വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ എല്ലായ്പ്പോഴും ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അതിലും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ റോൾ മോഡലിംഗ്. കുട്ടികൾ നമ്മൾ പറയുന്നത് മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും അവർ പഠിക്കുന്നുണ്ട്. അതിനാൽ ഹെൽത്തി ഫാമിലി എന്നത് ഹെൽത്തി ഫുഡ് വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പ്രായം കൂടുമ്പോൾ ന്യൂട്രീഷൻ കുറയരുത്. പ്രായം കൂടുമ്പോൾ അപ്പിറ്റേറ്റ് കുറയാം. ഡെന്തൽ പ്രോബ്ലംസ്, ച്യൂവിങ് ഡിഫിക്കൽട്ടി, സോളോയിങ് ഡിഫിക്കൽട്ടി, റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി, മൾട്ടിപ്പിൾ മെഡിക്കൽ കണ്ടീഷൻ എന്നിവ ഫുഡ് ഇൻടേക്കിനെ ബാധിക്കാം. ഇതിനാൽ എൽഡർലി ഇൻഡിവിജ്വൽസിൽ അഡിക്വേറ്റ് പ്രോട്ടീൻ, എനർജി, ഫൈബർ, ഫ്ലൂയിഡ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് എന്നിവ ലഭിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രായം കൂടുമ്പോൾ മസിൽ മാസ് കുറയുന്ന പ്രോസസ്സിനെ സാക്രോപീനിയ എന്നാണ് പറയുന്നത്. അതിനെ തടയുന്നതിലും നിയന്ത്രിക്കുന്നതിലും അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്കിനോടൊപ്പം അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിക്കും റെസിസ്റ്റൻസ് എക്സസൈസിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വയസ്സായാൽ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ആവശ്യത്തിന് ശരിയായ രീതിയിൽ ശരിയായ പോഷകങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പോഷകാഹാരം മാത്രമല്ല സുരക്ഷിതമായ ഭക്ഷണവും പ്രധാനപ്പെട്ടതാണ്. പോഷകസമൃദ്ധമായ ഭക്ഷണമായാലും അത് കണ്ടാമിനേറ്റഡാണെങ്കിൽ ആരോഗ്യത്തിന് അപകടകരമാവും. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. റോ ഫുഡിനും കുക്ക്ഡ് ഫുഡിനും ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. ഭക്ഷണം ശരിയായ രീതിയിൽ കുക്ക് ചെയ്യുക. പെരിഷബിൾ ഫുഡ് ശരിയായ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക. എക്സ്പയറി ഡേറ്റ്, സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻ എന്നിവ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഓവർ ഫുഡിനെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ആവശ്യമായ രീതിയിൽ റീഹീറ്റിംഗ് ചെയ്യുകയും ചെയ്യുക. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഫാറ്റി ലിവർ തുടങ്ങിയ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വർദ്ധിച്ചു വരുന്നു. ഇവയ്ക്ക് ഒരൊറ്റ കാരണമല്ല, ജനറ്റിക്സ്, ഏജ്, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ലീപ്പ്, സ്ട്രെസ്, ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ്, ഡയറ്ററി പാറ്റേൺ തുടങ്ങിയ പല ഘടകങ്ങളും പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തെ മാത്രമായി കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഭക്ഷണ രീതിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുന്നത് ഡിസീസ് പ്രിവെൻഷനിലും മാനേജ്മെൻറ്റിലും പ്രധാനപ്പെട്ടതാണ്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. അഡിക്വേറ്റ് ഫൈബർ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്രോപ്രിയേറ്റ് പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്തുക. സോൾട്ട്, ആഡ് ഷുഗർ, അൺഹെൽത്തി ഫാറ്റ് എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക. ഹൈലി പ്രോസസ്ഡ് ഫുഡ് പതിവായി കഴിക്കുന്നത് കുറയ്ക്കുക. പോഷൻ കൺട്രോൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ഉറക്കത്തിനും മെൻ്റൽ ഹെൽത്തിനും പ്രാധാന്യം നൽകുക. ഹെൽത്തി ഈറ്റിങ്ങിന് വില കൂടിയ ഭക്ഷണം വേണമെന്നില്ല, അതെപ്പോഴും എക്സ്പെൻസീവ് ആണ് എന്ന് പലരും കരുതുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അനവധിയായ അഫോർഡബിൾ ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ട്. പരിപ്പ്, കടല, ചെറുപയർ, മറ്റ് പൾസേഴ്സ്, ഫിഷ്, എഗ് എന്നിവയും സീസണൽ വെജിറ്റബിൾസ്, ലോക്കൽ ഫ്രൂട്ട്സ് ഇവയെല്ലാം തന്നെ വളരെ ധാരാളമായി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഈറ്റിംഗ് എന്നത് വില കൂടിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, സ്മാർട്ട് ഫുഡ് ചോയ്സാണ് പ്രധാനം. ചില ചെറിയ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓരോ ദിവസവും ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം. മെയിൻ മീൽസ് പ്രോട്ടീൻ ഉറപ്പാക്കാം. ഷുഗറി ഡ്രിങ്ക്സ് കുറയ്ക്കാം. പോഷൻ സൈസ് ശ്രദ്ധിക്കാം. പ്രോസസ്ഡ് ഫുഡിൻ്റെ പതിവ് കുറയ്ക്കാം. വെള്ളം മതിയായ അളവിൽ കുടിക്കാം. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. മതിയായ ഉറക്കം ഉറപ്പാക്കാം. സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന ഡയറ്റ് ബ്ലൈൻഡായി ഫോളോ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആവശ്യമുള്ളപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ സഹായം തേടാം. കാരണം ഹെൽത്ത് ഈസ് പേഴ്സണൽ, ന്യൂട്രീഷൻ ഷുഡ് ഓൾസോ ബി പേഴ്സണലൈസ്ഡ്. ന്യൂട്രീഷൻ വീക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതാണ്. ഭക്ഷണം നമ്മുടെ ശത്രുവല്ല, ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഇന്ധനമാണ്. അതിനുപരി നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. ഓരോ ദിവസവും കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഓരോ സന്ദേശമാണ്. എനിക്ക് നിന്നെ സംരക്ഷിക്കണമെന്ന സന്ദേശമാണോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ രുചി മാത്രം മതിയാകുന്നു എന്ന സന്ദേശമാണോ, തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നത് എല്ലാ ഇഷ്ട ഭക്ഷണങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് കണ്ടെത്തുക എന്നതാണ്. പെർഫെക്റ്റ് ഡയറ്റ് ആവശ്യമില്ല, കൺസിസ്റ്റൻ്റ്ലി ഹെൽത്തി ചോയ്സ് ആണ് വേണ്ടത്. ഇന്നൊരു ചെറിയ മാറ്റം, നാളെ മറ്റൊരു ചെറിയ മാറ്റം, അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നു പോകുമ്പോൾ ആ ചെറിയ ശീലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ന്യൂട്രീഷൻ വീക്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം, ഡയറ്റ് തുടങ്ങണം എന്നതല്ല.

0: ആരോഗ്യകരമായ ഭക്ഷണശീലം ജീവിതത്തിൻ്റെ ഭാഗമാകണം, നമ്മുടെ ആരോഗ്യത്തിനായി, കുടുംബത്തിനായി, അടുത്ത തലമുറയ്ക്കായി. കാരണം നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന് തുടക്കം കുറിക്കുന്നു. ആരോഗ്യകരമായ കുടുംബം, ആരോഗ്യകരമായ സമൂഹം, അതിൻ്റെ അടിത്തറ ആരോഗ്യകരമായ നല്ല ഭക്ഷണ ശീലങ്ങളാണ്. എല്ലാവർക്കും നന്ദി.
1: ദേശീയ പോഷകാഹാര വാരവുമായി ബന്ധപ്പെട്ട് പോഷകാഹാരത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ജോസിയ എം ജോർജ്.
2: നിർവഹണ സഹായം സെറീന.
3: ആരോഗ്യവേദി സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

മലയാള ചലച്ചിത്രഗാന പരിപാടി ഇന്ന് 8 മണിക്ക് പുത്തൻ പാട്ടുകളിലും 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലും കേൾക്കാം. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ 10 മണിക്കുള്ള ഇസൈ തെൻഡറിൽ കേൾക്കാം. ഇസൈ തെൻഡറിൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇന്ന് 10 മണിക്ക്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും മറ്റ് സന്ദേശങ്ങളും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി, ഇഷ്ടഗാനങ്ങൾ ആശംസിക്കുന്നതിനായി ഇസൈ തെൻഡറിലേക്ക് സന്ദേശങ്ങൾ അയക്കുക. തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇസൈ തെൻഡറിൽ ഇന്ന് രാത്രി 10 മണിക്ക്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പുത്തൻ പാട്ടുകൾ മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ നിന്ന് ആദ്യം മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാലും ഹനാൻ ഷായും പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം നാദിർ ഷാ.

ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം വലതുവശത്തെ കള്ളൻ. രാജ്കുമാർ രാധാകൃഷ്ണൻ ചിത്രയുടെ കൂടെ പാടുന്നു. വിനായക് ശശികുമാറിൻ്റെ വരികൾ, വിഷ്ണു ശ്യാം ഈണമിട്ടത്.

0: பயசு இதை பொழிக்குமடா.
1: ഇനിയൊരു ഗാനം ജോൺ പോൾ ജോർജ് ഈണമിട്ട് പാടിയത്, ചിത്രം ആശാൻ, ഗാനരചന വിനായക് ശശികുമാർ.

പുത്തൻപാട്ടുകളുടെ അവസാനമായി വാഴ ടുവിലെ ഗാനം കേൾക്കാം. മാളവിക സുന്ദർ പാടിയത്, ശബരീഷ് ശർമ്മയുടെ വരികൾ, ആർക്കാട് ഇണവിട്ടത്.

0: പുത്തൻ പാട്ടുകൾ മലയാള ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഇഷ്ടഗാനങ്ങളുമായി മലയാള ചലച്ചിത്ര ഗാനങ്ങൾ 9:30, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10:00 ഇസൈ തെണ്ടറിലും കേൾക്കാം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്
2: നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു.

0: ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽമോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി. സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതികവിദ്യയും പുതിയ ബോധന രീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൗമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ്സ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.

0: പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രളയം കെടുതി വിതച്ച നേപ്പാളിൽ നിന്ന് ഇതുവരെ 166 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫോറൻസിക് കിറ്റുകളും ബെയിലി പാലങ്ങളും ഉൾപ്പെടെ കൂടുതൽ സഹായങ്ങൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് ഈ നടപടി. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3800 കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം ജൂൺ 12 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും നാളെ. കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി N ശംസുദ്ദീൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും വലിയ ഭക്തജന പ്രവാഹത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമിരോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. ഹരിത ഷിപ്പിംഗ് എന്നത് തെരഞ്ഞെടുപ്പ് അല്ലെന്നും അനിവാര്യതയാണെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിൽ നിന്നുള്ള മാധ്യമ സംഘം തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ബീഹാറിൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്നു. ഗംഗയുൾപ്പെടെ 8 നദികൾ അപകടരേഖയ്ക്ക് മുകളിലാണ്. 16 ജില്ലകളിൽ വെള്ളപ്പൊക്ക സാഹചര്യം നിലനിൽക്കുന്നു. മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴയെ തുടർന്ന് പ്രളയ സമാന സാഹചര്യമാണ്. അടുത്ത 48 മണിക്കൂറിനിടെ നിരവധി ജില്ലകളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മിസോറാമിലും ത്രിപുരയിലും നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 17.84 കോടി രൂപ വിലമതിക്കുന്ന 22 കിലോഗ്രാം മെത്താം ഫെറ്റമൈൻ ലഹരി ഗുളികകൾ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട മ്യാൻമാർ സ്വദേശി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. ബലൂചിസ്ഥാനിലെ സിയാറത്ത് സുറാബ് ജില്ലകളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് നടത്തിയ 2 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. 2 ആക്രമണങ്ങളിലുമായി 25 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ സഖ്യം സെമിഫൈനലിൽ. സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഡെൻമാർക്ക് ടീമിനെ തോൽപ്പിച്ചാണ് സെമിയിൽ കടന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഇൻഡിപെൻഡൻസ്. MG ശ്രീകുമാറും മനോയും ചിത്രയും പാടിയ ഗാനം. S രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഇണമിട്ട ഗാനം.

0: added 24 points to settle at 23,898. However, in the broader market at the National Stock Exchange, the mid-cap 100 index fell 0.2%, while the Nifty small-cap 100 index gained 0.2%. In the forex market today, the rupee remained unchanged at 94 rupees and 49 paise against the US dollar. With Intikhab's report, Nishit Kumar for Akashwani News.
1: President Draupadi Munmu has greeted teachers across the country on the eve of Teachers' Day. In a message, the president said that Teachers' Day is observed to mark the birth anniversary of former president Dr. Sarvepalli Radhakrishnan, who was a great author and philosopher. Prime Minister Narendra Modi has commended the successful launch of GSLV F-17 carrying EOS-05, India's first ever imaging satellite from the geosynchronous orbit. In a social media post, Mr. Modi called the successful launch a reflection of the excellence, innovation and growing capabilities that define India's space sector. He also termed it an outstanding achievement by ISRO and a proud moment for the nation. The Indian Space Research Organization has successfully launched the EOS-05 Earth Observation Satellite aboard the GSLV F-17 rocket from the Satish Dhawan Space Centre at Sriharikota in Andhra Pradesh early this morning. ISRO Chairman V. Narayanan said the mission will further strengthen India's Earth observation capabilities and improve the delivery of Earth observation services. In badminton, Indian men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty entered the fourth straight China Masters semi-final after beating Denmark's Kim Astrup and Anders Skarup Rasmussen 21-13, 16-21, 21-18 in Shenzhen this evening. Earlier, the Indian pair defeated Francis Thomas, Junior Popov and Christoph Popov 21-17, 22-24, 21-9 last night to make it to the quarterfinals. And now, before we end the bulletin, the headlines once again. Three-day BRICS Chief Justices Forum begins in New Delhi to deliberate upon contemporary issues concerning justice delivery and dispute resolution. Italian Prime Minister Giorgia Meloni thanks Prime Minister Narendra Modi for wishes as India-Italy ties are stronger than ever. External Affairs Ministry says 166 Indian nationals rescued in flash floods hit Nepal so far. 275 Indian nationals remain missing. Flood situation in Bihar remains grim as all major rivers are in spate. Relief and rescue operations underway in affected areas. Festival of Janmashtami been celebrated with religious faith and fervour across the country. And in badminton, Indian duo of Sattvik Sairaj Ranki Reddy and Chirag Shetty enters men's double semi-final of China Masters. And that is all in the news at 9. Good night.
2: Akashavani ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം കർമ്മപദങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ ഡോക്ടർ ഷെറീന റാണി സംസാരിക്കുന്നു.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കർമ്മപഥങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ തന്റെ അധ്യാപകനെ കുറിച്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷെറീന റാണി ജി ബി സംസാരിക്കുന്നു.
4: കർമ്മപഥത്തിൽ തളരാതെ അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ ഈ അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകൻ ഡോക്ടർ ഡി ബെഞ്ചമിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസറും വകുപ്പധ്യക്ഷനും ഓറിയന്റൽ സ്റ്റഡീസ് ഡീനുമായിരുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ അധ്യാപനവും കലയും സാഹിത്യവും ഉത്തമ ജീവിത മാതൃകയാക്കിയ മികച്ച ഭാഷാ പണ്ഡിതനാണ്. വിവിധ സാഹിത്യശാഖകളിൽ ഉൾപ്പെട്ട 30-ൽപരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിന് 1996 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വിപുലമായ ശിഷ്യസമ്പത്തുള്ള ഡോക്ടർ ഡി ബെഞ്ചമിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് 23 പേരാണ് PhD കരസ്ഥമാക്കിയത്. ഇവരിൽ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ, മലങ്കര കത്തോലിക്ക പത്തനംതിട്ട അതിരൂപതയുടെ ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ്, കേരള സാഹിത്യ അക്കാദമി അംഗവും വിമർശകനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി തുടങ്ങിയ നിരവധി

പ്രഗത്ഭർ ഉൾപ്പെടുന്നു. അറിവിന്റെ അനന്തവിഹായസിലേക്ക് ചിറകുവിടർത്തുന്ന പ്രതിഭകളെയും ഗവേഷകരെയും വാർത്തെടുത്ത മഹാഗുരുക്കന്മാരുടെ ഈറ്റില്ലമാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ്. ഇവിടെ പഠിച്ച് പഠിപ്പിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് വളർന്നു പന്തലിച്ച മഹാരഥന്മാർ പലരാണ്. അവരിൽ അഗ്രഗണ്യനാണ് ഡോക്ടർ ഡി ബെഞ്ചമിൻ. പ്രഗത്ഭനായ അധ്യാപകനും പ്രശസ്തനായ സാഹിത്യകാരനും മികച്ച പ്രഭാഷകനുമായ ഡോക്ടർ ഡി ബെഞ്ചമിൻ അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ടു പിന്നിടുകയാണ്. അധ്യാപക ദിനത്തിന്റെ 3 ദിവസം മുമ്പ്, അതായത് 2026 സെപ്റ്റംബർ 2 അറിവിന്റെ നിറവിൽ 78 വയസ്സിലെത്തിയിരിക്കുന്നു ഡോക്ടർ ഡി ബെഞ്ചമിൻ. അദ്ദേഹം കടന്നുവന്ന കഠിനാധ്വാനത്തിന്റെ കർമ്മപഥങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 1948 സെപ്റ്റംബർ 2 അധ്യാപക ദമ്പതികളായ ജെ ദേവനായകത്തിന്റെയും മേഴ്സി ജേക്കബിന്റെയും മകനായി ഡോക്ടർ ഡി ബെഞ്ചമിൻ തിരുവനന്തപുരത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കുറവൻകോണം LPSൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കവടിയാർ സാൽവേഷൻ ആർമി ഹൈസ്കൂളിൽ നിന്നും പൂർത്തിയാക്കി. ഉപരിപഠനത്തിന് തിരുവനന്തപുരം MG കോളേജിലും തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും ചേർന്നു. ഈ കാലഘട്ടത്തിൽ സർഗാത്മകമായ കഴിവുകളിലൂടെയാണ് ബെഞ്ചമിൻ ശ്രദ്ധിക്കപ്പെട്ടത്. അക്കാലത്ത് അദ്ദേഹത്തിന്റെ മുറിയുടെ ചുവരുകൾ നിറയെ സ്വന്തമായി വരച്ചതും നിറം കൊടുത്തതുമായ പലതരത്തിൽപ്പെട്ട ചിത്രങ്ങൾ കാണാമായിരുന്നു. മേശപ്പുറത്ത് ചിരട്ടയിൽ സ്വയം നിർമ്മിച്ച ഒരു പെൻ സ്റ്റാൻഡിലാണ് പേന വച്ചിരുന്നത്. സ്പോഞ്ച് പോലുള്ള പാക്കിംഗ് വസ്തു ഉപയോഗിച്ച് സ്വയം നിർമ്മിച്ച മനോഹരമായ ശില്പങ്ങൾ മേശപ്പുറത്തുണ്ടായിരുന്നു. സുന്ദരമായി തയ്യാറാക്കി ബൈൻഡ് ചെയ്ത കയ്യെഴുത്തു മാസികയും മേശപ്പുറത്ത് കാണാമായിരുന്നു. അദ്ദേഹം സർഗാത്മകതയുടെ ഉച്ചകോടിയിലായിരുന്ന ആ കാലയളവിൽ ഒരു പ്രകാശഗോപുരം പോലെ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകിയിരുന്നു. ഉച്ചാരണ ശുദ്ധിയും സ്ഫുടതയുമുള്ള സംസാര രീതി അന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. കഴമ്പുള്ള പ്രസംഗങ്ങളിലൂടെ അക്കാലത്തും ബെഞ്ചമിൻ സാർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൃത്യത ഉറപ്പുവരുത്താത്ത ഒരു കാര്യവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ കയ്യടി വാങ്ങുന്നവർക്കിടയിൽ ബെഞ്ചമിൻ സാറിന്റെ ആധികാരികമായ പ്രഭാഷണങ്ങൾ വളരെ വേഗം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. മികച്ച അധ്യാപകരായ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മക്കൾക്കിഷ്ടമുള്ളത് പഠിക്കാൻ അവസരവും സാഹചര്യവും ഒരുക്കിക്കൊടുത്തു. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ബെഞ്ചമിൻ സാറിന്റെ വീട്ടിൽ എപ്പോഴും നിലനിന്നിരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമായപ്പോൾ ഡി ബെഞ്ചമിന്റെ മൂത്ത സഹോദരൻ ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും രണ്ടാമത്തെ സഹോദരൻ എഞ്ചിനീയർ എന്ന നിലയിലും മൂന്നാമത്തെയാൾ ഡോക്ടർ എന്ന നിലയിലും അവരവരുടെ കർമ്മമണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ മലയാള ഭാഷാ പഠനത്തിൽ ഉറച്ചു നിൽക്കാനാണ് ബെഞ്ചമിൻ തീരുമാനിച്ചത്. മലയാളം പഠിക്കുക എന്നാൽ ഗതിപിടിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്നുകൂടി പറയാതിരിക്കാൻ തരമില്ല. ഭാവിയെപ്പറ്റി പ്രതീക്ഷയുള്ള ആരും അക്കാലത്ത് ഭാഷാ പഠനത്തിനിറങ്ങുമായിരുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും കാര്യവട്ടം ക്യാമ്പസ് മലയാള വിഭാഗത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പ്രശംസനീയമായ നിലയിൽ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ ഗവേഷണ പഠനവും ആരംഭിച്ചു. ആ കാലയളവിൽ മഹാഭാരതവും രാമായണവും ഉൾപ്പെടെ ഏതെങ്കിലും വലിയ മലയാള പുസ്തകവുമായി കസേരയിലിരുന്ന് ശ്രദ്ധയോടെ പഠിക്കുന്ന ബെഞ്ചമിനെയാണ് ഏവരും കണ്ടിരുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിൽ നിശബ്ദമായ ഒരു മാറ്റം കൂടി സംഭവിച്ചു. സർഗാത്മകതയുടെ ലോകത്തുനിന്ന് പാണ്ഡിത്യത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്കുള്ള ഒരു മാറ്റമായിരുന്നു അത്. അധികമായി വായിക്കുമ്പോൾ പുതിയതായി ഒന്നും എഴുതുവാനില്ലെന്ന ചിന്ത ക്രമേണ രൂപപ്പെട്ടു വന്നു എന്നതും അതിനൊരു കാരണമായിട്ടുണ്ടാവാം. അദ്ദേഹം ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി PhD നേടി. തുടർന്ന് നിരവധി പഠന നിരൂപണ ഗ്രന്ഥങ്ങൾ രചിക്കുകയും സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ സാഹിത്യലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തുകയും ചെയ്തു. ഡോക്ടർ ഡി ബെഞ്ചമിന്റെ നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിന് 1996 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. 2012-2015 കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൌൺസിൽ അംഗമായും എക്സിക്യൂട്ടീവ് അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ആധുനിക മലയാള കവിത എന്ന പുസ്തകം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നിരവധി

സംഭാഷണ പ്രബന്ധങ്ങൾ, നിരൂപണങ്ങൾ, ഉപന്യാസങ്ങൾ, ബാലസാഹിത്യം, പഠനവും വ്യാഖ്യാനവും തുടങ്ങി വിവിധ സാഹിത്യശാഖയിൽപ്പെട്ട 30-ൽപ്പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കവിതാവിചാരം എന്ന കൃതിയിൽ കവിത്രയത്തെ അവരുടെ വ്യതിരിക്തതകളിൽ ഊന്നി പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനമെന്നത് ജിയുടെ കവിതയിലെ ഭാവഗീത സ്വഭാവങ്ങളെ ആസ്പദമാക്കിയുള്ള ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചതാണ്. കാവ്യാനുശീലനം എന്ന കൃതി മലയാള കവിതയെയും അതിന്റെ ഭാവുകത്വത്തെയും വിശകലനം ചെയ്യുന്ന ഒരു സാഹിത്യ നിരൂപണ ഗ്രന്ഥമാണ്. സാഹിത്യ പഠനങ്ങൾ എന്ന ഗ്രന്ഥം സുഗതകുമാരി, ONV തുടങ്ങിയവരെക്കുറിച്ചുള്ള പഠനമാണ്. അക്കാദമിക് വിമർശനവും മറ്റുമെന്നത് അക്കാദമിക് വിമർശനത്തിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനവും മറ്റ് 6 സാഹിത്യ വിമർശനങ്ങളും അടങ്ങിയതാണ്. നോവൽ സാഹിത്യ പഠനങ്ങൾ മലയാള നോവലിനെ ആസ്പദമാക്കിയുള്ള 12 വിമർശ പ്രബന്ധങ്ങൾ ചേർന്നതാണ്. സ്വാധീനതാ പഠനങ്ങൾ എന്ന പുസ്തകം, ബുദ്ധദർശനത്തിന്റെ സ്വാധീനം ആശാൻ കവിതയിൽ എന്ന ഗവേഷണ പ്രബന്ധവും, ബൈബിളിന്റെ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്ന ഗവേഷണ പ്രബന്ധവും മറ്റ് 5 വിമർശലേഖനങ്ങളും അടങ്ങിയിരിക്കുന്നതാണ്. കാവ്യനിർദ്ധാരണം എന്ന പുസ്തകമാകട്ടെ 17 വിമർശ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ്. അദ്ദേഹം രചിച്ച വിമർശനത്തിന്റെ സഞ്ചാരപഥങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥവും ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം എന്ന രീതിശാസ്ത്ര പഠന ഗ്രന്ഥവും ഏറെ ശ്രദ്ധേയമാണ്. കുമാരനാശാന്റെ നളിനി, കരുണ, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, വീണപൂവ്, ചിന്താവിഷ്ടയായ സീത എന്നീ കൃതികളുടെ പഠനവും വ്യാഖ്യാനവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മേഖല എന്തായിരുന്നു എന്ന് പരിചയപ്പെടാം. 1972 കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി ചേർന്നു. തുടർന്ന് ഗവൺമെന്റ് ആർട്സ് കോളേജിലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും ചാലക്കുടി ഗവൺമെന്റ് കോളേജിലും ജോലി ചെയ്തു. 1979 കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ലെക്ചററായി നിയമിതനായി. 2008 പ്രൊഫസറും വകുപ്പധ്യക്ഷനുമായി സർവീസിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. തുടർന്ന് കോഴിക്കോട്, മദ്രാസ് സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ദ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സിൽ സീനിയർ ഫെല്ലോ ആയി ചേർന്നു. ഇപ്പോഴും വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ നിരവധി സാഹിത്യ ചർച്ചകൾ നടത്തിയും പ്രഭാഷണങ്ങൾ നടത്തിയും സാഹിത്യ തൽപരരായ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകിക്കൊണ്ടുമിരിക്കുന്നു. വിവിധ യൂട്യൂബ് ചാനലുകളിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ പഠന ക്ലാസുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഡോക്ടർ ഡി ബെഞ്ചമിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ വളരെ പേർ താൽപര്യപൂർവ്വം വായിക്കുന്ന ഒരു പരമ്പരയാണ്. പുതുതലമുറകളിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് അദ്ദേഹം എഴുതുന്ന അവതാരികകളും പ്രത്യേക പഠനം അർഹിക്കുന്നുണ്ട്. 5 പതിറ്റാണ്ടുകാലം അധ്യാപക വൃത്തിയിലേർപ്പെട്ട ഡോക്ടർ ഡി ബെഞ്ചമിന് വിപുലമായ ശിഷ്യസമ്പത്താണുള്ളത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗവേഷണ പഠനം നടത്തി 23 പേരാണ് PhD എടുത്തിട്ടുള്ളത്. വിവിധ കർമ്മമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ശിഷ്യഗണങ്ങൾ ഒത്തുകൂടുകയും അവരുടെ 23 ഗവേഷണ പ്രബന്ധങ്ങൾ ഒന്നിച്ചു ചേർത്ത് സാഹിത്യം, ഗവേഷണവും പഠനവും എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് സപ്തതി സമ്മാനമായി സമർപ്പിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ കുടുംബം പരിചയപ്പെടാം. ഡോക്ടർ ഡി ബെഞ്ചമിനും കുടുംബവും തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്തുള്ള ചാവടിമുക്കിലാണ് താമസിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഡോക്ടർ ഫ്ലോറി ബെഞ്ചമിനാണ് ഭാര്യ. മക്കളായ ഡോക്ടർ ആഭ ബെഞ്ചമിൻ യൂണിവേഴ്സിറ്റി കോളേജ് എക്കണോമിക്സ് വിഭാഗം അധ്യാപികയും അയന ബെഞ്ചമിൻ ഇംഗ്ലീഷ് ഗവേഷകയുമാണ്. മരുമക്കളായ ഡോക്ടർ പ്രകാശ് ജി വില്യംസ്, ഡോക്ടർ ധരംരാജ് ഏക്നാഥ് എന്നിവരും കോളേജ് അധ്യാപകരാണ്. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകളെ ഉണർത്തുകയും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയും ജീവിതത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അധ്യാപകൻ ഒരു പാഠപുസ്തകത്തിലെ അറിവിനേക്കാൾ വലിയൊരു പാഠമാണ്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും സമീപനവുമെല്ലാം വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്നു. വിദ്യാർത്ഥിയുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയുകയും പരാജയങ്ങളിൽ കൈപിടിച്ചുയർത്തുകയും വിജയത്തിലേക്ക് വഴികാട്ടുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ.

0: അറിവിൻ്റെ വെളിച്ചം പകരുന്ന വിളക്കുകളാണവർ. അവർ തെളിയുമ്പോൾ അനേകം ജീവിതങ്ങളിൽ പ്രകാശം പരക്കും. മാതാപിതാക്കൾ ജീവിതം നൽകുമ്പോൾ അധ്യാപകർ ആ ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്നു. ഒരു അധ്യാപകൻ്റെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അധ്യാപകൻ്റെ സ്ഥാനം സമൂഹത്തിൽ എന്നും മഹത്തരമാണ്. അധ്യാപകർ ക്ലാസ് മുറിയിൽ പാഠങ്ങൾ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ തലമുറകൾക്ക് വഴികാട്ടുന്ന പ്രകാശസ്തംഭങ്ങളാണ്. ഏവർക്കും അധ്യാപക ദിന ആശംസകൾ.
1: കർമ്മപഥങ്ങളിൽ തളരാതെ, ഡോക്ടർ ഡി ബെഞ്ചമിൻ. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷെറീന റാണി ജി ബി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടി ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി 8281200705 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ഇപ്പോൾ മുതൽ സന്ദേശങ്ങൾ അയക്കുക ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാത്രി 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രിയുടെ സൗന്ദര്യത്തിനും പ്രണയത്തിനും നിലാവിനോളം തിളക്കമുള്ള മറ്റൊന്നില്ല. പാട്ടോർമകളിൽ നിലാവ് പെയ്തിറങ്ങിയപ്പോൾ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി സുന്ദര ഗാനങ്ങളുണ്ട്. വെണ്ണില എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനങ്ങളുടെ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിൽ കുളിർമഴ പെയ്യുന്ന നിലാവുള്ള രാത്രികളിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല സംഗീതമാണ്. പാട്ടിൻ്റെ വരികളിൽ വെണ്ണിലാവ് തൊട്ടു തഴുകിയപ്പോൾ പിറന്ന മനോഹരമായ ഈണങ്ങളിലൂടെ നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം. നിലാവിനെ ചന്ദനക്കിണ്ണത്തോടും പാൽക്കടലിനോടും ഒപ്പിച്ചുകൊണ്ട് വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ ആ ഹിറ്റ് ഗാനത്തോട് തുടങ്ങാം. വെണ്ണില ചന്ദനക്കിണ്ണം. അഴകിയ രാവണനിലെ ഈ ഗാനം യേശുദാസും ശബ്നവും പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ടത്.

0: കടലിൻ്റെ താളവും കടലോരക്കാറ്റിൻ്റെ കുളിർമയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര ഗാനം. ഫാസിലിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും തകർത്തഭിനയിച്ച അനിയത്തി പ്രാവിന്റെ ചിത്രത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ആഘോഷപ്പാട്ട് വെണ്ണില കടപ്പുറത്ത് എന്നാരംഭിക്കുന്ന ഗാനം ഔസപ്പച്ചൻ്റെ ഈണത്തിൽ യേശുദാസും സി ഒ ആൻഡോയും ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും പാടിയ ഗാനം, കൂടെ സുജാത മോഹനും എസ് രമേശൻ നായരുടെ വരികൾ.
1: Then

നിലാവിൻ്റെ കുളിരലകൾ തഴുകുന്ന ഒരു പൊയ്കയും അവിടെ ആഗ്രഹങ്ങളുടെ പൊൻകിനാ തോണി തുഴയുന്ന ഒരു മനസ്സും കേൾവിക്കാരെ പ്രണയത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മനോഹര ഗാനം ഇനി. ആവണി എന്ന ചിത്രത്തിലെ ഈ ഗാനം കെ എസ് ചിത്ര പാടിയതാണ്. കലയം സുരേഷിൻ്റെ വരികൾക്ക് ബിനോജ് ഇണമിട്ട ഗാനം.

ഈ പരിപാടിയിൽ നമ്മൾ വെണ്ണിലാവിനെ കുറിച്ചാണ് പാടുന്നത്. ഇനി വെണ്ണിലാവിൻ്റെ വെളിച്ചത്തിൽ ഒഴുകുന്ന ഒരു നദി പോലെ പ്രണയവും സംഗീതവും ആവോളം നിറഞ്ഞ മനോഹരമായൊരു പഴയകാല ഗാനം. ചിത്രം ബലപരീക്ഷണം, അമ്പിളി പാടിയ ഗാനം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെതാണ് വരികൾ, എം കെ അർജുനൻ ഇണമിട്ട ഗാനം.

0: മറ്റൊരു സംഗീത അനുഭവവുമായി വീണ്ടും കാണാം. നമസ്കാരം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

இசை தென்றலின் இசை நெஞ்சங்களே வணக்கம். ശ്രോതാക്കളുടെ പ്രിയ ഗാനപരിപാടി ഇസൈ തെൻട്രൽ ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളും സന്ദേശങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. നമുക്ക് ആദ്യ സന്ദേശത്തിലേക്ക് പോകാം, പ്രിയപ്പെട്ട ഇസൈ തെൻട്രലിലേക്ക്. ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരൻ സന്തോഷിൻ്റെയും ഭാര്യ വിദ്യയുടെയും 10-ാം വിവാഹ വാർഷിക ദിനമാണ്. പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഈ അവസരത്തിൽ അവർക്കായി പണക്കാരൻ എന്ന ചിത്രത്തിൽ മനു ആലപിച്ച 100 വർഷം ഇന്ത മാപ്പിളയും പൊണ്ണുന്താൻ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സനൽ

പയ്യന്നൂർ ആവശ്യപ്പെടുന്ന ഗാനമാണ്. ഇസൈ തെൻട്രൽ പരിപാടിയിൽ കൂടി ഈറമാന രോജാവേ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ തെൻട്രൽ കാറ്റേ കൊഞ്ചും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കായി അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തെൻട്രൽ കാറ്റേ എന്ന ഗാനം യേശുദാസിനോടൊപ്പം എസ് ജാനകിയും കൂടി ചേർന്ന് പാടിയതാണ്. ഇഷ്ടഗാനം എല്ലാ സുഹൃത്തുക്കൾക്കുമായി ഇപ്പോൾ കേൾക്കാം.

ഇസൈ തെണ്ടലിനെ തേനിസൈ തെണ്ടലേ എന്ന് മധുരം കൂട്ടി വിളിക്കുന്നു ശ്രീധരൻ അവണൂർ എന്ന ശ്രോതാവ്. സർവർ സുന്ദരം എന്ന ചിത്രത്തിലെ പോക പോക തെരിയും എന്ന ഗാനം കേൾക്കാനാണ് അദ്ദേഹം സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഗാനം വെച്ചു തരാം. പി ബി ശ്രീനിവാസും പി സുശീലയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ഈ മനോഹര ഗാനത്തിൻ്റെ രചന കണ്ണദാസിൻ്റേതാണ്. വിസാൻ്റെ റാം സംഗീതം നിർവഹിച്ചിരിക്കുന്നു.

ഗാനം കേൾപ്പിച്ചു തരുമോ? എൻ്റെ മക്കൾ ധന്യ, ദിവ്യ എന്നിവർക്ക് വേണ്ടി ആണ് ഈ ഗാനം ചോദിക്കുന്നത് എന്നുകൂടി അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇഷ്ടഗാനം കേട്ടോളൂ. ഈ ഗാനം സ്വർണലതയാണ് പാടിയത്. പാട്ട് കേൾക്കാം.

ഇനി ഇസൈ തെൻഡ്രലിലേക്ക് സന്ദേശമായി ചെയ്യുന്നത് ഷേർലി ജെറോം പാനായിക്കുളം എന്ന ശ്രോതാവാണ്. ഹായ് ഇസൈ തെൻഡ്രൽ, പൂവെല്ലാം ഉന്മാസം എന്ന ചിത്രത്തിലെ തിരുമണ മലറുകൾ എന്ന

സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു ഇഷ്ടഗാനം ചോദിച്ച് സന്ദേശം അയച്ച് കാത്തിരിക്കുകയാണ് ജിഷ ജോൺസൺ, തിരുമുപ്പം, എറണാകുളം എന്ന ശ്രോതാവ്. നീതാനെ നാൾതോറും ചിത്രം പാട്ടുവാദ്യാർ, ഈ ഗാനമാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി കേൾക്കാനായി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. ജിഷയുടെ ഇഷ്ടഗാനം കേട്ടുള്ളൂ. യേശുദാസും സ്വർണലതയും പാടിയതാണ് ഈ ഗാനം.

0: രാജകുമാരൻ്റെ നേതൃത്വത്തിൽ നിന്നും എന്നെ വേണ്ട സൊല്ലതമ്മ എന്ന ഗാനം കേൾക്കാനായി സന്ദേശമായിരിക്കുന്നു ജോഷി അങ്കമാലി എന്ന ശ്രോതാവ്. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയതാണ് ഈ ഗാനം. ജോഷിയുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.
1: മാമാവുക്ക് കട്ടിക്ക പറവ എപ്പടി ഇരിക്കണോന്ന് കേട്ടാ എപ്പടി വെക്കപ്പെടുറിയേ? അട സൊല്ല മാമാ.
2: എന്നേണ് ചൊല്ല?
1: ഓ യോസിക്രിയ.
2: എപ്പടി ചൊല്ല?

0: ഒത്തിരി ഇഷ്ടമുള്ള ഇസൈ തെൻഡറിലും നമസ്തേ എന്നാരംഭിക്കുന്ന സന്ദേശമാണ് ലീബ പുരുഷോത്തമൻ തിരുവോങ്കുളം നമുക്കായി അയച്ചിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. തില്ലാന മോഹനാമ്പാൾ എന്ന ചിത്രത്തിലെ മറയന്തിരുന്ത് പാർക്കും മർമ്മമെന്ന എന്നാരംഭിക്കുന്ന ഗാനമാണ് കേൾക്കാൻ കാത്തിരിക്കുന്നത്. പി സുശീലയുടെ മനോഹരമായ ആലാപനം, കണ്ണദാസൻ്റെ വരികൾക്ക് കെ വി മഹാദേവൻ ഇണവിട്ട ഗാനം. പാട്ട് കേൾക്കാം.
1: ചൊല്ലു തരകടകട ദിൻ ദിൻ

ഇസൈ തെണ്ടൽ എന്ന മനോഹരമായ ഈ സംഗീതയാത്ര ആസ്വദിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സുഹൃത്തുക്കൾക്കും വസന്തകാലം ആശംസിച്ചുകൊണ്ടാണ് രതീഷ് മഞ്ഞപ്ര സന്ദേശം അയച്ചിരിക്കുന്നത്. ഇനി നമ്മളെ തേടിയെത്തുന്നത് കാതു നിറയെ കേട്ടിരിക്കാൻ ഒരു സുന്ദരഗാനമാണ്. ചിത്രം കുംഭകരൈ തങ്കയ്യ, ഗാനം തെണ്ടൽ കാറ്റേ എന്നാരംഭിക്കുന്നു. മനോയും എസ് ജാനകിയും പാടിയ ഗാനം, ഗംഗയമരൻ്റെ വരികൾക്ക് ഇളയരാജ ഈണമിട്ടത്. ഈ ഗാനം കേൾക്കാൻ ഏറെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു രതീഷ് മഞ്ഞപ്ര. എല്ലാ ശ്രോതാക്കൾക്കുമൊപ്പം നമുക്കും ഈ ഗാനം കേൾക്കാം.

ഇനി നഫീസ കുഞ്ഞിപ്പ പന്താവൂരെന്നും ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ചിന്നത്തമ്പി പെരിയ തമ്പി എന്ന പടത്തിലെ ഒരു കാതൽ അൻപത് എന്ന ഗാനം സമയമനുസരിച്ച് കിട്ടുകയാണെങ്കിൽ നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. തീർച്ചയായിട്ടും സമയം ഒത്തു വന്നിട്ടുണ്ട്, പാട്ട് തന്നേക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഈ ഗാനം വൈരമുത്തു എഴുതി, ഗംഗയമരൻ ഇണമിട്ടത്.

ഇനി ആചാര്യ തിരുവത്ര സന്ദേശം അയച്ചിരിക്കുന്നു. കിഴക്ക് വാസലിന്റെ നേതൃത്വത്തിലെ വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം എന്ന ഇളയരാജ പാടിയ ഗാനം കേൾക്കാൻ അദ്ദേഹം സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. ഇഷ്ടഗാനം കേട്ടുള്ളൂ.

ഇന്ന് ഈസി തെണ്ടറിലെ അവസാന ഗാനം പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൻ്റെ ഇഷ്ടഗാനമാണ്. ഇന്ത്യൻ എന്ന ചിത്രത്തിലെ ടെലഫോൺ മണിപോൽ ചിരിപ്പവൾ ഇവളോ എന്ന ഗാനം ഹരിഹരനും ഹരിണിയും പാടിയത്. നമുക്ക് പാട്ട് കേൾക്കാം.